ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 3, കൊല്ലവർഷം 1201 ഇടവം 10, 2026 മെയ് 24 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:31. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത്.
1: സത്യമറിയാനുള്ള ത്വര മനുഷ്യ സഹജമാണ്. സത്യമറിഞ്ഞവരെ ജ്ഞാനികളെന്നാണ് വിളിച്ചു പോരാറ്. എന്താണ് ജ്ഞാനികൾക്കറിയാവുന്ന സത്യം? തന്നെത്താൻ അറിഞ്ഞവരാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞു പോരാറുണ്ട്. ഞാൻ എന്നെ തന്നെ അറിയുന്നതാണ് ജ്ഞാനം എന്ന് സാരം. അപ്പോൾ ഞാനല്ലാത്തതിനെ അറിയുന്നതൊന്നും ജ്ഞാനത്തിൽ പെടുകയില്ലേ? ഇതിനുത്തരം പറയണമെങ്കിൽ ഞാൻ എന്നെ അറിയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. സത്യത്തെയാണല്ലോ നമുക്കറിയേണ്ടത്. എന്താണ് സത്യം? ഉണ്ട് എന്നുറപ്പുള്ളതേതോ അതാണ് സത്യം. അങ്ങനെ ഉറപ്പുള്ള എന്തുണ്ട്? കാണുന്നതൊക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നും. ആകാശത്ത് നോക്കിയാൽ നീലമേലാപ്പ് കാണാം. അങ്ങനെയൊന്ന് അവിടെ ഇല്ലെന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് മാത്രം കാണാതിരിക്കുകയുമില്ല. നേരിട്ട് കാണാവുന്നതിൽ ഏതാണ് ഉള്ളത് ഏതാണ് ഇല്ലാത്തത് എന്ന് തീരുമാനിക്കാനാവുന്നില്ല എന്ന് വന്നിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നവയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ്

0: വ്യക്തമാക്കുന്നത്? ഒരാഭരണം ഞാൻ സ്വർണമാണ് എന്നറിയുന്നത് പോലെയുള്ള അറിവാണത്. സ്വർണമെന്ന വസ്തുവാണ് ആഭരണമായി രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഞാനായി രൂപപ്പെട്ടിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. വാസ്തവത്തിൽ അതാണ് ഞാൻ. ഞാൻ സ്വർണമാണ് എന്ന് ഒരു മാല അറിയുമ്പോൾ ആ സ്വർണം എന്ന സത്യം തന്നിൽ മാത്രം ഇരിക്കുന്നതായിട്ടല്ല അറിയുന്നത്. ആ സ്വർണം തന്നെയാണ് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്നത് എന്നും അറിയും. അതായത് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്ന സ്വർണത്തെയാണ് തന്നിൽ സത്യമായി കാണുന്നത്. അതുപോലെ ഞാൻ ആ സത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞവൻ സകല ഭൂതജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സത്യത്തെയാണ് തന്നിൽ കാണുന്നത്. അതായത് ഞാൻ ആരാണ് എന്നറിയുന്നവൻ സകല ലോകങ്ങളെയും അതിൽ ഭൂതജാലങ്ങളെയും തന്നിൽ കാണും. അതുകൊണ്ടാണ് തന്നെത്താൻ അറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു പോരുന്നത്. ഈ വിശ്വാകാരത്തോടുകൂടി വിരിഞ്ഞു നിൽക്കുന്നതാണ് പരമമായ സത്യം. അതിനെ ഞാൻ അഥവാ അഹം എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുന്നു. ആ വലിയ ഞാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായ കൊച്ചു ഞാനുകളായി രൂപം പകർന്നിരിക്കുന്നതെന്ന് സാരം. എന്നെ അറിഞ്ഞു കഴിഞ്ഞ ഞാൻ സകല ലോകങ്ങളെയും എന്നിൽ കാണുമെന്ന് കണ്ടു കഴിഞ്ഞു. ആ എന്നെ ഞാനിനി എവിടെ കാണും? ഭഗവാനാകുന്ന ഞാനിൽ, പരമസത്യമാകുന്ന ഞാനിൽ കാണും. അതായത് സകല ലോകങ്ങളെയും തന്നിലും തന്നെ ഭഗവാനിലും കാണുന്നവനാണ് ജ്ഞാനി. ഈ തത്വം വെളിവാക്കിക്കൊണ്ട് ഗീത പറയുന്നു, യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമൈ. സകല ഭൂതജാലങ്ങളെയും അവരവരിലും അവസാനം അവരവരെ എന്നിലും ഭഗവാനിലും കാണുന്ന അറിവാണ് എല്ലാ ആശയക്കുഴപ്പങ്ങളെയും ഇല്ലാതാക്കുന്നത്. ഈ യോജിച്ചിരിക്കുന്ന ഭാവം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ജ്ഞാനയോഗി. പരമമായ ആ സത്യമെന്തെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു കാര്യം തീർച്ച, നമ്മളായും നമ്മുടെ ബുദ്ധിയായും ബുദ്ധി നടത്തുന്ന ചിന്തയായും ഒക്കെ രൂപം പകർന്നിരിക്കുന്നത് ആ സത്യമാണ്. അപ്പോൾ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സത്യത്തെ എങ്ങനെ കണ്ടെത്താനാവും? അത് ചിന്തയ്ക്കതീതമായ ആശ്ചര്യമാണ്. ആ സത്യത്തിന് മാത്രമേ ഉണ്മയുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ അതാണ് ഞാൻ എന്ന് കണ്ട് അതായി വർത്തിക്കാൻ ആർക്കും സാധിക്കും? ചിന്തിച്ച് കണ്ടെത്താനാവാത്തതാണ് സത്യമെന്നറിയുകയും അതേസമയം ആ സത്യമായി സദാ വർത്തിക്കുകയും ചെയ്യുന്നവരാണ് ജ്ഞാനികൾ എന്ന് സാരം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്. ആകാശവാണി.
2: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

ഉഷമലതിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

0: schools under the VVG Ramji Act 2025 for wider public consultation. The Rural Development Ministry said that any person, stakeholder, organization or institution may submit objections or suggestions on the draft rules for consideration by the 21st of next month. The Ayushman Bharat scheme will start in West Bengal from July this year. Chief Minister Shubhendu Adhikari announced this in Kolkata after a virtual meeting with Union Health Minister J.P. Nadda yesterday. The existing beneficiaries under the state health scheme, Swasthya Sathi, will be incorporated into the Ayushman Bharat scheme. The Memorandum of Understanding in connection with the Ayushman Bharat Arogya Mandir will be signed in June in New Delhi. Mr. Adhikari said that a proposal has been sent to the centre regarding an increase in the number of PM Jan Aushadhi Kendra in West Bengal from the existing 117 to 469. The Chief Minister also said that proposals for new medical colleges in Alipurduar, Kalimpong and South Dinajpur districts as well as a new AIIMS for North Bengal have also been sent to the central government. In Maharashtra, a 1,500-page charge sheet has been filed before the court at Nashik in connection with the alleged sexual assault and attempted religious conversion case linked to a TCS facility in the city. According to SIT Chief Sandeep Mitke, the charge sheet was filed yesterday against four accused, Mateen Patel, Nida Khan, Danish Sheikh and Tawseef Attar. He said additional charge sheets related to 7 to 8 persons connected to offences are expected to be filed within the next 3 to 4 days. US President Donald Trump said that a deal with Iran, including opening the Strait of Hormuz, has been largely negotiated after calls with Israel and other allies in the region. Announcing progress on his Truth Social platform, Mr. Trump said final aspects and details of the deal are being discussed and will be announced shortly. President Trump said that he has spoken with leaders from Saudi Arabia, UAE, Qatar, Pakistan, Turkey, Egypt, Jordan and Bahrain, along with Israel. Iranian Foreign Ministry spokesman Ismail Baqai earlier told state television that the US and Iranian positions had been converging in the last week, but warned that did not mean agreements would be reached on key issues. In IPL cricket, riding on an unbeaten 101 runs by skipper Shreyas Iyer, Punjab Kings defeated Lucknow Super Giants by 7 wickets at the Ekana Cricket Stadium in Lucknow last night. Chasing a target of 197 runs set by Lucknow Super Giants, Punjab Kings scored 200 for 3 in 18 overs. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ഉണ്ണിമേനോൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവേട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജൂലിയേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറുവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി. ഒൻപത് മണിക്ക് ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. വനസംരക്ഷണ നിയമം 1980. അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ബാലലോകം. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതിൽ പഴനി സുബ്രഹ്മണ്യപിള്ള രണ്ടാം ഭാഗം. 12:00 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മോഹാലസ്യം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു. വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ. പക്ഷികളെക്കുറിച്ചുള്ള ഒരു പ്രക്ഷേപണ പരമ്പര. ഇതിൽ ചെമ്പൻ പാടി. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് സായന്തരം ഡോക്ടർ കണ്ണൻ കന്നേറ്റി പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്, 5 മണിക്ക് മൊഴിയുറവുകൾ. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അനുഭവത്തെക്കുറിച്ചും ജയിൽവാസത്തെക്കുറിച്ചും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പങ്കുവച്ച സ്മരണകൾ. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഭക്തിഗാനങ്ങൾ പൂവത്തൂർ CSI ചർച്ച് കൊയർ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഷഹസാദ് അവതരിപ്പിക്കുന്ന കഥ. അശ്വതി ധന്യ അവതരിപ്പിക്കുന്ന കവിത. 8:00 നാട്ടുചിന്ത്. പെരുമൺ സഞ്ജീവികുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM E-Drive. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. നോവലിസ്റ്റും തിരകഥാകൃത്തുമായ GR ഇന്ദുഗോപനുമായി അഭിമുഖം, ആദ്യഭാഗം. പത്ത് മണിക്ക് രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീത സഭ. ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിത്താർ വാദനം. 11:00 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:10 FM Gold ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7°C. കുറഞ്ഞ താപനില 25.3°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C. കുറഞ്ഞ താപനില 26°C. പെയ്ത മഴ 0.5 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. ഉണ്ണിമേനോൻ പാടിയ ഗാനങ്ങൾ. ആദ്യം കുമാരനെല്ലൂർ തൃക്കാർത്തികയ്ക്ക് കുളിച്ചു തൊഴുന്നു പ്രകൃതി.

0: അർജുനന് പാശുപതാസ്ത്രം.
1: ഉണ്ണിമേനോൻ പാടിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഉദയഗീതം സമാപിച്ചു.

ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ തിങ്കളാഴ്ച തുടങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. സി ബി എസ് ഇ 12ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസ് പകർപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് രാത്രി 11:49 വരെയാണ്. എന്നാൽ പോർട്ടൽ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് സമയം നീട്ടിയേക്കുമെന്ന് സി ബി എസ് ഇ വൃത്തങ്ങൾ അറിയിച്ചു. ഹൈസ്കൂൾ വരെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനും കേടെറ്റ് നിർബന്ധമാക്കി. അധ്യാപക യോഗ്യതാ പരീക്ഷ എല്ലാവരും പാസ്സാകണമെന്ന കഴിഞ്ഞ സെപ്റ്റംബറിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന്റെ പുതിയ യജ്ഞം 1 ജൂൺ മുതൽ. രാജ്യത്ത് 10 ദിവസത്തിനിടെ 3ാം തവണയും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ 10 ദിവസത്തിനിടെ പെട്രോൾ വില ലിറ്ററിന് 5.44 രൂപയും ഡീസൽ വില 5.34 രൂപയുമാണ് വർദ്ധിച്ചത്. സി എൻ ജിക്കും 3 തവണയായി 4 രൂപ കൂട്ടി. സി എൻ ജി വില കിലോഗ്രാമിന് 96.50 രൂപയായി. യു എസിലെ ഗ്രീൻ കാർഡ് അപേക്ഷാ നിയമങ്ങളിൽ വലിയ മാറ്റം വരുത്തി യു എസ്. ഇതുപ്രകാരം വിദ്യാർത്ഥി, ടൂറിസ്റ്റ് തുടങ്ങിയ താൽക്കാലിക വിസകളിൽ യു എസിലെത്തുന്നവർ ഗ്രീൻ കാർഡിനു വേണ്ടി അപേക്ഷിക്കാൻ മാതൃരാജ്യത്തേക്ക് മടങ്ങണം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് പഞ്ചാബ് കിങ്സ് 11.

0: വാർത്താ അവലോകനം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് ടി ജി ബേബിക്കുട്ടി, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മാതൃഭൂമി തിരുവനന്തപുരം.
2: തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മഴക്കാല മേഘം പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നുനിന്ന ഉദ്വേഗങ്ങൾക്ക് വിരാമമായി. ആശങ്കകളെല്ലാം പെയ്തൊഴിഞ്ഞ് പുതിയ ആകാശം തെളിഞ്ഞു. സർക്കാർ രൂപീകരണം, മന്ത്രിമാരുടെയും നിയമസഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം, സ്പീക്കർ തിരഞ്ഞെടുപ്പ്, ഇങ്ങനെ തലസ്ഥാനം വീണ്ടും തിരക്കിലമർന്ന കാഴ്ചയാണ് പോയ വാരം കണ്ടത്. തിങ്കളാഴ്ചയായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം 20 മന്ത്രിമാരും ചുമതലയേറ്റു. കോൺഗ്രസിലെയും മുന്നണിയിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ പാലിച്ച് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 20 മന്ത്രിമാർക്കും വകുപ്പ് നിശ്ചയിച്ച് വിജ്ഞാപനവുമിറങ്ങി. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായവും ഐടിയും കൈകാര്യം ചെയ്യും. സണ്ണി ജോസഫാണ് പുതിയ വൈദ്യുതി മന്ത്രി. റവന്യൂ എ പി അനിൽകുമാറിനും ആരോഗ്യം കെ മുരളീധരനും നൽകി. എൻ ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല. മന്ത്രിസഭയിലെത്തിയ സി എം പി നേതാവ് സി പി ജോണിന് ഗതാഗതവും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് അനൂപ് ജേക്കബിന് ഭക്ഷ്യവകുപ്പും നൽകി. വകുപ്പ് വിഭജനത്തിന് പിന്നാലെ വ്യാഴാഴ്ച എല്ലാ നിയമസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള പ്രോട്ടം സ്പീക്കറായി ജി സുധാകരനെ നിയോഗിച്ചിരുന്നു. ഇനി 29 വീണ്ടും നിയമസഭ ചേരും. അന്ന് വി ഡി സതീശൻ സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 1 മുതൽ 3 വരെ സഭ ചേർന്ന് നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. അതിനിടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നിശ്ചയിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെയാണ് ഭരണപക്ഷം ആ സ്ഥാനത്തേക്ക് കണ്ടുവച്ചിട്ടുള്ളത്. പുതിയ സർക്കാർ ചുമതലയേറ്റതിന് പിന്നാലെ കഴിഞ്ഞയാഴ്ച സുപ്രധാനമായ ചില തീരുമാനങ്ങളും മന്ത്രിസഭ ചേർന്ന് കൈക്കൊണ്ടു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. കെ എസ് ആർ ടി സി ബസിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ജൂൺ 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളി, അംഗൻവാടി വർക്കർ തുടങ്ങിയവരുടെ വേതനത്തിലും 1000 രൂപയുടെ വീതം വർദ്ധനവ് വരുത്തി. ബുധനാഴ്ച വീണ്ടും മന്ത്രിസഭ ചേർന്ന് മുൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന അതിവേഗ റെയിൽപാത പദ്ധതി ഉപേക്ഷിക്കാനും അത് സംബന്ധിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും തീരുമാനിച്ചു. പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനായി നാട്ടിയ മഞ്ഞക്കല്ലുകളൊക്കെ പിഴുതുമാറ്റപ്പെടുന്നതോടെ ഈ ഭൂമിയുടെ ക്രയവിക്രയം സാധ്യമാകുമെന്നതാണ് ആശ്വാസം. മറ്റ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വിഷൻ 2031 എന്ന കർമ്മ പരിപാടിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയ ടി വി കെ മന്ത്രിസഭയിലും അഴിച്ചുപണി നടന്നു. കോൺഗ്രസിനും ലീഗിനുമൊക്കെ മന്ത്രിസ്ഥാനം നൽകുന്നുവെന്നാണ് അയൽ സംസ്ഥാനത്തെ വർത്തമാനം. 74 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത്. യുവാക്കളെ ചീഫ് ജസ്റ്റിസ് പാറ്റകളോട് ഉമിച്ചതിൽ പ്രതിഷേധിച്ച് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നണിയായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിച്ച സ്വീകാര്യത ഞെട്ടിക്കുന്നതായിരുന്നു. ഓഫ് ദ യൂത്ത്, ബൈ ദ യൂത്ത്, ഫോർ ദ യൂത്ത് എന്നാണ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത്. അവരുടെ നയമാകട്ടെ സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി എന്നതും. അതേസമയം തന്റെ നിരീക്ഷണങ്ങൾ ചില മാധ്യമങ്ങൾ തെറ്റായി ഉദ്ധരിച്ചതാണെന്നും ഇന്ത്യയിലെ യുവാക്കളെ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞതെന്നും ചീഫ് ജസ്റ്റിസിന് പിന്നീട് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും അത് കേട്ട പാതി കേൾക്കാത്ത പാതി വിവിധ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളിലെ പാർട്ടി ഫോളോവർമാരുടെ എണ്ണം ദിവസവും ലക്ഷങ്ങൾ കടക്കുകയാണ്. നവമാധ്യമങ്ങൾ വഴിയുള്ള ആഹ്വാനം യുവജന മുന്നേറ്റമാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും. കഴിഞ്ഞ ദിവസം കോക്രോച്ച് പാർട്ടിയുടെ നവമാധ്യമ അക്കൌണ്ടിന് സർക്കാർ പൂട്ടിട്ടെങ്കിലും അവർ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അവരുടെ ഫോളോവേഴ്സ് 1.73 കോടി കടന്നിരുന്നു. പേവിഷബാധയേറ്റതോ മാറാവ്യാധികളുള്ളതോ അക്രമകാരികളോ ആയ തെരുവു നായ്ക്കൾക്ക് ദയാവധമാകാമെന്ന സുപ്രീംകോടതി വിധി സംസ്ഥാനത്തിനും തെല്ല് ആശ്വാസമാകും. നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയായ നായ്ക്കളെ കൊന്നൊടുക്കാമെന്ന് ആണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നത്. ഈ വർഷം ഇതുവരെ മാത്രം 9 പേർ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഇതുതന്നെയാണ് വിധി ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന വി ബി ജി റാംജി പദ്ധതിക്ക് ജൂലൈ 1 തുടക്കമിടുമെന്ന് ഉറപ്പായിട്ടുണ്ട്.

0: ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി പദ്ധതി നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി. പുതിയ പദ്ധതിക്കായി 25 സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം നീക്കിവച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് നേരത്തെ നൽകിയിരുന്ന കാർഡിന് പകരം പുതിയ സ്മാർട്ട് കാർഡ് നൽകും. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാർത്ഥികൾക്ക് ഒട്ടൊന്നുമല്ല വിനയായത്. അന്വേഷണത്തിനൊടുവിൽ കോച്ചിംഗ് സെന്റർ ഉടമയടക്കമുള്ളവർ അറസ്റ്റിലായിട്ടുണ്ടെന്നത് മാത്രമാണ് ആശ്വാസം. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് നടത്തിപ്പ് ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പരീക്ഷാ സമ്പ്രദായം ആകെ പൊളിച്ചെഴുതണമെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്ററി സമിതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ എന്ന ഭീകരൻ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നതും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയായിരുന്നു. പാക് അധീന കാശ്മീരിലായിരുന്നു സംഭവം. 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചുകയറ്റി 40 ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചത്. വിവിധ രാജ്യങ്ങളിൽ എബോള പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി രോഗപകർച്ചയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് 3 നിരീക്ഷണം സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് സർക്കാർ മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ഇതിനായി നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന ആശ്വാസ വർത്തമാനവും ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട്. എബോളയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും പശ്ചിമേഷ്യയിലെ അസമാധാന അന്തരീക്ഷത്തിന് പരിഹാരമായില്ലെന്നതാണ് ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നത്. ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള സമുദ്രവ്യാപാരം പഴയപടിയിലാവാതെ രാജ്യത്തെ പാചകവാതകം അടക്കമുള്ള ഇന്ധന പരിമിതിക്ക് പരിഹാരമാവില്ല. ഏതായാലും ഊർജ്ജം, വളം, വ്യോമയാനം, ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ ചില നിയന്ത്രണങ്ങൾക്ക് കേന്ദ്രം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. US നിന്ന് ഇന്ത്യയിലേക്കുള്ള LPG ഇറക്കുമതിയിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. ഹോർമോസ് കടലെടുക്ക് സുരക്ഷിതമല്ലാതായതോടെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് നമ്മൾ അമേരിക്കയെ കൂടുതൽ ആശ്രയിച്ചത്. യുദ്ധം രൂക്ഷമായിരുന്ന മാർച്ച് മാസം 10,00,000 ടൺ LPG ഇറക്കുമതി ചെയ്തതിൽ 4.5 ലക്ഷം ടൺ ഇറക്കുമതിയും US നിന്നായിരുന്നു. ഏപ്രിൽ ഇത് 3.72 ലക്ഷം ടണ്ണായി കുറഞ്ഞു. മെയ് പകുതിയിൽ ഇത് 1.67 ലക്ഷം ടണ്ണിൽ എത്തിയിട്ടേ ഉള്ളൂ. വിമാനയാത്രക്കൂലി കുത്തനെ കൂട്ടിയതോടെ വിനോദസഞ്ചാര മേഖലയിലും ഇടിവിട്ടുണ്ട്. യുദ്ധസാഹചര്യത്തിൽ അവധിക്കാല വിനോദസഞ്ചാരം പലരും വെട്ടിക്കുറച്ചതാണ് ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടെ രംഗത്ത് വരുന്നുണ്ട്. ഹോർമൂസിൽ സ്ഥിരമായ ടോൾ സംവിധാനം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള തായ്വാന്റെ നീക്കത്തിന് തടയിടാനും ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ചൈന സന്ദർശനത്തിന് ശേഷമായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ വ്യാപാരം, വാണിജ്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളുടെ സഹകരണം വർദ്ധിപ്പിക്കാൻ പോയ വാരം ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി റോമിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ. നിർമ്മിത ബുദ്ധി, ബഹിരാകാശം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണവും ചർച്ചയായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ 4 വലിയ വ്യാപാര പങ്കാളിയാണ് ഇറ്റലി. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 1.6 ലക്ഷം കോടിയുടേതായിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികളുള്ള രാജ്യമാണ് ഇറ്റലി. വിദേശ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ചതും രാജ്യത്തിന് അഭിമാനമായി. നോർവേ രാജാവ് ഹൊറാൾഡ് 5 മോദിക്ക് ബഹുമതി സമ്മാനിച്ചത്. പരുക്കുമൂലം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്ന നെയ്മർ ലോകകപ്പിനായി മൈതാനങ്ങളിൽ ഇറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി. പരുക്ക് കാരണം നെയ്മർ ബ്രസീലിന്റെ ടീമിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ആശങ്ക. പരിശീലകൻ കാർലോ അഞ്ചലോട്ടി തന്നെയാണ് ടീം പ്രഖ്യാപന വേളയിൽ ഇപ്പോൾ നെയ്മറുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച നടന്ന ISL ഫുട്ബോളിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ കന്നിക്കിരീടം നേടി ചരിത്രത്തിൽ ഇടം പിടിച്ചത് കായിക ലോകത്തെ സന്തോഷത്തിൽ ആഴ്ത്തി. അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചാണ് അവർ കിരീടം സ്വന്തമാക്കിയത്. ISL നേട്ടത്തോടെ സീസണിൽ ഇരട്ട കിരീടമെന്ന നേട്ടവും ഈസ്റ്റ് ബംഗാളിന് ഇതോടെ സ്വന്തമായി. ഇന്ത്യൻ വനിതാ ഫുട്ബോളിലും അവർക്കായിരുന്നു കിരീടം.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ടി ജി ബേബിക്കുട്ടി. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മാതൃഭൂമി തിരുവനന്തപുരം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം മെയ് 25 നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ ആതിഥ്യയെത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9496593231. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9496593231, 9495964321. അതിഥി പിന്നണി ഗായിക JR ദിവ്യ നായർ.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
8: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണ ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
7: ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക

0: പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T.സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും T.സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി N ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും UDF പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാള കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്.

0: കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർകോട് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68th തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ U19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1st. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2nd. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റിജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ता श्रूयन्ताम् प्रवाचकः दिव्यानन्दझाः. अथ वार्ताः. नवदिल्ल्यां हैदराबाद हाउस स्थले अद्य विदेशमंत्री डॉक्टर सुब्रह्मण्यम जयशंकरः अमेरिका देशीयेन विदेश सचिवेन मार्को रूबियो इत्यनेन समं द्विपाक्षिक संवादं करिष्यति. एतौ क्षेत्रीय वैश्विक शांति सुरक्षा संबद्धान विषयान समेत्य अनेकेषु भिन्न विषयेषु चर्चां करिष्यतः इति आशास्ते. अमेरिका विदेशमंत्री गतदिने प्रातः चतुर्दिवसीय यात्रा प्रसंगे भारतं संप्राप्तः. द्विपक्षीय संबंधान सुदृढ़ीकर्तुं अपि च वाणिज्य रक्षोर्जा सुरक्षा प्राविधिकी हिंद प्रशांत व्यूह रचनेत्यादिषु क्षेत्रेषु सहयोग विस्तारार्थं तस्य एषा भारत यात्रा नितरां महत्वाधायिनी वर्तते. गतवासरे सः प्रधानमन्त्रिणा नरेन्द्र मोदिना सह भारतामेरिका व्यापक वैश्विक रणनीति सन्धिं सुदृढयितुं चर्चाम् अकरोत्. प्रधानमन्त्री कार्यालयस्य विज्ञप्त्यनुसारि अमेरिका विदेश मन्त्रिणा रक्षा प्राविधिकी व्यापार निवेशोर्जा सुरक्षा सम्पर्क शिक्षा पारस्परिक जनसम्बन्धादिषु विविध क्षेत्रेषु द्विपक्षीय सहयोगस्य निरन्तर प्रगतेः विषये प्रधानमन्त्री संसूचितः. अस्मिन् अवसरे श्रीमोदी शान्ति प्रयासेभ्यः भारतस्य सतत समर्थनं पुनरुदीरितवान् अपि च सम्भाषण कूटनीति माध्यमेन विवादानां शान्तिपूर्ण समाधानाय पुनरेकदा आह्वानं कृतवान्.

0: ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവത്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. ഇതുവഴി കർഷക ഉൽപാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായി 9037824056 എന്ന നമ്പറിൽ വിളിക്കാമെന്ന് റീജിയണൽ പ്രൊഡക്ട് ഡയറക്ടർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തിലകൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തിലേക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിവരെ. വിളിക്കേണ്ട നമ്പർ 9188248481. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് റീജിയണൽ പൌൾട്രി ഫാമിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളും കൊത്തുമുട്ടകളും വിൽപ്പനയ്ക്കായി ലഭ്യമാണ്. പിടക്കോഴി കുഞ്ഞ് 1 ന് വില 25 രൂപ, പൂവൻകോഴി കുഞ്ഞ് 1 ന് വില 5 രൂപ. കൊത്തുമുട്ട വില

ഒന്നിന് 25 രൂപ. മഴക്കാലത്തിന് മുന്നോടിയായി ക്ഷീര കർഷകർക്ക് മുന്നറിയിപ്പുമായി മൃഗസംരക്ഷണ വകുപ്പ്. മഴക്കാലത്ത് പശുക്കൾക്ക് രോഗസാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വം ഉറപ്പാക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. മുടന്തൻ പനി, കുളമ്പ് രോഗം, പൂപ്പൽ വിഷബാധ, അകിട് വീക്കം, കുരലടപ്പൻ തുടങ്ങിയ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലായതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം. പാലുൽപാദനം കൂടുതലുള്ള പശുക്കൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഊർജ്ജം കൂടുതലായുള്ള തീറ്റകൾ ആവശ്യമായ അളവിൽ നൽകണം. കന്നുകാലികളുടെ ആരോഗ്യം, തൊഴുത്ത്, ചാണകക്കുഴി, പരിസര പ്രദേശങ്ങളുടെ ശുചിത്വം, കറവക്കാരന്റെ ശുചിത്വം എന്നിവ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴുത്ത് വൃത്തിയാക്കുവാൻ ബ്ലീച്ചിംഗ് പൗഡർ, അലക്കുകാരം, കുമ്മായം എന്നിവ ഉപയോഗിക്കണം. തറയിൽ വെള്ളവും പാലും കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. ഏത് കാലാവസ്ഥയിലും ചാണകവും മൂത്രവും തൊഴുത്തിന് സമീപം കെട്ടിനിൽക്കാതെ നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം. പരിസരം കുമ്മായം വിതറി അണുവിമുക്തമാക്കേണ്ടതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈച്ച, കൊതുക്, പട്ടുണി എന്നിവയെ നിയന്ത്രിക്കാൻ കർപ്പൂരം, കുന്തിരിക്കം, തുമ്പ എന്നിവ പുകയ്ക്കാം. മഴക്കാലത്ത് വയറിളക്കം, പൂപ്പൽ വിഷബാധ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായതിനാൽ കാലിത്തീറ്റ, വൈക്കോൽ തുടങ്ങിയ തീറ്റ സാധനങ്ങൾ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കണം. ആന്തര ബാഹ്യപരാദങ്ങൾക്കെതിരെ കൃത്യസമയത്ത് മരുന്ന് നൽകണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം. കുടിവെള്ള തൊട്ടി ആഴ്ചയിൽ കഴുകി പൂപ്പലില്ല എന്ന് ഉറപ്പുവരുത്തണം. ടിൻഷീറ്റ് അഥവാ തകിടുമേഞ്ഞ തൊഴുത്തുകളുടെ

0: ഐസ് ഇട്ട വെള്ളം കുടിക്കുമ്പോഴും ശ്രദ്ധ വേണം. ആ ഐസ് ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ശുചിയായ വെള്ളത്തിനാൽ ഫ്രീസ് ചെയ്തതാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കുക. പ്രത്യേകിച്ച് പുറത്ത് കളിക്കുന്ന കുട്ടികൾ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കളിക്കാൻ അനുവദിക്കരുത്. പുറത്തു പോകുമ്പോൾ സൺഗ്ലാസും ക്യാപ്പും ഒക്കെ ഉപയോഗിക്കാൻ അവരെ ശീലിപ്പിക്കുക. ലഘുവായ വസ്ത്രധാരണവും വായു കടന്നു പോകുന്ന തരത്തിലുള്ള വസ്ത്രവും ധരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ശുചിത്വ ശീലങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതാണ്. വേനലിൽ പനിയും മറ്റു രോഗാവസ്ഥകളും പടരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൈകഴുകൽ ശീലമാക്കുക. ഭക്ഷണത്തിന് മുന്നേയും കളി കഴിഞ്ഞ ശേഷവും ഒക്കെ കൈ കഴുകാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം കുട്ടികൾക്ക് ഉറപ്പാക്കേണ്ടതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ നൽകുക. വളരെയധികം മസാലയും എണ്ണയും കൂടിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. കുട്ടികളുടെ ഉറക്ക കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്രമവും ഉറക്കവും മതിയായി ലഭിച്ചില്ല എങ്കിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് കുട്ടികളിൽ സ്ക്രീൻ സമയം നിയന്ത്രിക്കുക. അവധി ദിവസങ്ങളിൽ മൊബൈൽ ടി വി ഉപയോഗം കൂടാൻ സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിലുള്ള കളികളിൽ ഏർപ്പെടാൻ നിർദ്ദേശവും നൽകേണ്ടതാണ്. അമിതമായ ദാഹം, ക്ഷീണം, തലവേദന, ഛർദി, ശരീര താപനില കൂടുക, ഭക്ഷണത്തോട് വിരക്തി, ഇത്തരം ലക്ഷണങ്ങൾ കുട്ടികളിൽ കണ്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി.പി. സിദ്ധി.

0: ും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
3: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: തൊഴിൽ ദർശനം.
1: ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 85 ഒഴിവുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള 2024-2025-2026 വർഷത്തെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. യോഗ്യത അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദം. സിവിൽ എഞ്ചിനീയറിംഗിൽ 2024-2025-2026 വർഷത്തിൽ ഗേറ്റ് സ്കോർ നേടിയിരിക്കണം. പ്രായം 34 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC/ST 15 വർഷം, OBC, NCL 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 8. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nhidcl.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nhidcl.com. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. റായ്പൂർ ഡിവിഷനിലാണ് അവസരം. ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിൽ 1363 ഒഴിവും വാഗൺ റിപ്പയർ ഷോപ്പിൽ 281 ഒഴിവുമുണ്ട്. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവ്. ITIക്കാർക്ക് അപേക്ഷിക്കാം. ട്രേഡുകൾ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ, ടർണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ ഹിന്ദി, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ, കോപ്പ, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, ബ്ലാക്ക് സ്മിത്ത്, ഹാമർമാൻ, മേസൺ, പൈപ്പ് ലൈൻ ഫിറ്റർ, കാർപ്പന്റർ, പെയിന്റർ, ഇലക്ട്രോണിക് മെക്കാനിക്, വെൽഡർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ. യോഗ്യത +2 സമ്പ്രദായത്തിലുള്ളതും കുറഞ്ഞത് 50% മാർക്കോട് നേടിയതുമായ 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI വിജയം. പ്രായം 2/5/2026 15 വയസ്സ് പൂർത്തിയായിരിക്കണം. 24 വയസ്സ് കവിയാനും പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 10 വർഷത്തെ ഇളവ് ലഭിക്കും. ഓൺലൈനായി www.apprenticeshipindia.gov.in

0: രജിസ്റ്റർ ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 4. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://scr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://scr.indianrailways.gov.in. ഇന്ത്യൻ നേവി 2027 ജനുവരിയിൽ ആരംഭിക്കുന്ന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എക്സിക്യൂട്ടീവ് IT വിഭാഗത്തിൽ 15 ഒഴിവുകളാണുള്ളത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ SSC പ്രകാരമുള്ള നിയമനമാണ്. അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. യോഗ്യത 10th ക്ലാസ്സിലോ +2 ഇംഗ്ലീഷിൽ 60% മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ്, IT, സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ MSc, BE, BTech, MTech അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് IT BCA, BSc MCA. പ്രായം 2002 January 2 2007 July 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindiannavy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindiannavy.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 1.
1: തൊഴിൽ ദർശനം.

0: കന്മത എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി രവീന്ദ്രൻ ഈണമിട്ട് എം ജി ശ്രീകുമാറും രാധിക തിലകും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:50. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച $20 ബില്യണിലും പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടില്ലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം 50% ഉയർത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.
2: ആത്മനിർഭർ ഭാരത് ഓർ മേക്ക് ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ കി എനർജി.

0: का उपयोग आवश्यक है। इसलिए पॉलिसी रिलेटेड रिफॉर्म्स, नीतिगत सुधार भी किए गए। एफडीआई को, फॉरेन डायरेक्ट इन्वेस्टमेंट को लिबरलाइज किया गया। पॉजिटिव इंडियनाइजेशन लिस्ट लाई गई। हम लोगों ने एक लंबी लिस्ट मोर देन 5000 आइटम्स की तैयार की है। इस पॉजिटिव इंडियनाइजेशन लिस्ट में आइटम्स हैं, हम उनको निर्धारित समय के अंदर हम भारत की धरती पर बनाएंगे। हम दुनिया के किसी देश से उसको इम्पोर्ट नहीं करेंगे।
1: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യാപാരം, നിക്ഷേപം, ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നിവ ചർച്ച ചെയ്യും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് ചർച്ചകൾക്കുള്ള നിബന്ധനകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചത്. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ തൊഴിൽ ഗ്യാരണ്ടി 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി നിയമങ്ങൾ, കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൌൺസിൽ നിയമങ്ങൾ, പരാതി പരിഹാര നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കരട് നിയമങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനായി നൽകിയിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സമയബന്ധിതവും സുതാര്യവും ഉത്തരവാദിത്തപരവുമായ വേതന വിതരണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്ന പുതിയ നിയമം നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രയേലിന് പുറമെ സൌദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ട്രംപ് പറഞ്ഞു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിലെത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പ്രതികരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിനെ 7 വിക്കറ്റ് വിജയം. ലക്നൌ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. നായകൻ ശ്രേയസ് അയ്യരുടെ അപരാജിത സെഞ്ചുറിയാണ് പഞ്ചാബിന് വിജയം സമ്മാനിച്ചത്. 72 റൺസ് നേടിയ ജോഷ് ഇംഗ്ലീഷാണ് ലക്നൌവിന്റെ ടോപ് സ്കോറർ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ U23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസ്

0: ക്ലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ടു ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തിൻ യു കേൽക്കർ ചുമതലയേൽക്കും. GST കമ്മീഷണറായി PB നൂഹിനെ നിയമിച്ചു. ഈ ചുമതല വഹിച്ച പാട്ടീൽ അജിത് ഭഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. ആലപ്പുഴ കളക്ടർ കെ ഇമ്പശേഖരനെ വാട്ടർ അതോറിറ്റി MD നിയമിച്ചു. ഷാജിവി നായരാണ് പുതിയ ആലപ്പുഴ കളക്ടർ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. KSIDC മാനേജിംഗ് ഡയറക്ടർ ചുമതലയും നൽകി. വ്യവസായ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. കോഴിക്കോട് കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് എൻട്രൻസ് കമ്മീഷണറാകും. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. കെ സുധീരാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ S പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ N ദേവിദാസ് കില ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനിജൂല തോമസാണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതകളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: EK നായനാർ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവുമായിരുന്ന EK നായനാർ എന്ന എറമ്പാല കൃഷ്ണൻ നായനാർ 1918 ഡിസംബർ 9 കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് ജനിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യസമരത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചു. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും മൊറാഴ കയ്യൂർ സമരങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയരുകയും ചെയ്തു. 1940 ആറോൺ മിൽ സമരത്തെ തുടർന്നാണ് അദ്ദേഹം ആദ്യമായി അറസ്റ്റിലായത്. പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുള്ള നായനാർ 1967 പാലക്കാട് നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 72 CPIM സംസ്ഥാന സെക്രട്ടറിയായി. 74 ഇരിക്കൂരിൽ നിന്ന് വിജയിച്ച് ആദ്യമായി സംസ്ഥാന നിയമസഭയിലെത്തി. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പ്രവർത്തിച്ച അദ്ദേഹം 1980, 1987, 1996 വർഷങ്ങളിലായി 3 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന ബഹുമതി ഇദ്ദേഹത്തിനാണ്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒട്ടനവധി ലേഖനങ്ങളും 20 പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫലിതം കലർന്ന സരസമായ സംസാര ശൈലിയിലൂടെ സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച EK നായനാർ 2004 May 19 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷി. കാലം സാക്ഷിയിൽ ഇന്ന് മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ശബ്ദം.
3: 1957-59 1967-69 1980-81 ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ കേരളത്തിൽ ഭരണാധികാരം കൈയാളിയിരുന്നത്. ഭൂവുടമ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനും കൃഷിക്കാർക്ക് ഭൂമിയിൽ അവകാശം നൽകുന്നതിനുമായി കൈക്കൊണ്ട നിയമനിർമ്മാണങ്ങളും നടപടികളും സ്വകാര്യ മേഖല വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരുത്തിയതും തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും വ്യവസായശാലകൾ കഴിയുന്നിടത്തോളം ആരംഭിച്ചതും തൊഴിലാളി കർഷക ജനവിഭാഗങ്ങൾക്കും ജീവനക്കാർക്കും സംഘടനാ സ്വാതന്ത്ര്യം നൽകിയതും പഴയ സാമ്രാജ്യ പാരമ്പര്യമുള്ള പോലീസ് നയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയതും

0: ഭരണ സംവിധാനം ജനാധിപത്യവൽക്കരിക്കാൻ മുതിർന്നതും പൊതുഭരണത്തിൽ ജനപങ്കാളിത്തത്തിനുള്ള നടപടികൾ സ്വീകരിച്ചതുമെല്ലാം തന്നെ ഈ ഭരണകാലത്തെ നേട്ടങ്ങളായിരുന്നു. തൊഴിലില്ലായ്മ വേതനവും കർഷക തൊഴിലാളി പെൻഷനും നൽകിയതും ഈ ഭരണകാലഘട്ടത്തിലെ പ്രത്യേക ജനോപകാരപ്രദമായ നടപടികളായിരുന്നു. കേരളത്തിലെ ഇത്തരം ഭരണ നടപടികൾ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഇടയിൽ മതിപ്പുണ്ടാക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്തു. 1980 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റും മുൻ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ തുടങ്ങി വെച്ച പ്രക്രിയയെ കുറേ കൂടി പുരോഗമിപ്പിച്ചു. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള 3 ഗവൺമെൻറ്റുകളാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ മുഖ്യമന്ത്രി E.K. നായനാരുടെ ശബ്ദം.
2: കണ്ടതും കേട്ടതും.
3: നാളെയാണ് കല്യാണം. നാളെ നാളെ നാളെ നിങ്ങൾ വരുന്നുണ്ടോ?
4: നീ എന്നാടി ലോട്ടറി വിൽപ്പനക്കാരിയായത്?
3: കല്യാണപ്പയ്യന് ലോട്ടറി കടയാ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാ. നിങ്ങളൊന്നും പറഞ്ഞില്ല കല്യാണത്തിന് വരുന്നുണ്ടോ?
4: ഞാൻ വരുന്നില്ലടി, നല്ല സുഖമില്ല, കലശലായ നടുവേദനയും ഉണ്ട്.
3: അല്ലേലും എന്റെ ബന്ധുവിന്റെ കല്യാണം എന്ന് പറഞ്ഞാ നിങ്ങക്ക് വെറുപ്പാ.
4: ഓ, അതിനിടെ നീ അങ്ങ് കെറിവിച്ചോടി. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ, യാത്രകളൊക്കെ കുറയ്ക്കണോന്ന്?
3: അങ്ങനെ പറഞ്ഞില്ല, വാചകം അടി കുറയ്ക്കാനാ പറഞ്ഞത്.
4: മൂത്ത ചേച്ചിയുടെ ഭർത്താവിന്റെ ബന്ധത്തിലുള്ള കുട്ടിയുടെ വിവാഹമല്ലേ, അതിനെന്തിനാടി ഞാൻ വരുന്നത്? നീ നിന്റെ മോളെയും വിളിച്ചോണ്ട് പോയാ പോരെ.
3: ആ കൊള്ളാം കൊള്ളാം, കല്യാണത്തിന് വിളിച്ച പ്രസവത്തിന് പോണവളാ എന്റെ മോള്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ മനുഷ്യ?
4: ഞാൻ വിളിച്ച അവള് വരും, ട്രെയിൻ യാത്ര പണ്ടേ അവൾക്ക് കമ്പമാ.
3: അവളുടെ മോ ഇപ്പൊ 10-ാം ക്ലാസ്സിലാ, അവൾ അടുത്തിരുന്നാലേ അവൻ പഠിക്കൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം അറിയാലോ, കണ്ണു തെറ്റിയാ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ.
4: അവന് ഇങ്ങി വരാൻ പറ, ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി.
3: ബെസ്റ്റ് അപ്പൂപ്പൻ, ഇനി ചെറുമോനെ കൂട്ടി മൊബൈലിൽ കളിക്കാത്തന്റെ കുറവേ ഉള്ളൂ.
4: എന്താടി എനിക്ക് മൊബൈലിൽ കളിച്ചൂടെ?
3: കളിച്ച കാര്യമൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. അയലത്തെ ആമിനാത്തയുടെ കെട്ടിയോൻ അന്ന് കൈവയ്ക്കാത്തത് ഭാഗ്യം.
4: ഓ, അതൊരു കയ്യബദ്ധം പറ്റിയതല്ലേ ഡി, അത് ആർക്കും പറ്റുന്നതാ.
3: ഞാൻ കണ്ടുപിടിച്ചത് നന്നായി, അല്ലെങ്കിലേ നാറ്റ കേസായനെ.
4: ഓ, തുരന്ന് തുരന്ന് പോയി ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിനക്ക് എന്തൊരു മിടുക്കാടി. ഈ മിടുക്ക് പോരെ ഒറ്റയ്ക്ക് കല്യാണത്തിന് പോകാൻ.
3: ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടല്ലേ പോകാൻ, കള്ളമാര് കറങ്ങി നടക്കുക, അതാ പേടി.
4: അതാണോ നിന്റെ പ്രശ്നം? അതിന് വഴിയുണ്ടടി.
3: എന്ത്?
4: ഒരു ചെറിയ ബാഗ് കൂടി കൊണ്ടുപോവുക, ആഭരണങ്ങൾ അതിൽ ഭദ്രമായി വെക്കുക. ഹാൻഡ് ബാഗ് ആകുമ്പോ ആര് ശ്രദ്ധിക്കില്ലടി, ഹാളിൽ ചെന്നിട്ട് ആഭരണങ്ങൾ എടുത്ത് അണിഞ്ഞാ മതിയല്ലോ.
3: അത് ശരിയാ, ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് പരീക്ഷിച്ചാലോ?
4: ആയിക്കോ, ഗ്യാരണ്ടിയാ, ഈ തങ്കപ്പന്റെ ഗ്യാരണ്ടി.
3: അപ്പോ നാളത്തെ പ്രോഗ്രാം എങ്ങനാ?
4: തങ്കം, നീ ഉടുത്തൊരുങ്ങി സുന്ദരിയായി കല്യാണത്തിന് പോകുന്നു, കൂടെ സ്വർണമടങ്ങിയ ഒരു ഹാൻഡ് ബാഗും. ഓട്ടോയിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഞാൻ മൊബൈലിലെ ഗെയിമുമായി സ്വന്തം വീട്ടിൽ. ഓക്കെ?
3: ഗെയിം കളിക്കാൻ പറ്റിയ പ്രായം.
5: ഹലോ, തങ്കപ്പനല്ലേ?
4: അതെ, തങ്കപ്പനാണ്.
5: ഞാൻ റെയിൽവേ പോലീസാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ എങ്ങോട്ടാ പോയത്?
4: സാറെ, ഒരു കല്യാണത്തിന് പോയതാ, ട്രെയിനിലാണ് യാത്ര.
5: വിവാഹത്തിനല്ലേ പോയത്? ആഭരണങ്ങൾ അണിഞ്ഞിരുന്നില്ലല്ലോ.
4: അതൊക്കെ ഒരു ഹാൻഡ് ബാഗിലാ കൊണ്ടുപോയത്.
5: കള്ളന്മാർക്ക് പിടിച്ചു പറിക്കാൻ ബാഗല്ലേ എളുപ്പം.
4: ബാഗിലാകുമ്പോ കള്ളന്മാരറിയില്ല, അതുകൊണ്ടാ സാറെ.
5: എങ്കിൽ നിങ്ങൾക്ക് തെറ്റി, നിങ്ങളുടെ ഭാര്യയുടെ ബാഗ് കള്ളന്മാര് കൊണ്ടുപോയി.
4: അയ്യോ, എന്റെ സാറേ ബാഗ് പോയോ? എന്റെ ദൈവമേ, ഭഗവതി.
5: എടോ, ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, കള്ളന്മാര് മോഷണ തന്ത്രങ്ങളൊക്കെ മാറ്റി. ഇപ്പൊ കഴുത്തി മാലയില്ലാത്ത വരുന്ന സ്ത്രീകളുടെ ബാഗുകളാണ് കൂടുതലും തട്ടിയെടുക്കുന്നത്. ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇങ്ങനെ എത്ര എത്ര കേസെന്നറിയാമോ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർണം ബാഗിൽ സുരക്ഷിതമാണെന്ന ചിന്തയാണ് കള്ളന്മാർക്ക് സൗകര്യമായത്.
4: എന്റെ ഭാര്യയെ കണ്ടോ സാറേ? അവരെവിടെ? എനിക്ക് കാണണം.
5: ഇപ്പോഴാണോ നിങ്ങളുടെ ഭാര്യയെ കാണാൻ തോന്നിയത്? കൂടെ പോകായിരുന്നില്ലേ?
4: എനിക്ക് സുഖമില്ലായിരുന്നു സാറേ.
5: ഏതായാലും നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ട്, സ്വർണവും ബാഗും കിട്ടിയിട്ടുണ്ട്, കള്ളനെയും പിടിച്ചിട്ടുണ്ട്.

0: വേഗം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയെ കാണാം.
1: പോലീസ് സാറന്മാർ ഞങ്ങളെ രക്ഷിച്ചു. നന്ദി സാറേ, നിങ്ങളൊക്കെ നല്ലവരാ, സ്നേഹവും കാരുണ്യവും ഉള്ളവർ. ഞാൻ ഇതാ വരുന്നു, മുണ്ടൊന്ന് മാറ്റണം, മുടിയും ചെയ്യണം, മുഖത്ത് അല്പ പുട്ടിയിടണം, അത്രയേ ഉള്ളൂ.
2: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിയക്കോട്. രചന ജെ ഷംസുദ്ദീൻ.
3: നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വാഹനങ്ങൾ വിദ്യാർത്ഥികളെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാക്കാതെ പാർക്ക് ചെയ്യാം. പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. തൈക്കാട് ഗവൺമെന്റ് ആർട്സ് കോളേജ്, ഗവൺമെന്റ് സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിൽ സൈക്കോളജിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് തൈക്കാട് കോളേജിൽ വെച്ച് നടക്കും. വാമനപുരം ഗവൺമെന്റ് UPSC ഹിന്ദി ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറുടെ ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 755-99-36664. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256031 എക്സ്റ്റൻഷൻസ് 362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3. കൂടുതൽ വിവരങ്ങൾക്ക് www.le.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പിൻഗാമി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനമാണ് ആദ്യം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

അനീതി പ്രവ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സിയു ആൻഡോ, എം ജി ശ്രീകുമാർ, സുജാത എന്നിവരെ സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം അവസിപ്പിച്ച. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവേട്ടം സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: job scheme. Hindustan Times editorial writes how Sikkim showcases a thoughtful vision of development while respecting tradition and an exemplary social harmony to its education sector, opening the doors to the future. More red, white and blues for green card applicants, states the Economic Times, as new policy for US immigration may force permanent residency seekers to return home for paperwork. And finally, the Sunday Times reports that only 6 states now have fertility rate above replacement level. The paper refers to latest sample registration report of 2024. And with that, it's back to Ganucha.
1: Thank you, Saira. And now before we end the bulletin, the headlines once again. External Affairs Minister Dr. H. Jayashankar to hold bilateral talks with U.S. Secretary of State Marco Rubio in New Delhi today. Ayushman Bharat scheme to be rolled out in West Bengal from July. Swasthya Sathi beneficiaries to be included. Maharashtra SIT files charge sheet against 4 accused in Nashik DCS sexual assault and religious conversion case. U.S. President Donald Trump says Iran deal including reopening of Strait of Hormuz largely negotiated. IMD forecasts severe heat wave conditions in some parts of northern, central and eastern India, including Delhi today. And in athletics, Gurinderweer Singh wins men's 100-meter gold with new national record at Federation Cup in Ranchi. And with that, we end the morning news. Have a nice day.
2: August 1.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: പിറ്റേന്ന് കാലത്ത് മാധവിയമ്മ ചോദിച്ചു, ചെറിയ മോന് എന്താ കൊടുക്ക? എന്ത് വേണമെന്ന് വെച്ചാ കൊടുത്തോളൂ. ആട്ടിൻപാലോ പശുവിൻപാലോ നല്ലത്? ആട്ടിൻപാല്. കാച്ചുമ്പോൾ ഈ രണ്ട് മൊരി കളഞ്ഞ മുത്തങ്ങ കൂടി ചതച്ചിട്ടേക്കൂ. മുലപ്പാലില്ലാത്തതല്ലേ, ഗ്രഹണി പിടിക്കണ്ട, അതാണ് നല്ലത്. ആട്ടിൻപാലായാൽ വാങ്ങുകയും വേണ്ട. മാധവിയമ്മയ്ക്ക് ആടുണ്ട്, ഏകാദശി കുറി വെച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയതാണ്. അതവരുടെ സ്വന്തം സ്വത്താണെന്നാണ് പറയുന്നത്. അച്ഛനും മക്കളും ഇതിൽ കൈവയ്ക്കണ്ട എന്ന് അവർ കൂടെ കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അച്ഛനും മക്കളും കൂടി തനിക്കെതിരായി സംഘം കൂടി നിൽക്കുകയാണെന്നാണ് മാധവിയമ്മയുടെ മൊഴി. എന്തായാലും തള്ളയും മക്കളും ഒന്നല്ലേ എന്ന് രാമൻ നായരും ചോദിക്കും. അങ്ങനെ സ്ഥിരമായി രണ്ടു ചേരികൾ ആ വീട്ടിലുണ്ടായിരുന്നു. കുട്ടികൾ രണ്ടിടത്തും മെമ്പർമാരാണെന്ന് മാത്രം. ഇത്തരം രണ്ടു ചേരികളുടെ ആവശ്യമുണ്ട്. എല്ലാ മാസവും 20-ാം തീയതി കഴിഞ്ഞാൽ ഈ ചേരികൾ തമ്മിൽ സംഘട്ടനമാരംഭിക്കും. പ്രശ്നം സാമ്പത്തികം തന്നെ. മാസ്റ്ററുടെ ശമ്പളം 9 ഉറുപ്പികയാണ്. കൂടാതെ 3 ട്യൂഷനുമുണ്ട്. ആ വകയിൽ 6 ഉറുപ്പിക. എന്നാലും 20-ാം തീയതി ആകുമ്പോഴേക്കും 5 ജീവികൾ കൂടി ആ 15 ഉറുപ്പിക തിന്നു മുടിക്കും. പിന്നെ ദിവസം 10-11 കഴിയണം. മാസ്റ്റർ കടമെടുപ്പ് പ്രസ്ഥാനം ആരംഭിക്കുകയായി. ചായക്കടക്കാരൻ രക്കുണ്ണി നായർ മാസ്റ്ററുടെ ഒരു സ്ഥിരം സഹായിയാണ്. 7 പ്രാവശ്യം പഴനിക്കും 2 തവണ ശബരിമലയ്ക്കും പോയി വന്നിട്ടുള്ള അയാൾ കയ്യിൽ വെച്ചിട്ട് ഇല്ലെന്ന് പറയില്ല. ഈശ്വരന്മാർ കേൾക്കും. പിന്നെ ഒന്നുള്ളത് ബമ്പൻ വീരാനാണ്. ആള് വലിയ ആസാമിയാണെങ്കിലും മാസ്റ്ററെ താൽപ്പര്യമാണ്. പിന്നെ പാൽക്കറവുകാരി പാറുനങ്ങിയാര്. അവസാന കൈയായിട്ടേ മാസ്റ്റർ അറുപിശുക്കത്തിയായ ആ തള്ളയെ സമീപിക്കാറുള്ളൂ. ഇപ്പോഴത്തെ ഉറുപ്പിയേൽമേലൊക്കെ എങ്ങനെയാണ് രൂപം കൊത്തിയിട്ടുള്ളത് എന്നാണ് ആരെ കണ്ടാലും അവർ ആദ്യം ചോദിക്കുക. അവരും മാസ്റ്ററെ സഹായിക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും തീയതി 22-23 ഉണ്ടാവും. അപ്പോഴാണ് മാസ്റ്റർ മധുരമായ ഒരു മന്ദസ്മിതത്തോടെ ഭാര്യയെ സമീപിക്കുന്നത്. മാധുവിധ കാലത്തുകൂടി അത്രയും ശൃംഗാരമൂറുന്ന ഒരു ചിരി മാധവിയമ്മ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് തേനൊലിക്കുന്ന ഒരു വിളി, മാധവി. എന്താ? മാധവിയമ്മ കഴുത്തു വെട്ടിച്ച് ഉഗ്രമായൊരു നോട്ടം. നിനക്ക് നല്ല സുഖമില്ലേ മാധവി? എന്റെ സുഖക്കേട് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ഞാനില്ലേ നിന്റെ ഈ ഞാൻ? ഓ ദാ പൊന്നരം പറയല്ലേ, എനിക്ക് കലി കയറും. അങ്ങനെ കുറച്ചു നേരത്തെ പ്രണയ സംഭാഷണം കഴിഞ്ഞാൽ മാസ്റ്റർ കാര്യം അവതരിപ്പിക്കുകയായി. മാധവി, നിന്റെ കൈ

0: വിശം വല്ലതുമുണ്ടോ? ഉലക്കക്കട പുഴുങ്ങിയതുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ വിശപ്പ് മാറില്ലല്ലോ. ആട്ടിൻപാൽ വിറ്റ വകയിൽ വല്ലതും. 1-ാം തീയതി അങ്ങോട്ട് തന്നെ എടുക്കാം. പിന്നെ മാധവിയമ്മയുടെ വക ചെറിയ തോതിൽ ഒരു കലാപരിപാടിയാണ്. തിറയാട്ടത്തിൻ്റെയോ തിരിയുഴിച്ചിലിൻ്റെയോ വകുപ്പിൽ പെടുത്താം. മാസ്റ്റർ ശാന്തനായി അത് നോക്കിക്കൊണ്ടിരിക്കും. തൻ്റെ കൈവശം കാശുണ്ടെന്ന് മക്കളാണ് ഭർത്താവിനെ അറിയിച്ചതെന്നാണ് മാധവിയമ്മയുടെ വിശ്വാസം. മെണ്ടേ ആ സത്തുക്കള് എന്ന് രാമൻ മാസ്റ്ററും. ആ സംഘട്ടനത്തിൻ്റെ അവസാനത്തിൽ നാഗക്കളത്തിൽ നിന്ന് ഉറഞ്ഞ് പൂക്കുല കുത്താൻ പോകുന്ന പെണ്ണിനെ പോലെ മാധവിയമ്മ ഒരു പാച്ചിലങ്ങുപാഞ്ഞ് ചുമർപ്പത്തിൽ നിന്നോ വെണ്ണീറ്റിൻ കുഴിയിൽ നിന്നോ ഉള്ള കാശൊക്കെ പെറുക്കിയെടുത്തു കൊണ്ടുവന്ന് രാമൻ നായരുടെ മുമ്പിലേക്കൊരേറ ഒക്കെ കൊണ്ടുപോയി തോലച്ചോളി. മുറിയിൽ ചിന്നിപ്പരന്ന ആ നാണ്യത്തൂട്ടുകൾ ഒന്നും വിടാതെ മാസ്റ്ററും മക്കളും കൂടി പെറുക്കിയെടുക്കും. അന്ന് ആ വീട്ടിൽ അരിയും കറിയുമൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നത്തെ ശമ്പളം കിട്ടുന്നതുവരെ ആ ദമ്പതിമാർ തമ്മിൽ സംസാരിക്കുകയില്ലെന്ന് മാത്രം. അങ്ങനെ എല്ലാ മാസാവസാനത്തിലും കലഹവും ഭക്ഷണവും സൃഷ്ടിക്കുന്ന ആ ആട് പുതിയ ജീവന് അമ്മിഞ്ഞപ്പാലും നൽകി.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ആകാശവാണി സ്മൃതിമധുരം. പെട്ടെന്ന് കൈവന്ന സൗഭാഗ്യം, ആ സന്തോഷത്തിൽ മതിമറന്ന സ്വപ്നസഞ്ചാരം, അങ്ങനെ ചിത്രീകരിച്ച 2 ഗാനങ്ങളെന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം.

0: പി കെ ഗോപി എഴുതിയ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ധനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: ഹലോ,
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: യൂസഫ് അലി കേച്ചേരിയുടെ രചന, ശ്യാം ഈണമിട്ട് യേശുദാസും ആൻഡോയും സംഘവും പാടിയത്. ചിത്രം നാടോടിക്കാറ്റ്.

0: പെട്ടെന്ന് കൈവന്ന സൗഭാഗ്യം, ആ സന്തോഷത്തിൽ മതിമറന്ന സ്വപ്ന സഞ്ചാരം, അങ്ങനെ ചിത്രീകരിച്ച രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട. കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ.
2: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ആകാശവാണി. ഗീതം സംഗീതം, ലളിത സംഗീത പാഠം.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിന്നുടെ ചാരത്തണയും എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ 4 പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി.
4: കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചരണം അല്പം എടുത്തിരുന്നു. അപ്പോൾ ആ വരികളൊന്നും കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.
5: ശരി സർ.
4: നിൻ ഉൾക്കുളിരിൽ അലിയുവാൻ ആശിച്ചു, നിന്നെ ഞാൻ ഓർത്തോർത്തിരിക്കേ, എൻ സർഗ ചൈതന്യം എന്നിൽ നിറഞ്ഞു, നിൻ ചിത്രം വരയ്ക്കുന്നതെന്നും നിൻ ചിത്രം വരയ്ക്കുന്നതെന്നും. അതാണ് ചരണ ഫുൾ വരികൾ.
5: അപ്പോൾ
4: കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആദ്യത്തെ ആ വരികളൊന്ന് പാടി നോക്കിയിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം.

0: അത്രയും മനസ്സിലായില്ലേ?
1: മനസ്സിലായി.
0: ചരണം ഒന്നും കൂടെ പാടി നോക്കുക. നിൻ ഉൾക്കുടലിൽ നിർത്തി ഫുൾ ചരണം.

നമുക്ക് ചരണം ഫുള്ളൊന്ന് പാടി, പല്ലവി ഫുള്ള് പാടി, ആ രണ്ട് വരി പാടി ആ നിർത്തുന്ന നോക്കാം.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ നാലാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ ആനന്ദവർമ്മ, പഠിച്ചത് ആര്യ എം.

0: ആകാശവാണി സമയം 9 മണി.
1: ആകാശവാണി ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇടവമാസത്തിൻ്റെ മഴച്ചാറ്റൽ മേളം വന്നെത്തി. വേനലടങ്ങി മഴക്കാലം തുടങ്ങുമ്പോൾ ഭൂമിക്ക് തന്നെ ആഹ്ലാദമാണ്. പക്ഷേ മഴപ്പെരുക്കം നൽകുന്ന സങ്കട നിമിഷങ്ങളും ഇക്കാലത്തിനൊപ്പം കടന്നു വരുന്നു. മഴ പെയ്യട്ടെ, ഭൂമിയുടെ ഉള്ളറകളിലേക്ക് മഴനീർക്കണങ്ങൾ ഊർന്നിറങ്ങിയല്ലേ നാളെ നമ്മുടെ ദാഹം തീർക്കാൻ കുടിനീരുണ്ടാകുന്നത്. അതെ, മഴമേഘങ്ങൾ വിരുന്നെത്തി ഭൂമിയെ തണുപ്പിക്കട്ടെ.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മഠത്തിപ്പറമ്പിൽ നിന്നും വിദ്യാനാരായണൻ. കത്ത് വായിക്കാം. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഓർമ്മിച്ചപ്പിനു വേണ്ടി കാതോർത്തിരിക്കും, ഓരോരുത്തരുടെയും ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് കേൾക്കാൻ. അപ്പോൾ ഞാനും ഓർത്തു, എൻ്റെ ഓർമ്മകളും പങ്കുവച്ചാൽ ഒരുപക്ഷെ എൻ്റെ പഴയ കൂട്ടുകാർ എന്നെ ഓർക്കുമായിരിക്കും. ഇനി ഈ ഞാൻ ആരാണെന്ന് പറയട്ടെ. എൻ്റെ പേര് വിദ്യാനാരായണൻ. സ്വന്തം വീട് കോട്ടയം ജില്ലയിലെ തിരുവാതുക്കൽ എന്ന മനോഹരമായ പ്രദേശം. അച്ചാച്ചിയും അമ്മയും ഞങ്ങൾ മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബം. എൻ്റെ അച്ചാച്ചി ഒരു ബേക്കറി നടത്തുകയായിരുന്നു, മിനി സ്വീറ്റ് ഹൗസ്. എൻ്റെ അമ്മയുടെ പേരായിരുന്ന സൗദാമിനിയുടെ മിനി വെച്ചിട്ടതാണ്. ഇന്ന് ബേക്കറിയുമില്ല, അച്ചാച്ചിയും അമ്മയുമില്ല. ഞങ്ങൾ മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞ് പല വഴിക്കായി. ഞാൻ ഇത്രയും പിറകിലേക്ക് പോയത് 35 കൊല്ലം മുമ്പുള്ള എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്നോർത്താണ്. ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ മഠത്തിപ്പറമ്പ് എന്ന ഗ്രാമപ്രദേശത്തെ കാർത്തികേയൻ്റെ ഭാര്യയായി, രണ്ട് കുട്ടികളുടെ അമ്മയായി, മോളുടെ വിവാഹവും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു മോനെ കൂടി കിട്ടി. ഇനി എഴുതി മുഷിപ്പിക്കാതെ എൻ്റെ ഓർമ്മ പങ്കുവയ്ക്കട്ടെ. 1990 കാലഘട്ടത്തിൽ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് സെൻറ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ പുത്തനങ്ങാടി. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഷൂട്ടിംഗ് നടന്നു. സസ്നേഹം സിനിമയുടെ ബാലചന്ദ്രൻ മേനോൻ സാറും ശോഭനയും മാമുക്കോയയും സത്യനന്ദിക്കാടും ഒക്കെ വന്നു. ഒരാഴ്ച ഉത്സവ പ്രതീതിയായിരുന്നു സ്കൂളിൽ. ഇന്നസെന്റ് ചേട്ടനും ലളിത ചേച്ചിയും സുകുമാരിയമ്മയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഞങ്ങളുടെ സ്കൂളിൽ വന്നില്ല. സ്കൂളിൻ്റെ സമീപം ഒരു വീട്ടിലായിരുന്നു ബാക്കി ഷൂട്ടിംഗ്. അതുകൊണ്ട് അവരെ കണ്ടില്ല. ആ സിനിമയിലെ താനേ പൂവിട്ട മോഹം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിൻ്റെ തുടക്കം സ്കൂൾ അസംബ്ലിയാണ്. ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കുട്ടി ഞാനായതുകൊണ്ട് അസംബ്ലിയിൽ ലൈനായിട്ട് നിന്നപ്പോൾ ഞാൻ ഏറ്റവും മുൻപിലാണ് നിൽക്കുന്നത്. ശോഭന സംഗീത ടീച്ചറും ബാലചന്ദ്ര മേനോൻ മലയാളം അധ്യാപകനും ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിലും സാറ് തൊട്ട് അടുത്ത ക്ലാസ്സിലും പഠിപ്പിക്കുന്ന സീനുണ്ട്. അസംബ്ലി സമയത്ത് എല്ലാവരും നേരെ തന്നെ നോക്കി നിൽക്കണം, വേറെ എങ്ങോട്ടും നോക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നു. ഈ ഗാനത്തിനിടയിൽ എന്നെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ ഗാനം യൂട്യൂബിലെടുത്ത് എൻ്റെ മക്കളെ കാണിച്ച് ഞാൻ പഴയ ഒരു സിനിമാ നടിയാണെന്ന് പറയാറുണ്ട്. ഇനിയും ആ സമയത്തെ ഓർമ്മകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ മുഷിപ്പിച്ചു. ഇനി കത്ത് നീട്ടുന്നില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ഈ കത്ത് വായിച്ചില്ലെങ്കിൽ ഇനി ഞാൻ എഴുതില്ല, ഓർമ്മിച്ചപ്പ് കേൾക്കുക മാത്രമേ ചെയ്യൂ. ഈ സിനിമയിലെ ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ? 19 ഞങ്ങളുടെ 30-ാമത് വിവാഹ വാർഷികം കൂടിയാണ്. ഈ ഗാനം ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച CMS LP സ്കൂളിലെ കൂട്ടുകാർക്കും, 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച സെൻറ് തോമസ് ഗേൾസ് ഹൈസ്കൂളിലെ കൂട്ടുകാർക്കും, പിന്നെ എൻ്റെ ഭർത്താവിനും മക്കൾക്കും, ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഓർമ്മിച്ചപ്പ് കേൾക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് വിദ്യാനാരായണൻ. തീർച്ചയായും ഗാനം കേൾക്കാം. ഓർമ്മിച്ചപ്പിൻ്റെ തുടക്കം തന്നെ ചലച്ചിത്ര നടിയാണല്ലോ നമ്മുടെ അതിഥിയായി എത്തിയത്. ആ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് നല്ലൊരു ഗാനം കേൾക്കാം. 1990 പുറത്തിറങ്ങിയ സസ്നേഹം എന്ന ചിത്രത്തിന് വേണ്ടി PK ഗോപി എഴുതി, ജോൺസൺ സംഗീതം നൽകി, G വേണുഗോപാൽ ആലപിച്ച ഗാനം താനേ പൂവിട്ട മോഹം.

ആലപ്പുഴ ജില്ലയിലെ കീരിക്കാട് ഭഗവതിപ്പടിയിൽ നിന്നും പത്തിയൂർ ശ്രീകുമാർ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. കാലം 1984. കൃത്യമായി പറഞ്ഞാൽ 1984 May 30. പൈനാവിലുള്ള ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിൽ ക്ലാർക്ക് ജോലിക്കുള്ള നിയമന ഉത്തരവുമായി ഈ ഉള്ളവൻ ചെന്ന് കയറുന്നു. ഉടുമ്പൻ ജോലിക്കടുത്ത് പാമ്പാടും പാറയിൽ ജോലി ചെയ്യുന്ന അയൽവാസിയും സുഹൃത്തുമായ MP വിജയചന്ദ്ര ബാബുവാണ് എന്റെ വഴികാട്ടി. ചെറിയ ധൈര്യക്കുറവുണ്ടെങ്കിലും ബാബുവിന്റെ ബലത്തിൽ ഓഫീസ് മേലധികാരികളെ കണ്ടു, വാസസ്ഥലം കണ്ടുപിടിച്ചു. ഇടുക്കി അണക്കെട്ട് പണിയാൻ വന്ന ജോലിക്കാർക്ക് താമസിക്കാൻ നിർമ്മിച്ച ഡോർമിട്രി എന്ന മനോഹര നാമമുള്ള വാസസ്ഥലം, രണ്ട് തൊടുപുഴക്കാർ, അയൽപക്ക മുറിയന്മാർ, ഉടുമ്പന്നൂരിലുള്ള KS പരീദ്, വഴിത്തലക്കാരൻ PS ജോസഫ്. തണുപ്പും മഴയും കൂട്ടിനുണ്ട്.

നാളുകൾ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമായി പാചകം തുടങ്ങാൻ തീരുമാനിച്ചു. സ്റ്റൗവും പാത്രങ്ങളും വാങ്ങി പണി ആരംഭിച്ചു. രാവിലെ പുട്ട്, ഉപ്പുമാവ്, പഴം, ഉച്ചയ്ക്ക് പയർ, ബീൻസ്, തോരൻ, രസം. ഞങ്ങളുടെ രസത്തിന് പ്രത്യേകിച്ച് ഒരു രസവും ഉണ്ടാകാറില്ല. രാത്രി കഞ്ഞി, അച്ചാർ. അരിയിൽ നിന്നും കല്ലരിച്ചെടുക്കാൻ വിദഗ്ധൻ പരീതാണ്. 9 മണിവരെയെങ്കിലും ഉറങ്ങുന്ന ജോലി ജോസഫിന്. പ്രധാന നളൻ ഈ ചരിത്രകാരൻ. ചില ദിവസങ്ങളിൽ മീൻ വരെ വാങ്ങിച്ചു കളയും. മീനിനരയ്ക്കാൻ സ്വന്തം ക്വാർട്ടേഴ്സിലെ അരകല്ല് അനുവദിച്ചു തന്ന കുസുമയിടത്തേക്ക് പ്രത്യേക നന്ദി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കെ എസ് മുരളീധരൻ എത്തി. ഗൾഫിലായിരുന്ന മുരളി നാട്ടിൽ സർക്കാർ ജോലി കിട്ടിയപ്പോൾ പ്രവാസ ജീവിതം താൽക്കാലികമായി അവസാനിപ്പിച്ചതാണ്. മുരളി എത്തിയതോടുകൂടി അടുക്കളയുടെ രൂപം മാറി, ഭാവം മാറി. നളനൃപ ഗുണഗണം മുരളി ഏറ്റെടുത്തു. വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം പാചകപ്പുരയുണ്ടായിരുന്നു. മുരളിയാണ് അടുക്കളയ്ക്ക് ഒരു പേര് വേണമെന്ന് അഭിപ്രായപ്പെട്ടത്. പല സന്ദർഭങ്ങളിലും പരീതാവർത്തിക്കുന്ന പദമായിരുന്നു അന്തസ്. അങ്ങനെ അടുക്കളയ്ക്ക് പേരിട്ടു അന്തസ് ഭോജനശാല. രാവിലെ 6 മണിക്ക് അന്തസ് പ്രവർത്തനം ആരംഭിക്കും. അപ്പോഴേക്കും പരീത് അരികഴുകൽ ജോലി പൂർത്തിയാക്കി വീണ്ടും ഉറങ്ങാൻ പോയിട്ടുണ്ടാകും. ഞങ്ങൾ നളന്മാർ പിന്നീടാണ് അരങ്ങിലെത്തുക. മുരളി നല്ലൊരു ഗായകനായിരുന്നു. പാചകവേലയ്ക്കിടെ മുരളിയുടെ പാട്ടുണ്ടാകും. അലുമിനിയം കലത്തിലുള്ള എന്റെ പക്കവും തരംഗിണിയുടെ പാട്ടുകളുമായിരുന്നു മുഖ്യം. ആ സമയത്താണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, കുടജാദ്രിയിൽ കുടികൊള്ളും ഭഗവതി തുടങ്ങിയ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടു തുടങ്ങുന്നത്. ചലച്ചിത്രം തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും ആ പാട്ടുകളെല്ലാം ആസ്വാദകർ വളരെ വേഗം ഏറ്റെടുത്തു. വർഷം 42 കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു മെയ് മാസം 30 കൂടി കടന്നു വരുന്നു. നിരവധി പേർ ഇപ്പോഴും സൗഹൃദ വലയത്തിലുണ്ട്. മൂത്ത ചേച്ചിയെപ്പോലെ ഞങ്ങളെ സ്നേഹിച്ച പി സുബൈദ ഉമ്മ, നീളൻ മുടി കെട്ടിവെച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഓഫീസിലെത്തുന്ന രാജൻ ചാലങ്കോട് എന്ന സ്വാമി, നാടകത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന മാത്യു മറ്റക്കര, എസ് എൽ പുരം എൻ എസ് കുറുപ്പ്, നിത്യഹരിത വിവാഹിതൻ, കങ്ങഴക്കാരൻ ജോർജ്. ക്വാർട്ടേഴ്സിൽ ചെന്നാൽ ബിസ്ക്കറ്റും കട്ടൻ കാപ്പിയും കുളിക്കാൻ ചൂടുവെള്ളവും ഏറെ സ്നേഹത്തോടെ തരുന്ന പി വി മധുസൂദനൻ നായർ എന്ന മണിമലക്കാരൻ, വൈക്കം കെ ജി സുഭദ്ര, തൃശൂർ കെ ജി കമല, സൗഹൃദ നിര അവസാനിക്കുന്നില്ല. ഭൂരിഭാഗം പേരുമായും ഇപ്പോഴും ആർദ്രമായ ബന്ധം സൂക്ഷിക്കുന്നു. ചെപ്പിൽ നിന്നും പുറത്തേക്കെടുക്കുന്ന ഗാനം വിദ്യാധരൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന ഓർമ്മപ്പാട്ടാകട്ടെ. സ്നേഹത്തോടെ, പത്തിയൂർ ശ്രീകുമാർ. വളരെ മനോഹരമായൊരു കത്ത്. അടുക്കും ചിട്ടയുമുള്ള ഓർമ്മകൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി തന്നെ പത്തിയൂർ ശ്രീകുമാർ എഴുതിയിട്ടുണ്ട്. ഗാനം കേട്ടാലോ? കാണാൻ കൊതിച്ചത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ.

0: വയ്ക്കാം.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഒരു അധ്യാപകനെ പ്രണയിക്കുന്നത് തെറ്റാണ് എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ പ്രണയിച്ചതും കത്തുകൾ എഴുതിയിരുന്നതും എൻ്റെ അധ്യാപകൻ്റെ അമ്മയ്ക്കാണ്. ആ കത്തുകളുമായി ദൂത് പോകുന്നത് ഈ അധ്യാപകനും. ആരാണ് ഈ സാഹസത്തിന് മുതിർന്നത്? കൊല്ലം ജില്ലയിലെ പുത്തൂർ സ്വദേശിയായ കാർത്തിക അരവിന്ദാണ് ഈ സൂചനയോടുകൂടി കത്ത് ആരംഭിച്ചിരിക്കുന്നത്. കത്ത് തുടർന്ന് വായിക്കാം. എന്താണ് സംഭവം എന്നറിയാമല്ലോ. ഓർമ്മച്ചപ്പിന് ആകെ കൺഫ്യൂഷനായില്ലേ? തീർച്ചയായും. എന്നാൽ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം. കാർത്തിക അരവിന്ദ്, കൊല്ലം പുത്തൂർ സ്വദേശി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോയ സ്ഥലത്തെ ഒരു അധ്യാപകനായിരുന്നു സുഭാഷ് സാർ. വളരെ നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം. ഞങ്ങളോടെല്ലാം നല്ല സൗഹൃദം. ഒരിക്കൽ മറ്റൊരാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും കാണാൻ കഴിഞ്ഞു. ഭാര്യയെയും മക്കളെയും അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാൻ കണ്ട് ഞെട്ടി. എന്നെ നഴ്സറിയിൽ ആദ്യ അക്ഷരം പഠിപ്പിച്ച എൻ്റെ ടീച്ചർ. നഴ്സറിയിൽ നിന്നും പോയ ശേഷം വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഞാൻ ടീച്ചറെ കണ്ടിട്ടുള്ളൂ. പിന്നെ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. എങ്കിലും ആ സുന്ദരിയായ എൻ്റെ ടീച്ചറെ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ആരോട് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും ആ ടീച്ചറിനെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ കല്യാണവേദിയിൽ വെച്ച് അധ്യാപകനെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറെയും കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നെ ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ഞാൻ ടീച്ചറുടെ വിശേഷങ്ങൾ സാറിനോട് ചോദിക്കും. അടുത്തതായി വന്ന ഒരു ക്രിസ്മസിന് ഞാൻ ടീച്ചർക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് സാറിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ മറുപടിയായി ഒരു കത്താണ് എനിക്ക് കിട്ടിയത്. എന്നെ മടിയിലിരുത്തി താലോലിക്കുന്നത് പോലെ തോന്നുന്നു അത്രയും വാത്സല്യം നിറഞ്ഞ കത്ത്. ഞാൻ എഴുതിയ കത്തിനുള്ള മറുപടിയായി വീണ്ടും ട്യൂഷൻ സെന്ററിൽ സാറ് വന്നു. അങ്ങനെ അങ്ങനെ ആഴ്ചയിൽ ഒരു കത്ത് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി. ട്യൂഷൻ സെന്ററിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കത്തിടപാട്. ടീച്ചറുടെ കത്ത് എഴുതുന്ന ശൈലി വായിക്കാൻ ആ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും

ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കത്തുകൾ വായിച്ചിരുന്നത്. പഠനം പൂർത്തീകരിച്ച ശേഷം ജോലി കിട്ടി ഞാൻ ബാംഗ്ലൂർ പോയി. വിവാഹം കഴിഞ്ഞ് പിന്നെയും വിദേശത്ത്. ടീച്ചറുമായുള്ള ബന്ധം എന്നിട്ട് മുറിഞ്ഞില്ല. വീഡിയോ കോളും സന്ദേശവുമായി ഇന്നും തുടരുന്നു. ഇപ്പോൾ ടീച്ചറിൻ്റെ ആരോഗ്യനില കുറച്ച് മോശമാണ്. എന്നാലും ആ ചിരിക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. ഐശ്വര്യത്തോടെയും ആരോഗ്യത്തോടെയും എൻ്റെ ടീച്ചർ എന്നോടൊപ്പം എന്നും ഉണ്ടാകാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. റേഡിയോ കേൾക്കുന്ന എൻ്റെ ടീച്ചർക്ക് ഒരു പാട്ടും സമർപ്പിക്കുന്നു. ടീച്ചറുടെ പ്രിയപ്പെട്ട ഗാനം പൊൻപുലരുളിപ്പൂ വിതറിയ കാളിന്തി ആടുന്ന വൃന്ദാവനം. ടീച്ചറുടെ പേര് രമ രാജേന്ദ്രൻ. പാട്ട് പ്രക്ഷേപണം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ആകാശവാണി ഓർമ്മച്ചപ്പിൻ്റെ പ്രിയ ശ്രോതാക്കളിൽ ഒരാളായ കാർത്തിക അരവിന്ദ്. കാർത്തിക തുടക്കത്തിൽ സൂചിപ്പിച്ചത് അധ്യാപകനെ പ്രണയിക്കുന്നത് തെറ്റാണ് എന്നാണ്. പക്ഷേ ഇവിടെ അധ്യാപകനോടുള്ള സ്നേഹത്തെക്കാളേറെ ടീച്ചറെ സ്നേഹിക്കുന്ന കാർത്തിക അരവിന്ദിൻ്റെ കത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കേട്ടോ, ഗാനം കേട്ടാലോ. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പെഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിൽ ഇനി സലിം കുമാർ പട്ടണക്കാട് പങ്കുവെച്ച ഓർമ്മകൾ കേൾക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ആദ്യമായിട്ടാണ് ഞാനൊരു കത്തെഴുതുന്നത്. രഞ്ജിനിയിലേക്ക് എഴുതാറുണ്ട്. പഴയൊരു ഓർമ്മയാണിത്. അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഒന്നുമില്ലായിരുന്നു. അടുത്ത സമ്പന്നമായ അയൽവാസിയുടെ വീട്ടിൽ പോയിരുന്നാണ് റേഡിയോ പരിപാടികൾ കേട്ടിരുന്നത്. അതും ആ വീട്ടുകാർ റേഡിയോ വയ്ക്കുമ്പോൾ മാത്രം. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, നാടകങ്ങൾ, വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണം എല്ലാം കേട്ടിരുന്നത് ആ വീട്ടിൽ ചെന്നിരുന്നാണ്. ആ വീട്ടിലെ ഒരംഗം, അതായത് സുജാത എന്ന ചേച്ചി, നല്ലൊരു ഗായികയായിരുന്നു. ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നു. അന്ന് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന ലളിത സംഗീത പാഠം ആ ചേച്ചി എഴുതിയെടുത്ത് പാടി പഠിച്ചിരുന്നു. പിന്നീട് അവർ സംഗീത അധ്യാപികയും ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ലളിതഗാനങ്ങൾ പാടുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ആ വീട്ടിൽ റേഡിയോ ഇല്ല. എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ടും താനും. അന്ന് സിനിമ കാണണമെങ്കിൽ പൊന്നാംവെളിയിൽ ഉണ്ടായിരുന്ന ജയലക്ഷ്മി ടാക്കീസിൽ പോകണം. തറ, ബെഞ്ച്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ സീറ്റുകൾ. അന്ന് വളരെ ദരിദ്രമായിരുന്നു എൻ്റെ കുടുംബം. തറ ടിക്കറ്റിനുള്ള 50 പൈസ തരപ്പെടുത്താൻ പോലും കഴിയുമായിരുന്നില്ല. നിത്യവും നടന്നു പോയി തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കും. സിനിമാ പാട്ടുകൾ കേൾക്കും. ആൾക്കാർ തിയേറ്ററിനകത്ത് കയറി സിനിമ തുടങ്ങും വരെ ഞാൻ പുറത്ത് നിരാശയോടെ നിൽക്കും. പിന്നെ മടങ്ങും. അന്ന് വയലാറിൻ്റെ ഗാനങ്ങൾ മൈക്കിലൂടെ കേൾക്കുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നിയിരുന്നു. ഇന്നും അതിന് ഒരു മാറ്റവുമില്ല. കാരണം എൻ്റെ നാട്ടുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ നേരിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ സമീപമുള്ള മുത്തിയമ്മക്കാവിൽ, ഇന്ന് ദുർഗാ ഭഗവതിക്കാവ്, അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാക്ഷാൽ വയലാർ എത്തുമെന്നറിഞ്ഞ് ഞാൻ ക്ഷേത്രപ്പറമ്പിൽ കെട്ടി ഉയർത്തിയ സ്റ്റേജിന് മുന്നിലായി പോയി ഇരിപ്പുറപ്പിച്ചു. വയലാർ വന്നു, വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും കണ്ണടയും ധരിച്ച്. ആ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഒരു പാട്ടിനെക്കുറിച്ച് പറഞ്ഞു. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം. ഗ്രാമചന്ത എന്ന പ്രയോഗം മാറ്റണമെന്ന് എല്ലാവരും നിർബന്ധിച്ചിരുന്നുവെന്നും താനത് മാറ്റാൻ തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞത് കേൾക്കുകയുണ്ടായി. അതായത് ഗ്രാമചന്തയുടെ വിശുദ്ധി, നിഷ്കളങ്കത, പാവാടയും ബ്ലൗസും ധരിച്ച് വരുന്ന ഗ്രാമീണ പെൺകുട്ടികൾ, തോർത്തുമുണ്ട് ധരിച്ച് വരുന്ന കർഷകർ, കാളവണ്ടിയിലും വള്ളങ്ങളിലും സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന അക്കാലത്തിൻ്റെ നിഷ്കളങ്കത, അതായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെയും കാമുകിമാർ താമസിക്കുന്ന ഗ്രാമങ്ങൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കും ഓരോ വയലാർമാരാകാൻ കഴിയും. അതിന് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും വേണമെന്ന് കൂടി അദ്ദേഹം അന്നവിടെ പറഞ്ഞു. ഈ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓർമ്മിച്ചപ്പിലൂടെ ഒരു ഗാനം കേൾപ്പിക്കുമോ? സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിരിയും ഗ്രാമം. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം KP മോഹനൻ പെരുമ്പളം, മുകുന്ദൻ ജി കൈമൾ തൃച്ചാട്ടുകുളം, ബേബി പാപ്പാളിൽ മുഹമ്മ, ചേർത്തല കുറുപ്പംകുളങ്ങര കുറവൻചിറ പുരുഷൻ, രാധ വയലാർ എന്നിവർക്കും ആകാശവാണിയിലെ മറ്റ് സുഹൃത്തുക്കൾക്കുമായി സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, സലിം കുമാർ, പട്ടണക്കാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, വയലാറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: പൂഴനാട് നിന്നും വിമല തോമസ് അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. ഉല്ലാസയാത്രകൾ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ. എന്റെ കുട്ടിക്കാലത്തെ ഉല്ലാസയാത്രാ വിശേഷങ്ങൾ, ഓർമ്മകളുടെ തിരുമുറ്റത്ത് സുഗന്ധവാഹികളായ പുഷ്പങ്ങൾ വിടർത്തി മനോഹരമായ ഒരു തണൽമരമായി ഇന്നും നിൽക്കുന്നു. ഞാൻ തിരുവനന്തപുരം നെയ്യാർ ഡാം സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. വർഷ അവസാനമുള്ള നാളുകളിൽ സ്കൂളിൽ നിന്ന് വിനോദയാത്ര സംഘടിപ്പിച്ചു. അധ്യാപകനെ ക്ലാസ്സിൽ അറിയിച്ചപ്പോൾ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഉല്ലാസയാത്രയിൽ ആദ്യം പോയത് വഴുതക്കാട് സർ സി പി രാമസ്വാമി അയ്യരുടെ ഔദ്യോഗിക വസതിയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പഴയ ആകാശവാണി തിരുവനന്തപുരം റേഡിയോ നിലയത്തിലാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ വീട്ടിലെ റേഡിയോയിൽ പാട്ടുകളും വാർത്തകളും ദിവസവും കേൾക്കുമായിരുന്നതിനാൽ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. പഴയ ഓടിട്ട കെട്ടിടവും നീളത്തിലുള്ള വരാന്തയും അകത്തുള്ള ഓഫീസും റെക്കോർഡിംഗ് റൂമുകളും എല്ലാം കണ്ണിറയെ കണ്ടു. അവിടുത്തെ കാഴ്ചകൾ എന്റെ അത്ഭുതം വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവും മൃഗശാലയും കണ്ടു മടങ്ങി. വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒരു 5ാം ക്ലാസ്സുകാരിക്ക് അതൊരു ഉത്സവം പോലെ ആയിരുന്നു. അന്നത്തെ ആ ഉല്ലാസയാത്രയുടെ ഓർമ്മയ്ക്കായി ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ 1ാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് പൂഴനാട് നിന്നും വിമല തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ സംസ്കാരവും അറിവും ഊർജവും സന്തോഷവും സ്വഭാവ രൂപീകരണത്തിലുമെല്ലാം പ്രധാന പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് തിരുവനന്തപുരം ആകാശവാണി നിലയം. സ്നേഹപൂർവം വിമല തോമസ്. ഗാനം കേൾക്കാം. ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ വയനാട് എഴുതി, മുഹമ്മദ് ഷക്കീൽ സംഗീതം നൽകി. നിഖിൽ, പ്രവീൺ, വിജയകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.
1: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് വെട്ടിക്കുളങ്ങരയിൽ നിന്നും ശ്രീലേഖ എസ് അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, മനുഷ്യന്റെ ഓർമ്മകൾ ഓർമ്മച്ചപ്പിലൂടെ കേൾക്കുമ്പോൾ അനുഭവവേദ്യങ്ങളായ കാര്യങ്ങളാണല്ലോ ഓർമ്മകളായി നമ്മിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആ ഓർമ്മകൾ കത്തുകളിലൂടെ കേൾക്കുമ്പോൾ മനസ്സിന് സുഖമുള്ളതുമുണ്ട്, ദുഃഖമുള്ളതുമുണ്ട്. സന്തോഷം മനസ്സിലുണ്ടാകുമ്പോൾ മുഖത്ത് പ്രതിഫലിക്കും. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ ചൊല്ല്. മലയാള ഗാനങ്ങളും അങ്ങനെയാണ്. പഞ്ചാമൃതം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, ജയചന്ദ്രൻ ആലപിച്ച ഹൃദയേശ്വരിയെ നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മച്ചപ്പിൽ വരുന്ന എല്ലാ ഗാനങ്ങളും സുന്ദരങ്ങളാണ്. ജീവിതത്തിൽ നേർക്കാഴ്ചകൾ മനസ്സിലാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഓർമ്മച്ചപ്പ്. വിനോദയാത്ര പോയ വിവരം, ട്രെയിൻ യാത്രകൾ, പഠിച്ച കാലത്തെ കൂട്ടുകാരെ പിന്നെ കാണുമ്പോഴുള്ള ഓർമ്മകൾ, അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ ഓർമ്മകളാണല്ലോ ഓർമ്മച്ചപ്പ് പങ്കുവയ്ക്കുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളായ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, സുധർമ്മ മന്തികപ്പള്ളി, സതിയമ്മ ചേച്ചി, ഷീജ മുണ്ടകപ്പള്ളി, ശാന്ത ഗോപിനാഥ് കളത്തിൽ, പിന്നെ ഓർമ്മച്ചപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. കൂടാതെ ബിന്ദു ആലപ്പുഴ, ലൈല ആലപ്പുഴ എന്നിവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ശ്രീലേഖ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പഞ്ചാമൃതം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴയെക്കുറിച്ചാണല്ലോ ഇന്നത്തെ ഓർമ്മച്ചെപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ബാല്യത്തിലെ മഴ ഒരു ഓർമ്മയാണ്, കൗമാരത്തിലെ മഴയും ഓർമ്മയാണ്, യൗവനത്തിലെ മഴയും പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന എല്ലാ മഴകളും ഓർമ്മയാണ്. മഴകൾ ഭൂമിയെ തണുപ്പിക്കട്ടെ, ഒപ്പം മനസ്സിനെയും.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9496593321. അതിഥി പിന്നണി ഗായിക JR ദിവ്യ നായർ.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റിയാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.

0: അയ്യോ
1: കട്ട് ചെയ്തു.
2: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
2: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? ആ 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ.
1: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇന്നത്തെ എഴുത്തുപെട്ടി തുറക്കുകയാണ്.
1: ശ്രോതാക്കൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ നിരവധി കത്തുകൾ ഇതാ ഞങ്ങളുടെ മുമ്പിലുണ്ട്.
0: കൂടുതലായിട്ടും നാടകോത്സവം നടന്ന ആഴ്ചയായതുകൊണ്ടായിരിക്കാം നാടകോത്സവത്തെ കുറിച്ചുള്ള കത്തുകൾ വളരെ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. വർഷങ്ങൾക്ക് ശേഷം ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം പുനരാരംഭിച്ചപ്പോൾ അത് ശ്രോതാക്കളുടെ മനസ്സുകളിലേക്ക് നേരിട്ടെത്തി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനേകം കത്തുകൾ കാണിക്കുന്നത്.
0: അതെ, ശ്രോതാക്കളൊക്കെ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ഒക്കെ അത് ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ആദ്യത്തെ കത്ത് വായിച്ചാലോ?
1: ഈ കത്ത് റേഡിയോ നാടകോത്സവത്തെ കുറിച്ച് തന്നെ ഉള്ളതാണ്. കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും സുമനം നാടാർ എന്ന ശ്രോതാവാണ്. അഖില കേരള റേഡിയോ നാടകോത്സവം മെയ് 11 മുതൽ 17 വരെ ശ്രവിക്കുവാൻ സാധിച്ചു. 7 നാടകങ്ങളും ആശയങ്ങളാലും അവതരണത്താലും സമ്പന്നമായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരോടും സാങ്കേതിക പ്രവർത്തകരോടും എന്റെ ആശംസകൾ അറിയിച്ചുകൊള്ളട്ടെ. രാത്രി 9:30 മുതൽ നാടക പ്രക്ഷേപണം നടത്തിയതിനാൽ മറ്റു തിരക്കുകളില്ലാതെ കേൾക്കുവാൻ സാധിച്ചു. തുടർന്നും നാടകങ്ങൾ രാത്രി സമയങ്ങളിൽ കേൾക്കുവാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടുകൊള്ളട്ടെ. നാടകങ്ങൾ ജീവിതോത്സവം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കാൺക കടലിനെ കൺതുറക്കാതെ ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുമെന്ന് വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും ആകാശവാണിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്.
0: ഒരുപാട് നന്ദി. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് തിരുവല്ല അഴിയിടത്തു ചിറയിൽ നിന്ന് രാധാദേവിയാണ്. ആകാശവാണിയിലൂടെ കേൾക്കുന്ന എല്ലാ പരിപാടികളും വളരെ ഇഷ്ടമാണ്. ഓരോ പരിപാടിയും കേൾക്കുമ്പോൾ എഴുത്തുപെട്ടിക്ക് എഴുതണം എന്ന് വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. കൊച്ചുമോനുള്ളതുകൊണ്ട് സമയം കിട്ടാറില്ല എന്ന് വേണം പറയാൻ. പാട്ടും പൊരുളും, മനോയാനം, ഹലോ സന്ദേശഗാനം, അക്ഷരച്ചെപ്പ്, റേഡിയോ ഹെൽത്ത്, ആയുരാരോഗ്യം, നേർവഴി, നേർമൊഴി, രഞ്ജിനി, ഓർമ്മച്ചെപ്പ്, ഈ പരിപാടികളെല്ലാം ഒരു മുതൽക്കൂട്ടാണ്. ഏതൊരു വ്യക്തിക്കും നന്നാവാൻ ആകാശവാണി പിന്തുടർന്നാൽ മതി എന്നാണ് ഈ ശ്രോതാവ് എഴുതുന്നത്. വെള്ളി വെളിച്ചം വളരെ ഇഷ്ടമാണ് എന്നുകൂടി എഴുതിയിട്ടുണ്ട്.
1: ആലപ്പുഴ നോർത്ത് ആര്യയുടെ നമ്പ്യാന വെളിയിൽ നിന്നും ശ്രീദാസ്, മഞ്ജു എന്നീ ശ്രോതാക്കൾ എഴുതുന്നതും റേഡിയോ നാടകോത്സവത്തെ കുറിച്ച് തന്നെ. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ 11 രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജയരാജ് മിത്ര രചന നിർവഹിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത മലയാളത്തിലെ മഹാനടൻ മോഹൻലാലും മറ്റ് അഭിനേതാക്കളും ഒരുമിച്ച ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകം നല്ല നിലവാരം പുലർത്തി. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. നാടകത്തിൽ അഭിനയിച്ച എല്ലാവർക്കും, അണിയറ പ്രവർത്തകർക്കും, ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കത്തിൽ 12 രാവിലെ 10:15 രാഗാമൃതത്തിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ആലപിച്ച കൃതികൾ ആകാശവാണി കേൾപ്പിച്ചത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായി. അതിനും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ശ്രോതാക്കൾ.
0: ശ്രീകല അർക്കന്നൂരിൽ നിന്ന് ഒത്തിരി സന്തോഷത്തോടെ എഴുതുന്ന കത്താണ്. 1 ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിജയം അറിയാൻ കേരള ജനത ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസമായിരുന്നല്ലോ 4. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. രാവിലെ 9 മുതൽ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. പ്രഗത്ഭരായ രാഷ്ട്രീയ നിരീക്ഷകരും 1/2 മണിക്കൂർ ഇടവിട്ടുള്ള വാർത്താ ബുള്ളറ്റിനുകളും ഞങ്ങൾ ശ്രോതാക്കൾക്ക് തത്സമയ വിവരങ്ങൾ നൽകി. എന്നെപ്പോലെ ഒത്തിരി വീട്ടമ്മമാർക്ക് വളരെ ഉപകാരമായി അത്. കാരണം അടുക്കള ജോലിക്കൊപ്പം തെരഞ്ഞെടുപ്പിന്റെ വിജയവും തോൽവിയും ഇടവേളകളില്ലാതെ അറിയാൻ കഴിഞ്ഞു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: വളരെ നന്ദി. കുട്ടുമുക്കിൽ നിന്നും ലതിക എന്ന ശ്രോതാവ് എഴുതുന്നു, ആകാശവാണിയിലൂടെ ശ്രീജനാർദ്ദനൻ രചിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം എന്ന നാടകം എല്ലാ അഭിനേതാക്കളും അവരുടെ റോൾ ഭംഗിയായി അവതരിപ്പിച്ചു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാണ് കുറിച്ചിട്ടുള്ളത്. മറ്റൊരു കത്തിൽ നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതുന്നു, ജയരാജ് മിത്ര രചനയും റൂബി ബാബു സംവിധാനം നിർവഹിച്ച് മെയ് 11 9:30 തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകം ശക്തമായി, മികച്ച ശ്രവ്യാനുഭവം, അവരവർ കഥാപാത്രങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ശബ്ദം നൽകി. കണ്ണകയ്ക്ക് ശബ്ദം നൽകിയ ഭാഗ്യലക്ഷ്മിയും ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോടും ആ നാടകത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. നാടകോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്നും PM വാസുദേവൻ നമ്പൂതിരിയും എഴുതിയിട്ടുള്ളത്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് മെയ് 10 ഞായറാഴ്ച രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത തിരനോട്ടം വളരെ ശ്രദ്ധേയമായി. ആ വിവരണം കേട്ടപ്പോൾ ഒരു ചിത്രകാരൻ തന്റെ ഭാവനയിൽ വിരിയുന്ന ചിത്രത്തിന് ക്യാൻവാസിൽ വരയ്ക്കുന്ന ഔട്ട്ലൈൻ പോലെ പണ്ട് നാട്ടിൻപുറങ്ങളിലെ സിനിമാ ടാക്കീസിലെ സിനിമാ പരസ്യങ്ങൾ നോട്ടീസിൽ ബാക്കി കഥ സ്ക്രീനിൽ എന്ന പോലെ നാടകങ്ങളുടെ ലഘുവിവരണം കേട്ട് ആസ്വദിച്ചു, അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
0: രാജീ മരത്തങ്കോട് എഴുതുന്നു, തൊഴിലാളി മണ്ഡലത്തിൽ തട്ടുകട നടത്തി ജീവിതചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ നന്നായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തിൽ നാടകകലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി IG പങ്കുവച്ച വിവരങ്ങൾ വളരെ വിലപ്പെട്ടതായി. 15

0: തീയതി ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായി. എൻ വി കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത ഉഷമലരിയിൽ വളരെ ഭംഗിയായി ചൊല്ലിക്കേട്ടു. അഖില കേരള റേഡിയോ നാടകോത്സവം രണ്ടാം ദിവസം തിരുവനന്തപുരം ആകാശവാണി നിലയം ഒരുക്കിയത് ഒരു ശ്രവ്യ വിരുന്ന് തന്നെയായിരുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം അത്രയ്ക്ക് ആസ്വദിച്ചു ചലച്ചിത്ര നടൻ മോഹൻലാൽ, മറ്റ് അഭിനേതാക്കൾ, അണിയറ പ്രവർത്തകർ, സംവിധാനം ചെയ്ത റൂബി ബാബു, രചന നിർവഹിച്ച ജയരാജ് മിത്ര എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് വീണ്ടും കത്തുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ധകാരത്തിൽ അലയുന്ന നിരാശ്രയരായ ജന്മങ്ങളെ കരുണയുള്ള വാക്കും കരുതലുള്ള പ്രവൃത്തിയും കൊണ്ട് ജീവിതത്തിന്റെ വർണ്ണോത്സവങ്ങളിലേക്ക് ആനയിക്കുന്ന സുമനസ്സുകളുടെ സംഗമോത്സവം എന്ന ഒരു വിശേഷണമാണ് ടൈറ്റസ് പഴകുളം ജീവിതോത്സവം എന്ന നാടകത്തിന് നൽകിയിട്ടുള്ളത്. ശ്രീജനാർദ്ദനൻ രചന നിർവഹിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത ഈ നാടകം ഹൃദ്യമായ ശ്രവ്യാനുഭവമായിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനും നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങളും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ നിന്നും സന്തോഷ് കുമാറും ഇതേ നാടകത്തിന്റെ അവതരണവും സംവിധാനവും മനോഹരമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അണിയറ ശില്പികൾക്ക് അദ്ദേഹവും അനുമോദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, എന്റെ കുട്ടിക്കാലത്ത് ചമ്രം പടഞ്ഞിരുന്ന് മുകളിൽ വെച്ചിരിക്കുന്ന റേഡിയോയിലൂടെ നാടകങ്ങൾ ആസ്വദിക്കുന്നത് ഓർമ്മയുള്ള ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയിൽ വരുന്ന റേഡിയോ നാടകങ്ങൾ കേൾക്കുകയാണ്, അവയും ജനപ്രിയങ്ങളാണ് എന്നും അദ്ദേഹം കത്തിൽ കുറിച്ചിട്ടുണ്ട്. മറ്റൊരു കത്തിൽ അദ്ദേഹം മെയ് 12 തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നതായിരിക്കും.
0: ഇക്കഴിഞ്ഞ റേഡിയോ നാടകോത്സവത്തിൽ മികച്ച അഭിനയം കൊണ്ട് ശ്രദ്ധേയമായ നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവമാണെന്നാണ് ലീന കമറുദ്ദീൻ എന്ന ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച് ദൈവത്തിൻ മനമാര് കണ്ടു വിഷയത്തിന്റെ പ്രത്യേകത കൊണ്ട് മികച്ചു നിന്നു. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം മികച്ച ഒരു അനുഭവമായി. ജീവിതോത്സവം നാടകവും മികച്ചതായി. ഡോക്ടർ താര കെ ജി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നല്ലൊരു ശ്രവ്യാനുഭവമായിരുന്നു. ചില ചലച്ചിത്ര ഗാനങ്ങളിലും മറ്റു ചില പരിപാടികളിലും ഉണ്ടായ ചില തെറ്റുകൾ ശ്രോതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും പരിശോധിക്കുകയും ചെയ്യാം.
1: നാടകോത്സവത്തെക്കുറിച്ച് തന്നെയാണ് മനോജ് മാവേലിക്കരയും എഴുതിയിട്ടുള്ളത്. ദൈവത്തിൻ മനം ആര് കണ്ടു നാടകം നന്നായി. ജയരാജ് മിത്ര രചിച്ച ഈ നാടകം വളരെ ഇഷ്ടമായി എനിക്ക്. അതുകൂടാതെ 12 തീയതി കേട്ട നാടകം മടക്കം നന്നായി ആസ്വദിച്ചു. ആകാശവാണി കോഴിക്കോട് നിലയംഗങ്ങൾക്കും ഈ നാടകത്തിലെ എല്ലാ അഭിനേതാക്കൾക്കും രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാറിനും എന്റെ 1000 ഭാവുകങ്ങൾ. അതുപോലെ തിരുവനന്തപുരം ആകാശവാണി നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം ശ്രീജനാർദ്ദനൻ രചിച്ചത് ഇഷ്ടപ്പെട്ടു എന്നും കത്തിൽ കുറിച്ചിട്ടുണ്ട്. കൂടാതെ മെയ് 12 ഉച്ചയ്ക്ക് കേട്ട ഹരിതവാണി ഇഷ്ടമായി. സി റഹീം രചന നിർവഹിച്ച കിളിക്കൊഞ്ചലായിരുന്നു അത്. ആകാശവാണിക്കും അണിയറ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശ്രോതാവ് കത്തിച്ചുരുക്കുന്നത്.
0: തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ഇഷ്ടപ്പെട്ടു എന്നെഴുതുന്നു കലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദ്. കൂടാതെ കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം കാണുക കടലിനെ കൺതുറക്കാതെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. പണ്ടിൽ ഞായറാഴ്ച കേട്ട കഥയും പുലിയൂർ MNP നമ്പൂതിരി, സ്വാമി മുനി നാരായണ പ്രസാദ്, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ, ജേക്കബ്, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതവും ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രോതാവ് അറിയിക്കുന്നത്.
1: MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നീ ശ്രോതാക്കളും 12 തീയതി ചൊവ്വാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗം പരിപാടിയിൽ ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ അത്ര നന്നായിരുന്നില്ല, ശരാശരി നിലവാരമായിരുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പൊതുവെ പരിപാടി നന്നായിരുന്നതിൽ അഭിനന്ദനവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്. 8 കാത്തിരിപ്പിന് ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ച കാലോചിതമായ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. 10 തീയതിയിലെ തിരനോട്ടം, കേൾക്കാൻ പോകുന്ന നാടകങ്ങൾ, രചന സംവിധാനം നിർവഹിക്കുന്നവർ, പ്രക്ഷേപണം ചെയ്യുന്ന നിലയങ്ങൾ ഇവയെപ്പറ്റി അറിവ് തന്നു. 11 തീയതി മോഹൻലാൽ അശോകൻ എന്ന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ദൈവത്തിൻ മനമാര് കണ്ടു ജയരാജ് മിത്ര രചന നിർവഹിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത നാടകം ഇതിവൃത്തത്തിലെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായി. കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്ത സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച മടക്കം എന്ന നാടകം ഉന്നത നിലവാരം പുലർത്തി. രാജേഷ് വിശ്വംഭരൻ രചന നിർവഹിച്ച് തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം പൂർണ്ണമായി ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമായിരുന്നു എന്നാണ് ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്. നാടകം തുടങ്ങി അരമണിക്കൂറിനു ശേഷം തമിഴ് നാടകമായി മാറി. സംഭാഷണവും അവ്യക്തമായിരുന്നു. ഇതുകൂടാതെ മാതൃദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനങ്ങളെയൊക്കെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്.
1: അടുത്ത കത്ത് എടപ്പാളിൽ നിന്നും മുരളി മേലേപ്പാട് എന്ന ശ്രോതാവാണ് എഴുതിയിട്ടുള്ളത്. മെയ് 15 തീയതി രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ എഴുതി അവതരിപ്പിച്ച കവിതകൾ വളരെ ഇഷ്ടപ്പെട്ടു. ലളിതമായ വാക്കുകൾ കവിതകൾ മനോഹരമാക്കി അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം ദൈവത്തിൻ മനം ആര് കണ്ടു, പ്രകൃതി, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ക്രൂരത, മരങ്ങൾ വെട്ടിനശിപ്പിക്കുക, കുന്നുകൾ ഇടിച്ചു നിരത്തുക, ജലാശയങ്ങൾ ഇല്ലാതാക്കുക. റൂബി ബാബുവിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ എന്ന അഭിനേതാവ് നാടകത്തിന് രൂപവും ഭാവവും നൽകി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം രചനയിലും സംഭാഷണത്തിലും പ്രമേയത്തിലും വ്യത്യസ്തത പുലർത്തി എന്നാണ് കാർത്തിക അണ്ടല്ലൂർ എന്ന ശ്രോതാവ് എഴുതിയിട്ടുള്ളത്. തമിഴും മലയാളവും കൂടിയുള്ള സംഭാഷണം കേൾക്കാൻ നല്ല രസമായിരുന്നു. ഞായറാഴ്ച ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ ഒരു സിനിമ കണ്ട പ്രതീതി ഉളവാക്കി. ചലച്ചിത്ര നടൻ മോഹൻലാലും മൂന്ന് സ്ത്രീകളും തമ്മിലുള്ള സംഭാഷണം കേട്ടാൽ ഇത് നാടകാഭിനയമാണെന്ന് തോന്നുകയേയില്ല, ഏതോ സിനിമയിലെ സംഭാഷണമാണെന്നാണ് തോന്നുക. ആനി, ആമിന, അമ്മു എല്ലാവരും അവരുടെ ഭാഗം ഭംഗിയാക്കി. കഥയും പശ്ചാത്തല സംഗീതവും കഥാപാത്രങ്ങളോട് തികച്ചും നീതി പുലർത്തിയ അഭിനയവും ഒക്കെ കൊണ്ട് ജീവിതോത്സവം എന്ന നാടകം തികച്ചും ഒരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് കാർത്തിക അണ്ടല്ലൂർ എഴുതിയിരിക്കുന്നത്.
1: ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്നെഴുതുന്നു. വേനൽക്കാലത്ത് പല അസുഖങ്ങളും പിടികൂടുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ നമ്മുടെ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലം കൂടിയാണ് വേനൽക്കാലം. ആരോഗ്യത്തെ പരിപാലിച്ച് പ്രതിരോധ ശക്തിയെ വീണ്ടെടുത്ത് സമയബന്ധിതമായി ഔഷധക്കൂട്ടുകൾ പ്രയോഗിക്കേണ്ട ഒരു വേള കൂടിയാണ് വേനൽക്കാലം. 10-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന ഡോക്ടർ KS പ്രിയ നടത്തിയ പ്രഭാഷണം മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തന്മയത്വത്തോടെ വിശകലനം ചെയ്ത് കേൾപ്പിച്ച നല്ലൊരു അവലോകനമായിരുന്നു. വളരെ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സജീവ് മണക്കാട്ടുപുഴ എഴുതുന്നു. KP കേശവമേനോന്റെ ശബ്ദം കേൾപ്പിച്ച കാലം സാക്ഷി, ഓലക്കുടയുടെ കാലത്തേക്ക് ശ്രോതാക്കളെ ആനയിച്ച ഗ്രാമകേരളം എന്നിവയെല്ലാം ഇഷ്ടപ്പെട്ടു. ചെവിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിയുന്നതുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ തലകറക്കമുണ്ടാവും. ഈ രോഗാവസ്ഥയുടെ വിവിധ കാരണങ്ങൾ, ഹോമിയോപ്പതിയിലെ പരിഹാര മാർഗങ്ങൾ തുടങ്ങിയവയൊക്കെയും വിശദമായി പ്രതിപാദിച്ച 16-ാം തീയതിയിലെ പ്രകാശധാരയിലെ പ്രഭാഷണം വിജ്ഞാനപ്രദമായി പരിപാടി ഏറെ ഉപകാരപ്പെട്ടു. ആശംസകൾ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാവ്.
0: May 8 രാത്രി 9:45 കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോർ എന്ന കഥ സഹൃദയരുടെ ശ്രദ്ധ ഒരു നിമിഷം പിടിച്ചു നിർത്തുന്നതായിരുന്നു എന്നാണ് ഷീജ മുരളി മുണ്ടപ്പള്ളിയിൽ നിന്ന് എഴുതുന്നത്. സംഗീത സാധകം വളരെയേറെ ആസ്വദിച്ചു. 10-ാം തീയതി രാവിലെ 5:55 മുനി നാരായണ പ്രസാദ് നടത്തിയ സുഭാഷിതം വളരെ ഏറെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. അന്ന് 11:30 പ്രക്ഷേപണം ചെയ്ത എന്തരോ മഹാനുഭാവലു വളരെയേറെ ഇഷ്ടപ്പെട്ടു. നിയമരംഗം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ മന്ത്രിസഭാ രൂപീകരണം, സ്പീക്കറിന്റെ ചുമതല, ഗവർണറുടെ കർത്തവ്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർ ബിജുകുമാർ വിശദീകരിച്ചു തന്നു. 11:05 രാവിലെ 9:00 വാർത്താ തരംഗിണി ഏറെ കാലിക പ്രസക്തിയുള്ളതായിരുന്നു. ഡോക്ടർ KG താര പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ സ്ത്രീകൾക്ക് ഒരു ചാലക ശക്തിയേകുന്നതായിരുന്നു. ഇതുകൂടാതെ അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിൽ അവതരിപ്പിച്ച നാടകങ്ങളെക്കുറിച്ചും നല്ല അഭിപ്രായം ശ്രോതാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: എറണാകുളത്ത് നിന്നും ശ്രീലത R എന്ന ശ്രോതാവിന്റേതാണ് അടുത്ത കത്ത്. ഇന്ന് ലോകത്തിലാകെയും കേരളത്തിൽ പ്രത്യേകിച്ചും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള 2 ചെറിയ പരിപാടികളായിരുന്നു. May 12 ജോയിക്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതവും 13-ാം തീയതി ഡോക്ടർ യദു കൃഷ്ണൻ അവതരിപ്പിച്ച മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും എന്ന പരിപാടിയും. ജോയിക്കുട്ടി വർഗീസ് ഏകാന്തത എങ്ങനെ ഒരു വ്യക്തിക്ക് ഫലപ്രദമാക്കി മാറ്റാം എന്ന് പറയുന്നു. ആ സമയം എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം ഉയരാമെന്ന് പറഞ്ഞു തന്നു. ഏകാന്തതയുടെ ഒരു നല്ല വശം സുഭാഷിതത്തിലൂടെ അവതരിപ്പിച്ചു. ഡോക്ടർ യദു കൃഷ്ണൻ തന്റെ പ്രഭാഷണത്തിലൂടെ ആത്മഹത്യയുടെ കാരണങ്ങളും ആത്മഹത്യയിൽ നിന്നും എങ്ങനെ ആ ചിന്തയിൽ നിന്നും സ്വയം പുറത്തു കടക്കണമെന്നും പറയുന്നുണ്ട്. ആരെ സമീപിക്കണം, ഹോമിയോപ്പതിയിൽ അതിനുള്ള ചികിത്സ എന്നിവയൊക്കെ പറഞ്ഞു തന്നു. 2 പരിപാടികളും നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നവയാണ്. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്രോതാവ് കുറിച്ചിട്ടുള്ളത്. ഗിരിജ വെച്ചൂർ എഴുതുന്നു. May 3 ഉണ്ടായിരുന്ന മൊഴിയുറവകളിൽ CEO ആന്റോയുമായുള്ള അഭിമുഖം കേട്ടു. 9-ാം തീയതിയിലെ കാത്തതും കാതോർത്തതും UK കുമാരൻ, ഇത് രണ്ടും നന്നായിരുന്നു. 11-ാം തീയതിയിലെ അക്ഷരശ്ലോകം വളരെ നന്നായി. അന്ന് തന്നെ ഹലോ ഡോക്ടർ മാതൃത്വത്തെപ്പറ്റിയും പേരന്റിങ്ങിനെ പറ്റിയും ഒക്കെ വളരെ വിശദമായി സംസാരിച്ചു. നിർദ്ദേശങ്ങളും നന്നായിരുന്നു. 12-ാം തീയതിയിലെ ഹരിതവാണിയിൽ കിളിക്കൊഞ്ചലിൽ കൊമ്പൻ വാനമ്പാടിയെപ്പറ്റി ആദ്യമായിട്ടാണ് കേട്ടത്. അതുപോലെ തന്നെ 16-ാം തീയതി ഗ്രാമപൂർണിമ അവതരിപ്പിച്ചതും ഇഷ്ടമായി. 17-ാം തീയതിയിലെ മൊഴിയുറവകൾ തകഴിയുടെ പ്രഭാഷണം വളരെ ഉഗ്രനായി. 18-ാം തീയതി മായാമുദ്രകൾ കേട്ടു, വളരെ സന്തോഷം തോന്നി. കാരണം 10-ാം ക്ലാസ്സിൽ 2-ാം പാഠപുസ്തകമായി പഠിച്ച പുസ്തകത്തെപ്പറ്റി വീണ്ടും കേൾക്കുവാൻ സാധിച്ചു. Around the World in 80 Days ഞങ്ങൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തെപ്പറ്റിയാണ് വിശദമായി പറഞ്ഞത്. എങ്കിലും 51 വർഷം മുമ്പ് പഠിച്ച പുസ്തകത്തെ വീണ്ടും കേൾപ്പിച്ച ആകാശവാണിക്ക് നന്ദി അറിയിക്കുകയാണ് ഗിരിജ വെച്ചൂർ.
0: ജ്യോതിലക്ഷ്മി പുനലൂരിൽ നിന്ന് എഴുതുന്നു. 8-ാം തീയതി സാഹിത്യരംഗത്തിൽ പ്രക്ഷേപണം ചെയ്ത കഥയും കവിതയും ഇഷ്ടമായി. 9-ാം തീയതി ജെ ജേക്കബ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിത ആലപിച്ചത്, ഉദയഗീതത്തിൽ എം എസ് സുബ്ബലക്ഷ്മി പാടിയത്, ആയുരാരോഗ്യത്തിൽ തിമിരത്തെക്കുറിച്ച് സംസാരിച്ചത്, അന്നത്തെ പാട്ടും പൊരുളും ഇതെല്ലാം മനോഹരമായിരുന്നു എന്നാണ് എഴുതുന്നത്. 10-ാം തീയതിയിലെ കണ്ടതും കേട്ടതും അസലായിരുന്നു. എൻ ജി ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പും ഇഷ്ടമായി. 5:45 പ്രക്ഷേപണം ചെയ്ത ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, 6:50 വയലും വീടും, കന്നുകാലികളിലെ അകിട് വീക്കത്തെ സംബന്ധിച്ച് സംസാരിച്ചത്, 7:35 കോപ്പിറൈറ്റ് വിഷയമാക്കി സന്ദീപ് നടത്തിയ അഭിമുഖം, ആ വിഷയത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രോതാക്കൾക്ക് സഹായകമായി. 12:40 പ്രകാശധാരയിൽ കൗമാരക്കാരിലെ പോഷകാഹാരത്തെ കുറിച്ച് സംസാരിച്ചത്, ജഗദംബ അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച അക്ഷരശ്ലോകം, എല്ലാം നല്ല പരിപാടികളായിരുന്നു.
1: വെള്ളാണിയിൽ നിന്നും കിരൺ എസ് എന്ന കൊച്ചു ശ്രോതാവ് എഴുതിയിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സുഭാഷിതത്തിൽ അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ കണിച്ചുകുളങ്ങര, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ എന്നിവർ അവതരിപ്പിച്ചത് നല്ല നിലവാരം പുലർത്തിയെന്നാണ് കത്തിൽ കുറിച്ചിട്ടുള്ളത്.
0: ഇനി AERTVMPM@gmail.com എന്ന ഇമെയിലിൽ വന്ന അഭിപ്രായങ്ങൾ നോക്കാം. ആദ്യത്തെ അഭിപ്രായം അയച്ചിരിക്കുന്നത് കുരിയാത്തി മുരളിയാണ്. നാടകോത്സവം 2-ാം ദിനത്തിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു പ്രമേയം, അഭിനയം, പശ്ചാത്തല സംഗീതം, സംവിധാനം എന്നിവ കൊണ്ട് മികച്ചു നിന്നു. പ്രകൃതിയെ കീഴടക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ അവസാനം മനുഷ്യ ജീവിതത്തിന് തന്നെ ദുരന്തമായി തിരിച്ചുവരുന്നതിന്റെ ശക്തമായ സന്ദേശമാണ് നാടകം പകർന്നു നൽകിയത്. പ്രതീകാത്മകമായ അവതരണം ഭൗതിക തലത്തിലായതിനാൽ കൂടുതൽ ഏകാഗ്രത വേണ്ടി വന്നു എന്നൊരഭിപ്രായം കൂടി ശ്രോതാവ് രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം നിലയത്തിനും റൂബി ബാബുവിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: ദിലീപ് വി മുഹമ്മദ് എഴുതുന്നു, വയസ്സായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നതിൽ മക്കളെ സമൂഹം നിരന്തരം കുറ്റപ്പെടുത്തുമ്പോഴും ഒരു പരിധിവരെ ആ മാതാപിതാക്കളും അതിന് കാരണക്കാരാണെന്നുള്ള യാഥാർത്ഥ്യം സർവീസ് കാലയളവിലെ അനുഭവ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു പറഞ്ഞ് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം വേറിട്ട ഒന്നായി. തൊട്ടടുത്ത ദിവസങ്ങളിലായി പ്രകാശധാരയിൽ കേട്ട 2 പ്രഭാഷണങ്ങൾ, ഒന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൽ ഡോക്ടർ ഇന്ദു PS നടത്തിയതും മറ്റൊന്ന് വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജിത ഭദ്രൻ നടത്തിയതും നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട 2 വിഷയങ്ങളെ സംബന്ധിച്ച വളരെ ഗൗരവമുള്ളതും എന്നാൽ ലളിതവുമായ പ്രഭാഷണങ്ങളായി. ഇടിമിന്നൽ ഒരു ദുരന്തമായി ഭവിക്കാതിരിക്കാൻ നമ്മൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും മാർഗങ്ങളും പറഞ്ഞു തന്ന പ്രഭാതഭേരി വളരെയധികം പ്രയോജനം ചെയ്യുന്നതായി. എത്ര പറഞ്ഞാലും അധികമാകാത്ത മദ്യവർജനത്തെക്കുറിച്ച് പുലർകാലത്ത് തന്നെ പുലിയൂർ MNP നമ്പൂതിരി ചിന്തോദീപകമായ സുഭാഷിതമായി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരി ആ ദിവസത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതായും ദിലീപ് വി മുഹമ്മദ് ഇമെയിലിൽ കുറിച്ചിട്ടുണ്ട്.
0: ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായ അഡിക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി 19-ാം തീയതിയിലെ യുവവാണിയിൽ ശ്രീമതി ബീന ജയകുമാർ പങ്കുവച്ച ഉൾക്കാഴ്ചകൾ അതീവ ശ്രദ്ധേയമായി എന്നാണ് ലതീഷ് കുന്നുമ്മൽ എഴുതുന്നത്. വളർന്നുവരുന്ന തലമുറയുടെ മാനസികാരോഗ്യം, ലക്ഷ്യബോധം, ധാർമ്മികത എന്നിവയെ ആഴത്തിൽ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രമേൽ ഗൌരവത്തോടും ശാസ്ത്രീയമായും അവതരിപ്പിച്ചതിന് യുവവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചർച്ചകൾ വരും തലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും തെറ്റായ പ്രവണതകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയട്ടെ എന്നെഴുതിയാണ് ശ്രോതാവ് കത്തിച്ചുരിക്കുന്നത്.
1: പത്മകുമാർ എഴുതുന്നു, ആകാശവാണി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടികളിലേക്ക് ഒരു എത്തിനോട്ടമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ KG താര അവതരിപ്പിച്ചത് നന്നായിരുന്നു. അവർ തിരഞ്ഞെടുത്ത പാട്ടുകളും MS ആശയമായുള്ള സംഭാഷണവും ഹൃദ്യമായിരുന്നു. അതുപോലെ ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം കേട്ടു, നന്നായിരുന്നു. പാട്ടും പൊരുളും മനോയാനം പരിപാടികൾ രാവിലത്തെ പ്രക്ഷേപണം കേൾക്കാൻ വിട്ടുപോയാൽ വൈകുന്നേരത്തെ നമസ്തേ അനന്തപുരിയിലെ പുനഃപ്രക്ഷേപണം കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമസ്തേ അനന്തപുരി പ്രക്ഷേപണം ഇല്ലാത്തതിനാൽ ഈ പരിപാടികൾ രാവിലെ കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് പുനഃപ്രക്ഷേപണം ഉണ്ടോ എന്നറിഞ്ഞാൽ സന്തോഷം എന്നും ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. നിശാ സുരഭിയിൽ കേൾപ്പിക്കുന്ന ഗാനങ്ങൾ ഹൃദ്യമാകുന്നു. ഈണപ്പൂക്കൂട, ഓർമ്മച്ചെപ്പ്, സന്ദേശ ഗാനങ്ങൾ, വെള്ളി വെളിച്ചം, അക്ഷരചെപ്പ് എല്ലാം പതിവായി കേൾക്കുന്നുണ്ട്. എല്ലാം ഹൃദ്യമാണ്. നന്ദി അറിയിച്ചൊക്കെയാണ് പ്രിയപ്പെട്ട ശ്രോതാവ്.
0: എഴുത്തുപെട്ടിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: തുടർന്നും ശ്രോതാക്കൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് കത്തുകളായും ഇമെയിലുകളായും ഒക്കെ അയയ്ക്കുക.
0: കത്തെഴുതേണ്ട വിലാസം പറയാം.
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 6950104.
0: ഇമെയിലിലൂടെ അഭിപ്രായം അറിയിക്കുന്നവർ AERTVMPM@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.
1: വിലാസം ഒരിക്കൽ കൂടി AERTVMPM@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. വനസംരക്ഷണ നിയമം 1980. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ സംസാരിക്കുന്നു.
2: വനമേഖല സംരക്ഷിക്കുന്നതിനും അമിത വനവിഭവ ചൂഷണം ഒഴിവാക്കുന്നതിനും വന്യജീവി സംരക്ഷണത്തിനും പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി 4 പ്രധാന നിയമങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇന്ത്യൻ വനനിയമം അഥവാ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, വന്യജീവി സംരക്ഷണ നിയമം അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, വനസംരക്ഷണ നിയമം അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, പട്ടികവർഗ മറ്റു പരമ്പരാഗത വനവാസി വന അവകാശ അംഗീകാര നിയമം അഥവാ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 എന്നിവയാണവ. ഇന്ത്യൻ വനനിയമം 1927 വനസംരക്ഷണ നിയമം 1980 കുറിച്ച് വിശദമായി കേൾക്കാം. വനനിയമങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും വനവിഭവങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണകാലത്ത് പാസാക്കിയ ഇന്ത്യൻ വനനിയമം 1927 വനങ്ങളെ നിക്ഷിപ്ത വനം അഥവാ റിസർവ്ഡ് ഫോറസ്റ്റ്, സംരക്ഷിത വനം അഥവാ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, ഗ്രാമീണ വനം അഥവാ വില്ലേജ് ഫോറസ്റ്റ് എന്നിങ്ങനെ 3 തരംതിരിക്കുന്നു. നിയമത്തിന്റെ സെക്ഷൻ 3 പ്രകാരം വനഭൂമി റിസർവ്ഡ് വനഭൂമിയായി വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകളുടേതാണ്. ഇത്തരത്തിൽ റിസർവ്ഡ് വനഭൂമിയായി വിജ്ഞാപനം ചെയ്ത പൂർണമായി സർക്കാർ അധീനത്തിലുള്ളതും നിയമപരമായ സംരക്ഷണത്തിലുള്ളതുമായ വനപ്രദേശങ്ങളിൽ വനനശീകരണം, മേച്ചിൽ, വന്യജീവി വേട്ട എന്നിവ പൂർണമായും നിരോധിച്ചിരിക്കുന്നു. റിസർവ്ഡ് വനഭൂമിയിൽ പിന്തുടർച്ച അഥവാ സക്സഷൻ വഴിയോ ഗവൺമെന്റുമായുള്ള കരാർ വഴിയോ ലഭിച്ചതല്ലാത്ത മറ്റെല്ലാ അവകാശങ്ങളും സെക്ഷൻ 5 വിലക്കിയിരിക്കുന്നു. എന്നാൽ പരമ്പരാഗതമായി ഇത്തരം ഭൂമിയിൽ കൃഷി ചെയ്യുകയോ വനവിഭവങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിരുന്ന വ്യക്തികളുടെ അവകാശങ്ങളെ നിയമം അംഗീകരിക്കുന്നുണ്ട്. ഇത്തരം അവകാശങ്ങളുടെ മേലുള്ള തർക്കങ്ങൾ കേൾക്കുന്നതിനും തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള അധികാരം ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. സെക്ഷൻ 24 ഇത്തരം റിസർവ്ഡ് വനഭൂമിയിലെ അവകാശങ്ങളെ സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെ കൈമാറ്റം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. സെക്ഷൻ 26 റിസർവ്ഡ് വനഭൂമിയെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെയോ ഫോറസ്റ്റ് ഓഫീസറുടെയോ അനുവാദമില്ലാത്ത ഇനി വിവരിക്കുന്ന പ്രവൃത്തികളെ ശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യങ്ങളായി പരിഗണിക്കുന്നു. കാട് വെട്ടിത്തെളിക്കുക, കാട്ടുതീ പടർത്തുക, ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദമില്ലാതെ റിസർവ്ഡ് വനത്തിനുള്ളിൽ തീ കത്തിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യുക, വനഭൂമി കയ്യേറുകയോ വളർത്തുമൃഗങ്ങളെ മേയ്ക്കുകയോ മേയാൻ അനുവദിക്കുകയോ ചെയ്യുക, മരം മുറിക്കുകയോ കടത്തുകയോ ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള ഖനനം നടത്തുക, കൃഷിക്കായി നിലമൊരുക്കുക, വേട്ടയാടൽ, ജനം മലിനമാക്കൽ, കെണിവയ്ക്കൽ എന്നിവ ചെയ്യുക, ആനയെ കൊല്ലുകയോ പിടിക്കുകയോ ചെയ്യുക. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ 6 വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണിവ. സെക്ഷൻ 28 പ്രകാരം റിസർവ്ഡ് വനങ്ങളായി വിജ്ഞാപനം ചെയ്ത വനഭൂമിയിലെ സർക്കാർ അവകാശങ്ങൾ ഏതെങ്കിലും വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് പ്രദാനം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഇത്തരം വനഭൂമിയെ ഗ്രാമീണ വനങ്ങൾ അഥവാ വില്ലേജ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. സർക്കാർ അധീനതയിലുള്ളതും എന്നാൽ റിസർവ്ഡ് വനമായി വിജ്ഞാപനം ചെയ്യാത്തതുമായ വനഭൂമിയെ സെക്ഷൻ 29 പ്രകാരം സംരക്ഷിത വനം അഥവാ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയി വിജ്ഞാപനം ചെയ്യാവുന്നതാണ്. ഇത്തരം സംരക്ഷിത വനപ്രദേശത്തുള്ള മരങ്ങളെ റിസർവ് ചെയ്യാനും വനത്തിന്റെ ഏതെങ്കിലും ഭാഗം 30 കവിയാത്ത കാലയളവിലേക്ക് അടച്ചിടാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഇത്തരം വനഭൂമിയിൽ ഖനനം, കത്തിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വന ഉൽപ്പന്നങ്ങളുടെ അനധികൃത കടത്തൽ, നിലമൊരുക്കൽ എന്നിവ വിലക്കുന്നതിനുള്ള അധികാരവും സംസ്ഥാന സർക്കാരുകളുടേതാണ്. സെക്ഷൻ 32, 33 സംരക്ഷിത വനമേഖലയിലെ നിയന്ത്രണങ്ങളും നിയന്ത്രണങ്ങൾക്കുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്നു. അനധികൃത മരം വെട്ടൽ, ഖനനം, കാട്ടുതീ പടർത്തൽ, നിലമൊരുക്കൽ, വൃക്ഷക്കടത്ത് മുതലായവ 6 മാസം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. സർക്കാർ അധീനതയിലല്ലാത്ത സംരക്ഷണം ആവശ്യമാണ് എന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് ബോധ്യപ്പെട്ട വനഭൂമിയും പാഴ്ഭൂമിയും പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള വനഭൂമി അഥവാ ഫോറസ്റ്റ് ഫോർ സ്പെഷ്യൽ പർപ്പസസ് എന്ന് വിജ്ഞാപനം ചെയ്യാവുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, താഴ്വരകളുടെ സംരക്ഷണം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ തടയുക, ജലസേചനം, റോഡ് റെയിൽ സംരക്ഷണം, പൊതു ആരോഗ്യ സംരക്ഷണം എന്നീ ആവശ്യങ്ങൾക്കായി ഇത്തരം ഭൂമിയിൽ നിലമൊരുക്കൽ, കൃഷി, കന്നുകാലി മേച്ചിൽ, തീയിടൽ, വെട്ടിത്തെളിക്കൽ എന്നിവ നിയന്ത്രണ വിധേയമാക്കുകയോ പൂർണമായും തടയുകയോ ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആദായം ഉടമയ്ക്ക് തന്നെ നൽകേണ്ടതുമാണ്. ആവശ്യമെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്തരം ഭൂമിയെ റിസർവ്ഡ് ഫോറസ്റ്റായി വിജ്ഞാപനം ചെയ്യാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. നിയമത്തിൽ അനുവദിക്കുന്ന പ്രകാരമല്ലാത്ത വനവിഭവങ്ങളുടെ കടത്ത് ശിക്ഷാർഹമാണ്. ഇത്തരത്തിൽ കടത്തലിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളും കണ്ടുകെട്ടാവുന്നതാണ്. കണ്ടുകെട്ടുന്നത്, ബലം പ്രയോഗിച്ച് തടയുന്നത് 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അതിവിപുലമായ തോതിൽ ഉയർന്നുവരുന്ന വനനശീകരണവും വനേതര ആവശ്യങ്ങൾക്കായുള്ള വനഭൂമിയുടെ ഉപയോഗവും റിസർവ് വനങ്ങളെ ഡീ റിസർവ് ചെയ്യുന്ന പ്രവണതയും തടയുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് വനസംരക്ഷണ നിയമം അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. നിയമത്തിന്റെ വകുപ്പ് 2 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കാതെ റിസർവ് വനങ്ങളെ ഡീ റിസർവ് അഥവാ റിസർവ് വനമല്ല എന്ന് തീരുമാനിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല. വനഭൂമി വന ഇതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും വകുപ്പ് 2 വിലക്കുന്നു. വനവൽക്കരണത്തിനല്ലാതെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായുള്ള വനഭൂമിയുടെ ഉപയോഗത്തെ വനേതര ആവശ്യങ്ങൾക്കായുള്ള ഉപയോഗം എന്ന് നിയമം നിർവചിച്ചിരിക്കുന്നു. 2023 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന സംരക്ഷൺ ഏവം സംവർദ്ധൻ അധിനിയം 1980 എന്ന് പുനർനാമകരണപ്പെടുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. മുൻപ് വനഭൂമിയിൽ മാത്രം ബാധകമായിരുന്ന നിയമം നിയമ ഭേദഗതിക്ക് ശേഷം വനഭൂമിയായി സർക്കാർ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഭൂമികൾക്കും ബാധകമാണ്. സ്വകാര്യ വനങ്ങളും പ്ലാന്റേഷനുകളും ഇതിൽപ്പെടും. 2023 ഭേദഗതിക്ക് ശേഷം സെക്ഷൻ 2 വിലക്കുകൾ റോഡ് റെയിൽ നിർമ്മാണം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, പൊതു ആവശ്യങ്ങൾക്കായുള്ള പ്രോജക്ടുകൾ തുടങ്ങി രാജ്യ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തികൾക്ക് ബാധകമല്ല. ടി എൻ ഗോദവർമൻ വെസസ് സ്റ്റേറ്റ് എന്ന കോടതി വിധിയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വനഭൂമി ഉപയോഗിക്കുന്നതും മരങ്ങൾ വെട്ടിമാറ്റുന്നതും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ വിധിയെ മറികടന്ന് അവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് ഭേദഗതി സഹായിക്കുന്നു. നിയമ ഭേദഗതി പ്രകാരം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാര വനവത്കരണം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. വനസംരക്ഷണ നിയമം 1980 കർശന നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതിനാൽ 2023 ഭേദഗതി രാജ്യത്തെ വനസംരക്ഷണ നിയമത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന ആശങ്ക നിയമ പരിസ്ഥിതി സംരക്ഷണ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റെക്കോർഡ് ISFR 2023 കണക്കനുസരിച്ച് ഇന്ത്യയിലെ വനവിസ്തൃതി 2021 നിന്നും 156 സ്ക്വയർ കിലോമീറ്റർ ഉയർന്ന് ഏകദേശം 25.17% എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ 1988 ദേശീയ വന നിയമം അഥവാ നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്രകാരം ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ 33% വനവിസ്തൃതി എന്ന ലക്ഷ്യം ഇനിയും കൈവരിച്ചിട്ടില്ല. ഇതിനായി സർക്കാർ സംവിധാനങ്ങളോടൊപ്പം പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്.
1: വനസംരക്ഷണ നിയമം 1980. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ വി കെ.
0: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ദ്രജാലം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ആദ്യം. രചന ONV, സംഗീതം SP വെങ്കടേഷ്.

ത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്ന്. ആദ്യം ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് സൗപർണിക എ ആർ.

0: മോണോ ആക്റ്റാണ്. അവതരിപ്പിക്കുന്നത് അനഘ എ വി.
1: വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ ആ ബാധ്യത ഒഴിപ്പിക്കുന്നതിനായി അവരെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലാക്കുക എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു രക്ഷാമാർഗമാണ്. ഇതിലേക്കായി ഒരു വൃദ്ധമുത്തശ്ശിയുടെ വ്യർത്ഥ സ്വപ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. ഭീരാന്ത, ആർക്കാടോ ഭീരാന്ത്? ഈ ആമിന താത്തക്കെ തലക്ക് നല്ല വെളിവാണ്. ആമിന താത്ത നല്ലാട് ഇതാരും നമ്മളെ മുഖത്തോക്കി വിളിച്ചിട്ടില്ലാന്ന്. പക്ഷെ വിളിച്ച് ഓള് ചോമോന്റെ കെട്ടിയോള് ഇംഗ്ലീഷിൽ നമ്മളെ വിളിച്ച് ബോസിന്ന്. ആദ്യം നമുക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ല, പിന്നോളം മോറ് കണ്ടപ്പോ തിരിഞ്ഞ് തോപേണ്ടോ അതിനോന്ന് പറഞ്ഞ് പുറത്തിട്ടൊന്ന് കൊടുത്ത്. അയിനാണ് നമ്മൾ ഈ ഭീരാന്തന്മാരെടെ കൊണ്ടിട്ടിരിക്കണത്. അല്ല നാരായണമ്മേ, ഈ ബോസി എന്നൊക്കെ പറഞ്ഞ എന്താ? എനിക്കറിയില്ല, ഇംഗ്ലീഷൊന്നും എനിക്കത്ര പോരാ. മലയാളം തന്നെ എനിക്കിപ്പോ നേരെ ചോ വായിക്കാൻ കഴിയണില്ല. മോൻ അമേരിക്കൻ അയക്കണ കത്തൊക്കെ കൊണ്ട് തരുമ്പോ കണ്ണ് കാണില്ല, കണ്ണടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറില്ലേ കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയ ഒന്ന് വായിപ്പിക്കാറേ. എനിക്ക് എന്റെ ജനിക്കാതെ പോയ മോനെ പോലെ. അല്ല ഹാമിനിക്ക് എങ്ങനെയാ? നമ്മളെ ദേഷ്യം പിടിപ്പിക്കണത് ഹാമിനെ അല്ലാന്ന്, ഹാമിനെ താത്താന്ന് വിളിക്കണേ. മൂപ്പ് നോക്കണ്ടേ? ദേ നിങ്ങൾ ഗുളി കഴിക്കുന്നുണ്ടോ? അത് ഞാൻ ഡോക്ടറിനെ വിളിക്കണം. സത്യം പറയാലോ, ആ ഗുളി കഴിച്ച തല പൊങ്ങൂല.
2: അതൊന്നും സാരയില്ല. പിന്നെ ഇന്നെന്റെ മോനും കുട്ടികളൊക്കെ വിളിക്കാൻ വരിക അങ്ങ് അമേരിക്കയെന്ന്. ഇവിടുത്തെ സ്വത്തും വീടും എല്ലാം വിറ്റു. അല്ലെങ്കിലും എനിക്കെന്തിനാ സ്വത്തും വീടും ഒക്കെ? എനിക്കെന്റെ മോനില്ലേ. അല്ല ആരൊക്കെ വരണേ? മോളൂട്ടി വരൂ, പക്ഷെ എത്ര നേരെ കാത്തിരിക്കണോന്നറിയോ? ഇങ്ങോട്ട് വരൂ. ഷോ വേണ്ട, ഇന്നലെ മമ്മി ഡാഡിയോട് പറഞ്ഞ് ഞാൻ കേട്ടതാ, ഈ തലയ്ക്ക് വെളിവില്ലാത്ത മുത്തശ്ശിക്ക് എന്തിനാ അമേരിക്ക കൊണ്ടുവന്നേ? ഷോ വേണ്ട, എനിക്ക് പേടി. ഷോ വേണ്ട. എന്താണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ തലയിൽ കൂടെ ഇങ്ങനെ വിഷം കുതിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും സാരയില്ല, വല്ല ഗുരുവായൂരോ ക്ഷേത്ര നടയിലോ കൊണ്ടാ.

0: മതി. വല്ല ഭിക്ഷ തണ്ടെങ്കിലും ഞാൻ ജീവിച്ചോളാം, പക്ഷെ എനിക്ക് ഭ്രാന്തില്ല. ദയവരുന്നു ഡോക്ടർ, ലോഹിട്ട മനുഷ്യനാ അദ്ദേഹം. അദ്ദേഹം കള്ളം പറയില്ല. ചോദിക്കടാ, ചോദിക്ക.
1: ഡോക്ടർ, എന്തുകൊണ്ടാണ് അമ്മ ഇത്ര പെട്ടെന്ന് വയലന്റ് ആകുന്നത്? ഐ എം സോറി. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അമ്മ അമേരിക്ക കൊണ്ടുപോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എത്ര പണം വേണമെന്ന് ഞാൻ ചിലവാക്കാം, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടണം.
2: മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ പറയുന്നത് പോലെയുള്ളൊരു പ്രശ്നം ഈ അമ്മയ്ക്കുള്ളതായി ഞങ്ങൾക്കാർക്കും ഇതുവരെ തോന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം.
0: വേണ്ടച്ചോ, വേണ്ട, വേണ്ട. പത്ത് മാസം ഈ വയറ്റിൽ ചുമന്ന് പറ്റിയവന്റെ കൂടെ എനിക്ക് പോണ്ടച്ചോ, എനിക്ക് പോണ്ട. എത്രയോ പ്രാവശ്യം കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അച്ഛോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചമോനെ എന്ന് വിളിച്ചോട്ടെ. അമ്മനെ താത്ത, ഇനി നിങ്ങളൊക്കെയുള്ളൂ, ഇനി നിങ്ങളൊക്കെയുള്ളൂ.
1: മാതാപിതാക്കൾ കൺകണ്ട ദൈവങ്ങളാണ്, അതിനാൽ അവരെ അവഗണിക്കരുത്, അവരെ മാറോട് ചേർക്കുക.
3: ബാലലോകത്തിൽ അടുത്തത് ബദ്രിനാഥ് എസ് ആർ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: ഇതൊരു ഹിന്ദി കവിതയായാലോ. ചൊല്ലുന്നത് ശ്രേയ ജെ നായർ.
1: ഹിന്ദി സാഹിത്യ കേ അമർ കലംകാർ ശ്രീ ഹരിവൻഷ് റായ് ബച്ചൻ ജീ കി തും മുജ്കോ കബ് തക് രോകോഗെ കവിത പ്രസ്തുത കർനേ ജാ രഹി ഹൂം. മുട്ടി മേ കുച്ച് സപ്നേ ലേക്കർ ഭർക ജേബോ മേ ആശായേ ദിൽ മേ ഹേ അർമാൻ യഹീ കുച്ച് കർ ജായേ കുച്ച് കർ ജായേ സൂരജ് സാ തേജ് നഹീ മുജ്മേ ദീപക് സാ ജൽതാ ദേഖോഗേ സൂരജ് സാ തേജ് നഹീ മുജ്മേ ദീപക് സാ ജൽതാ ദേഖോഗേ അപ്നീ ഹദ് റോഷൻ കർനേ സേ തും മുജ്കോ കബ് തക് രോകോഗേ തും മുജ്കോ കബ് തക് രോകോഗേ മേ ഉസ് മാഠി കാ വൃക്ഷ നഹീ ജിസ്കോ നദിയോ നേ സിഞ്ചാ ഹൈ മേ ഉസ് മാഠി കാ വൃക്ഷ നഹീ ജിസ്കോ നദിയോ നേ സിഞ്ചാ ഹൈ ബഞ്ചർ മാഠി മേ പൽകർ മൈനേ മൃത്യു സേ ജീവൻ ഖീച്ചാ ഹൈ മേ പത്ഥർ പർ ലിഖി ഇബാരത് ഹൂം മേ പത്ഥർ പർ ലിഖി ഇബാരത് ഹൂം ശീശെ സേ കബ് തക് തോഡോഗേ മിറ്റനേ വാലാ മേ നാം നഹീ തും മുജ്കോ കബ് തക് രോകോഗേ തും മുജ്കോ കബ് തക് രോകോഗേ ഇസ് ജഗ് മേ ജിത്നേ സുൽമ നഹീ ഉത്നേ സഹനേ കി താകത് ഹൈ ഇസ് ജഗ് മേ ജിത്നേ സുൽമ നഹീ ഉത്നേ സഹനേ കി താകത് ഹൈ താനോ കേ ഭീ ഷോർ മേ രഹകർ സച്ച് കഹനേ കി ആദത് ഹൈ മേ സാഗർ സേ ഭീ ഗഹരാ ഹൂം മേ സാഗർ സേ ഭീ ഗഹരാ ഹൂം തും കിത്നെ കങ്കട് ഫേക്കോഗേ ചുന ചുന കർ ആഗേ ബഢൂംഗാ മേ തും മുജ്കോ കബ് തക് രോകോഗേ തും മുജ്കോ കബ് തക് രോകോഗേ ഝുക് ഝുക് കർ സീധാ ഖഡാ ഹുവാ അബ് ഫിർ ഝുക്നേ കാ ഷോക് നഹീ ഝുക് ഝുക് കർ സീധാ ഖഡാ ഹുവാ അബ് ഫിർ ഝുക്നേ കാ ഷോക് നഹീ അപ്നേ ഹീ ഹാത്തോ രചാ സ്വയം തുംസേ മിറ്റ്നേ കാ ഖൌഫ് നഹീ തും ഹാലാത്തോ കി ഭട്ടി മേ ജബ് ജബ് ഭീ മുജ്കോ ഝോക്കോഗേ തപ് തപ് കർ സോനാ ബനൂംഗാ മേ തും മുജ്കോ കബ് തക് രോകോഗേ തും മുജ്കോ കബ് തക് രോകോഗേ അന്ത് മേ അന്ധേരാ കിത്നാ ഭീ ഘനാ ഹോ കോശിഷ് കാ ദിയാ ജൽതേ രഹനാ ചാഹിയേ.
0: സ്നേഹ SS അവതരിപ്പിക്കുന്ന ലളിത ഗാനമാണ് അടുത്തത്.

ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു സംഘഗാനമാണ്. സൗപർണിക എആർ, അൻസു സുജിത്, ബദ്രിനാഥ് എസ്ആർ, സുവൻ സുരാജ്, ആരാധ്യ ബിനു, ആരഭി ജയസ്നാഥ്, റിയ ദിനകർ, സ്നേഹ എസ് എസ്, അക്ഷിക ആർ നായർ എന്നിവരാണ് പാടുന്നത്.

മധുരം നിത്യസമ്മോഹനം സംഗീതം സരി സധ സരി സമാ സരി സധ സരി സരി സരി മരി മരി മദ മദ മദരി താളം തക തകിട ശിവ താണ്ഡവം ഹരണ്യ തിരുടമരു ചൊല്ലുന്ന താളം കാലപ്രമാണത്തിനാധാരം താളം സംഗീത കൃതികൾക്കൊരാധാരം താളം തക്കിട്ട തക്കിട്ട തക്കിട്ട വിശ്രം തകതിമി തകതിമി തകതിമി തകതിമി ചതുരശ്രം തക തകിട തക തകിട തക തകിട

മാർഗംകളിപ്പാട്ട്, ഭിന്നക്കിട്ട പടയണിപ്പാട്ട്, പാണരർപ്പാട്ട്, കളമെഴും പാട്ട്, വിൽപ്പാട്ട്. ഓഹോയ് ഓഹോയ് ഓഹോയ് എലമ മലമയിലേ സാ, ഓഹോയ് ഓഹോയ് ഓഹോയ് എലമ മലമയിലേ സാ.

0: മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന സംഗീതം കൈതപ്രം. ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: പഴനി സുബ്രഹ്മണ്യം പിള്ളയെക്കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗം. രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: മൃദംഗവാദനത്തിന്റെ ബൗദ്ധികവും സൗന്ദര്യാത്മകവുമായ വശങ്ങൾ തന്റെ വായനയിൽ സംയോജിപ്പിക്കുന്നതിൽ വിജയിച്ച വ്യക്തിയായിരുന്നു പഴനി. വളരെ ശ്രമകരമായ കോർവകളും ചൊൽക്കെട്ടുകളും ശരിയായി തെരഞ്ഞെടുത്ത് പാട്ടിനനുയോജ്യമായി ശ്രദ്ധാപൂർവം ക്രമീകരിച്ചു വായിച്ചിരുന്ന രീതി ഏവരെയും ആകർഷിച്ചിരുന്നു. കച്ചേരികളിൽ കൃതികൾക്ക് പദാനുസരണം പഴനി വായിച്ചിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വാദ്യം അക്ഷരാർത്ഥത്തിൽ ഗായകനൊപ്പം പാടുകയായിരുന്നു. ഗായകന്റെ പാട്ടിന്റെ സംഗതികൾ, ചിട്ടസ്വരങ്ങൾ, നടകൾ എന്നിവ കൃത്യമായി പിന്തുടർന്നു. പ്രധാന ആകർഷണം സർവലഘു നടകളായിരുന്നുവെങ്കിലും അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ ഉപയോഗിച്ച്, അതായത് എതിർ നടകൾ വായിച്ച് ആ വായനയെ പോഷിപ്പിച്ച് കച്ചേരിയുടെ ഗാംഭീര്യം കൂട്ടി പഴനി.

0: പഴനിയുടെ തൊപ്പി അഥവാ എടന്തല സൗഖ്യം അദ്ദേഹത്തിന്റെ സമകാലികനായ മൃദംഗവിദ്വാൻ പാലക്കാട് മണിയയ്യരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരേ കാലഘട്ടത്തിൽ അനവധി കച്ചേരികൾക്ക് വായിച്ചിരുന്ന മണിയയ്യരുടെയും പഴനിയുടെയും മൃദംഗം തയ്യാറാക്കിയിരുന്നതും പർലാൻഡ് എന്ന വ്യക്തിയായിരുന്നു. ഒരിക്കൽ പാലക്കാട് മണിയയ്യർ അടുത്ത പ്രാവശ്യം മൃദംഗം തയ്യാറാക്കുമ്പോൾ പഴനിയുടെ മൃദംഗത്തിലെ തൊപ്പി പോലെയാക്കണം തനിക്ക് എന്ന് പർലാൻഡിനോട് ആവശ്യപ്പെട്ടു. മൃദംഗം ശരിയാക്കിക്കൊടുത്തത് പലതവണ വായിച്ചു നോക്കിയിട്ടും പഴനിയുടെ വായന സൗഖ്യം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മണിയയ്യരോട് പർലാൻഡ് ഇപ്രകാരം ഭവ്യതയോടെ പറഞ്ഞു:
1: അയ്യാ, അത് പഴനിയയ്യാവുടെ കൈവാക്ക്, അത് അന്ത കൈക്കുതാൻ വരും.
0: ഇത് കേട്ട മണിയയ്യർ പൊട്ടിച്ചിരിച്ചു. പിന്നീട് പലപ്പോഴും പർലാൻഡിനോട്, എനിക്കാ തൊപ്പി സൗഖ്യം വരില്ലല്ലേ പർലാൻഡ് എന്ന് മണിയയ്യർ ചോദിച്ചിരുന്നു. പരസ്പരം ബഹുമാനിച്ചിരുന്ന പാലക്കാട് മണിയയ്യരും പഴനിയും അനവധി കച്ചേരികളിൽ പക്കമേളക്കാരുമായി തങ്ങളുടെ ആരാധക മൃദത്തെ ആസ്വദിപ്പിച്ചിരുന്നു. പാലക്കാട് മണിയയ്യർ മൃദംഗത്തിലും പഴനി ഗഞ്ചുറയിലും തിരിച്ചും അനവധി കച്ചേരികൾ 1950കളുടെ അവസാനം വരെ വായിച്ചിരുന്നു.

കച്ചേരികളിൽ പഴനി വായിക്കുമ്പോൾ എടന്തലയിൽ വ്യത്യസ്തമായ അളവുകളിൽ സമ്മർദ്ദം ചെലുത്തി വലന്തലയിൽ ഉചിതമായി വായിച്ചുകൊണ്ട് ഗായകർ പാടുന്ന കൃതിക്ക് കൃത്യതയോടെ വായിക്കുമ്പോൾ പാട്ട് മൃദംഗത്തിൽ നിന്നാണോ വന്നത് എന്ന് ശ്രോതാക്കൾക്ക് തോന്നിയിരുന്നു.

മധുരമണിയയ്യരുടെ പ്രിയപ്പെട്ട കൃതിയായ തായേ യശോദ എന്നതിൽ കാലിനിൽ ചിലമ്പു കൊഞ്ച് എന്ന വരിയിൽ നിരവൽ പാടുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ശെമ്മൻകുടിയുടെയും അരിയക്കുടിയുടെയും പ്രിയപ്പെട്ട മാരുബൽക്ക എന്നിവയ്ക്ക് പഴനി വായിക്കുമ്പോഴാകട്ടെ, ആസ്വാദകർക്ക് അവാച്യവും അവർണനീയവുമായ അനുഭൂതി പകർന്നു നൽകി. മികച്ച ഗായകൻ കൂടിയായിരുന്നു പഴനി എന്നത് അദ്ദേഹത്തിന്റെ വായനയുടെ മാറ്റുകൂട്ടിയിരുന്നു. പലപ്പോഴും കച്ചേരികൾക്ക് തീവണ്ടിയിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ പഴനിയെക്കൊണ്ട് രാഗങ്ങൾ പാടിക്കുകയും പല്ലവികൾ തയ്യാറാക്കിക്കുകയും ചെയ്യുക പല പ്രമുഖ ഗായകരുടെയും പതിവായിരുന്നു. ജി എൻ ബാലസുബ്രഹ്മണ്യം കച്ചേരികൾക്ക് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും മണിക്കൂറുകളോളം തീവണ്ടിയിൽ തോടി, ഷഹാന, ഖരഹരപ്രിയ, ഷൺമുഖപ്രിയ എന്നീ രാഗങ്ങൾ പാടുക പതിവായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എം എസ് സുബ്ബുലക്ഷ്മിക്കും ആലത്തൂർ സഹോദരന്മാർക്കും ഒട്ടനവധി പല്ലവികൾ പല താളങ്ങളിലും പഴനി തയ്യാറാക്കി പഠിപ്പിച്ചിരുന്നു.

തിരുച്ചി ആകാശവാണി നിലയത്തിൽ പഴനി വായ്പാട്ട് കച്ചേരിയും നടത്തിയിട്ടുണ്ട്. ജുഗൽബന്ദികൾ തുലവും വിരളമായിരുന്ന അക്കാലത്ത് പഴനി ഡ്രം വാദകനായ ജോ മൊറാലോയുമൊത്ത് 1958 ആകാശവാണി ചെന്നൈ നിലയത്തിനായി ഒരു പരിപാടി റെക്കോർഡ് ചെയ്തിരുന്നു. തന്റെ ഗുരുനാഥന്റെ വായനയെപ്പറ്റി ജോ മൊറാലോ വളരെ ബഹുമാനത്തോടെയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷവും ഓർത്തത് എന്ന് ശിഷ്യനും മൃദംഗവിദ്വാനുമായ ട്രിച്ചി ശങ്കരൻ പറയുന്നു.

ഒരു പക്കവാദ്യമായ മൃദംഗത്തിൽ ഓരോ സ്വരവും അദ്ദേഹം മുൻകൂട്ടി കണ്ട് പുനർനിർമ്മിക്കുകയും ചെയ്തു. സംഗീതത്തോട്, പ്രത്യേകിച്ചും പ്രധാന ഗായകരോട് മാന്യമായ സമീപനം പുലർത്തിയിരുന്ന മഹാവിദ്വാനായ പഴനി കയ്യടികൾക്കായി ഒരിക്കലും വായിച്ചിരുന്നില്ല, മറിച്ച് പാട്ടിന് വായിക്കുന്നതിനാണ് പ്രാമുഖ്യം.

0: ജീവിച്ചിരുന്ന കാലത്തും ശേഷവും അനുദിനം ആരാധക വൃന്ദത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ച വായനയായിരുന്നു പഴനിയുടേത്. പഴനിയാണ് വായിക്കുന്നതെന്നറിഞ്ഞാൽ കച്ചേരിക്ക് മുമ്പേ തന്നെ ആസ്വാദക വൃന്ദം വേദിക്ക് മുന്നിലും സമീപത്തും നിറഞ്ഞു നിന്നു. തനിയാവർത്തനം വായിക്കുമ്പോൾ അത്യന്തം നിശബ്ദമായിരുന്ന് ആസ്വദിക്കുന്ന ആരാധകർ പഴനിക്കുണ്ടായിരുന്നു. അക്കാലത്ത് അത്രയേറെ ആരാധകർ സമകാലികനായ പാലക്കാട് മണിയയ്യർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. 1950കളുടെ മധ്യത്തിൽ തമിഴ്നാട്ടിലെ മയിലാടുതുറയ്ക്ക് സമീപം ആനന്ദതാണ്ഡവപുരത്ത് ആലത്തൂർ സഹോദരന്മാരുടെ കച്ചേരി നടക്കുമ്പോൾ രണ്ട് തനിയാവർത്തനത്തിനു ശേഷം ആസ്വാദകരുടെ നിർബന്ധപ്രകാരം മൂന്നാമത്തെ തനിയാവർത്തനം പഴനിക്ക് നൽകിയപ്പോൾ തനിക്ക് 10:30 തീവണ്ടിയിൽ ചെന്നൈക്ക് പോകേണ്ടതുണ്ട് എന്ന് പഴനി മൈക്കിലൂടെ പറഞ്ഞു.
1: അയ്യാ, അങ്ങ് ആവർത്തനം വായിച്ച ശേഷം മാത്രമേ തീവണ്ടി സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. ഞാൻ ആനന്ദതാണ്ഡവപുരം സ്റ്റേഷൻ മാസ്റ്ററാ. ഞാൻ പോയി സിഗ്നൽ നൽകിയാലേ തീവണ്ടി പുറപ്പെടുകയുള്ളൂ. അങ്ങയുടെ വായന കേൾക്കുന്നതിനപ്പുറമല്ല ജോലി
0: എന്ന് രാമയ്യ എന്ന സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. ആവർത്തനം വായിച്ച ശേഷം സ്റ്റേഷൻ മാസ്റ്റർ തന്നെ പഴനിയെ തീവണ്ടിയിൽ കയറ്റിവിടുകയായിരുന്നു അന്ന്. സ്വഭാവത്തിലും ജീവിതത്തിലും വളരെയേറെ ലാളിത്യം പുലർത്തിയിരുന്ന പഴനി ചെന്നൈയിൽ നടൻ ശിവാജി ഗണേശന്റെ വീടിന് സമീപം കൊട്ടാര സദൃശമായ വീട്ടിൽ തന്റെ ശിഷ്യരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഏറ്റവും മുന്തിയ തൂവെള്ള ഖദർ വസ്ത്രങ്ങൾ, വാസനദ്രവ്യങ്ങൾ, പുതിയ കാറുകൾ എന്നിവയുടെ ആരാധകനായിരുന്നു അദ്ദേഹം. സ്വന്തമായി കാറോടിച്ച് കച്ചേരികൾക്ക് ചെന്നൈയിലും സമീപത്തും പോവുക, സിനിമകൾക്ക് പോവുക എന്നീ വിനോദങ്ങൾ പഴനിയെ മറ്റു കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി. തനിക്ക് ചെറുപ്പകാലത്ത് നേരിട്ട തിക്താനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പഴനി കഴിവുള്ള യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ലാൽഗുഡി ജയരാമൻ, എം ബാലമുരളീകൃഷ്ണ, കെ വി നാരായണസ്വാമി, ടി ആർ മഹാലിംഗം, നേതുനൂരി കൃഷ്ണമൂർത്തി, ആർ കെ ശ്രീകണ്ഠൻ, പാലക്കാട് രഘു, ടി കെ മൂർത്തി എന്നിവരെ പ്രോത്സാഹിപ്പിച്ചതിൽ പഴനിക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു.

വളരെ വലിയ ശിഷ്യസമ്പത്തും പഴനിക്കുണ്ടായിരുന്നു. ട്രിച്ചി ശങ്കരൻ, ഗുരുവായൂർ ദൊരൈ, ടി രംഗനാഥൻ, കെ എസ് കാളിദാസ്, എം എൻ കന്ദസ്വാമിപ്പിള്ള, ദണ്ഡമൂടി രാംമോഹൻ റാവു, പള്ളത്തൂർ ലക്ഷ്മണൻ, പൂവല്ലൂർ വെങ്കിട്ടരാമൻ, ഒടുമല മയിൽസ്വാമി, കോവൈ എസ് ഗോപാൽ, പുതുക്കോട്ട ഷൺമുഖസുന്ദരം, എ വി രഘുപ്രസാദ്, മാതിരിമംഗലം സ്വാമിനാഥൻ, സെയ്തൈ രംഗനാഥൻ, എസ് ആർ നാഥൻ, തിരുവയ്യാർ ഗുരുമൂർത്തി, ഈറോഡ് ഗുരുരാജൻ, മങ്ങാട് കരുണാകരൻ പിള്ള, തങ്കപ്പൻ, ഭാസ്കര ഭട്ടലകൃഷ്ണമൂർത്തി, കെ എൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ പഴനിയുടെ പ്രമുഖ ശിഷ്യരാണ്.

തന്റെ കാലത്ത് തന്റെ ഗുരുവിനായി 1962 വരെ പുതുക്കോട്ടയിലെ സമാധി ക്ഷേത്രത്തിൽ പുഷ്യബഹുള പഞ്ചമി ദിനത്തിൽ പതിവായി പഴനി ഗുരുപൂജ നടത്തിയിരുന്നു. 1960കളുടെ തുടക്കത്തിൽ പഴനിയുടെ ആരോഗ്യം ക്ഷയിക്കുകയും ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സകൾക്ക് ശേഷം വീണ്ടും കച്ചേരികൾ വായിച്ചു തുടങ്ങിയെങ്കിലും 1962 ജനുവരി മാസം അവസാനം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 1962 മെയ് 27 തീയതി കർണാടക സംഗീത ലോകത്തെയാകെ ദുഃഖത്തിലാഴ്ത്തി ആ നാദയോഗി വിടവാങ്ങി.

64 വർഷത്തിനിപ്പുറവും പഴനിയുടെ ശിഷ്യരും ആരാധകരും ആസ്വാദകരും ചേർന്ന് പതിവായി മുടങ്ങാതെ തങ്ങളുടെ ഗുരുനാഥൻ നടത്തിയിരുന്ന ഗുരുപൂജ ചെന്നൈയിൽ ഒരു വലിയ ചടങ്ങായി തന്നെ നടത്തിവരുന്നു. കേവലം 54 വയസ്സ് മാത്രം ജീവിച്ച ആ മഹാവിദ്വാന് പക്ഷേ പുരസ്കാരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. 1942 തിരുവിതാംകൂറിലെ ആസ്ഥാന വിദ്വാൻ പദവിയും ചെന്നൈ തമിഴ് ഇഷയ് സംഘം കോളേജിലെ പ്രൊഫസറായും പഴനി സേവനമനുഷ്ഠിച്ചു. താളവാദ്യകലയിലെ സംവേദനക്ഷമത, ആത്മപരിശോധന

മികവുറ്റ വായന, ബൗദ്ധിക സമീപനം, വലന്തലയും ഇടന്തലയും ചേർന്നുള്ള സൗഖ്യം, ഇവയൊക്കെ ചേർന്ന് സുനാദം എന്ന സവിശേഷമായ ബാണി പഴനിയുടേതായി ഇന്നും സംഗീതാസ്വാദകർക്കായി ഹരമായി നിലനിൽക്കുന്നു.

എന്തരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. ശബ്ദസാന്നിധ്യം രജിത് ആറ്റിങ്ങൽ, രജു കോലിയക്കോട്. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
3: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അടുത്ത ഗാനം എഴുതിയത് ആലപ്പുഴയ്ക്കൽ അനിൽ, സംഗീതം നൽകിയത് ദർശൻ രാമൻ. ഒരു വാക്കിൽ എന്നോട് സ്നേഹം പകരുവാൻ ഒടുവിൽ നീ വന്നല്ലോ പൈങ്കിളിയേ.

പട്ടും വളകളും വാങ്ങി വന്നെത്തുന്ന കാലത്തിനിന്നെന്റെ സ്നേഹഗീതം. ഗാനം എഴുതിയിരിക്കുന്നത് ചന്ദ്രൻ പുറക്കാട്, സംഗീതം നൽകിയത് KP സഞ്ജീവ് ബാബു.

ഇനി ആലപ്പുഴയ്ക്കൽ അനിൽ ഗാനമെഴുതി, രാജൻ കോസ്മിക് സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ചിങ്ങക്കുളിരല കാറ്റു പറഞ്ഞു, പൊന്നോണം വരവായി.

അവസാനമായി നറുമണമേറ്റി കുതറിപ്പായും കുളിർകാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് കീഴാർ മുരളി, സംഗീതം നൽകിയത് ദർശൻ.

കവി പ്രസാദ്, ആനപ്പുഴയ്ക്കലനിൽ സന്തോഷ് വർമ്മ, ചന്ദ്രൻ പുറക്കാട്, കീഴാർ മുരളി എന്നിവർ ഗാനങ്ങൾ എഴുതി. ലീലാമ്മ മാത്യു, ദർശൻ രാമൻ, വി എസ് രാജൻലാൽ, കെ പി സഞ്ജീവ് ബാബു, രാജൻ കോസ്മിക് എന്നിവർ സംഗീതം നൽകി. ഉദയ് രാമചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യതയേറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജ

0: സൺ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമായ ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകേന്ദ്രങ്ങൾ നൽകുന്ന ആരോഗ്യ മാർഗനിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്കു കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. 27നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിനു മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമം പാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും. കൊയ്തെടുത്ത നെല്ലുകൾ ഉണങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമായി

0: പ്രത്യേക ഒരുക്കങ്ങളും കർഷകർ പൂർത്തിയാക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത പുനർനിർമ്മാണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കായലോര ടൂറിസവും പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്ര ദുരിതപൂർണമാക്കി. ദേശീയപാത നവീകരണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന 2 മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരം ജിയോവാനി 80 പേരിക്കാർഡാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10-ന് നട അടയ്ക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 116,640 രൂപയും ഗ്രാമിന് 14,580 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് ടൌൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പുലർച്ചെ 3:00 അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ പൊള്ളരേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യത ഏറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: മോഹാലസ്യം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു.
1: സിൻകോപ്പി അഥവാ മോഹാലസ്യം വളരെ സാധാരണയായി കാണുന്ന ഒന്നാണിതെങ്കിലും നിങ്ങളിൽ എത്ര പേർക്ക് ഈ വാക്ക് സുപരിചിതമാണ്, എത്ര പേർക്ക് അതിനെപ്പറ്റി കൂടുതലായി അറിയാമെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ വിവരിക്കാം. ഐശ്വര്യ എന്ന മിടുക്കിക്കുട്ടി പതിവ് പോലെ നല്ല ഉത്സാഹത്തിലാണ് അന്ന് സ്കൂളിൽ പോയത്. സ്കൂൾ അസംബ്ലി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അത്.

ഇളം വെയിലും കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. ഒരു വല്ലായ്മ, ദേഹമാസകലം ഒരു മരവിപ്പ്. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. തലയ്ക്ക് ഒരു ഭാരവുമില്ലാത്തതുപോലെ, കാഴ്ച മങ്ങുന്നു, തല കറങ്ങുന്നതുപോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പ്രതീതി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ അവൾ കണ്ടത് നിലത്ത് കിടക്കുന്ന അവളുടെ ചുറ്റും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സഹപാഠികളെയും അധ്യാപകരെയുമാണ്. ആരോ മുഖത്ത് വെള്ളം തളിക്കുന്നു. കൂട്ടുകാരി മുഖത്ത് തട്ടി വിളിക്കുന്നു. ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, കുറച്ചു നേരം കൂടി കിടക്കൂ, ആരോ പറഞ്ഞു. മറ്റൊരു സംഭവം, ഇവിടെ കഥാനായകൻ സിറിയക് ചേട്ടനാണ്. 75 വയസ്സുകാരൻ, സുമുഖൻ. കൊച്ചുവെളുപ്പാൻ കാലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടി എഴുന്നേറ്റ് പോയി നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തളർച്ച തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ. പൈപ്പിൽ തലയിടിച്ചാണ് വീണത്. ഇവിടെ വിവരിച്ച സംഭവങ്ങൾ പോലെയൊന്ന് മിക്കവാറും എല്ലാവരും നേരിട്ട് അനുഭവിച്ചറിയുകയോ നേരിൽ കാണുകയോ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പെടുക്കുമ്പോൾ, ലാബിൽ രക്തപരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്തപ്പോൾ, വെയിലത്ത് കളിക്കുന്നതിനിടയിൽ, പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടപ്പോൾ, ഞെട്ടിക്കുന്ന വാർത്ത കേട്ടപ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ, അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ. ഒരു സുപ്രധാന വ്യക്തിയുടെ സുരക്ഷയ്ക്കായി നട്ടുച്ച വെയിലത്ത് നിൽക്കുകയായിരുന്ന നല്ല കായികക്ഷമതയുള്ള കമാൻഡോ കുഴഞ്ഞു വീണിട്ട് നാലുപേർ ചേർന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന ചിത്രം പത്രത്തിൻ്റെ മുൻപേജിൽ വന്നതും നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് സിങ്കോപ്പി അഥവാ മോഹാലസ്യം. ക്ഷണികമായ അഥവാ താത്കാലികമായി ഉണ്ടാവുകയും തനിയെ ഭേദമാവുകയും ചെയ്യുന്ന ബോധക്ഷയം മൂലം ഒരാൾ കുഴഞ്ഞു വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയൊന്നും കൂടാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 40 മുതൽ 50% പേർക്കും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുണ്ടാകാറുണ്ട് എന്ന്. എന്താണിവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തലച്ചോറിലേക്ക് നിരന്തരമായ രക്തയോട്ടമുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തടസ്സം അത് വന്നാൽ 3 മുതൽ 5 നിമിഷങ്ങൾക്കകം മോഹാലസ്യമുണ്ടാകും. ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഇത് തന്നെയാണ് കാരണമാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം, ബോധക്ഷയം വരുന്നതിൻ്റെ കാരണം സിങ്കോപ്പി മാത്രമല്ല എന്നതാണ്. ജെന്നി, കോമ, ഷോക്ക്, ഹൃദയസ്തംഭനം, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതുണ്ടാകാം. എന്താണിതിൻ്റെ കാരണം? അത് പ്രധാനമായും മൂന്നായി തിരിക്കാം. റിഫ്ലക്സ്, ശരീരത്തിൻ്റെ യാന്ത്രികമായ പ്രതികരണം. പെട്ടെന്നുണ്ടായ വേദന കൊണ്ടോ ഭയം മൂലമോ കുറേ സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടോ നിർത്താതെയുള്ള ചുമ കാരണമോ മൂത്രമൊഴിച്ചു കഴിഞ്ഞ ഉടനെയോ ഇത് സംഭവിക്കാവുന്നതാണ്. അതുപോലെ തല പെട്ടെന്ന് വെട്ടിക്കുക, കഴുത്തിൽ ഷേവ് ചെയ്യുക, ഷർട്ടിൻ്റെ കോളർ മുറുകിയിരിക്കുക എന്നിവയും ഇതിന് കാരണമാകാം. ഓർത്തോസ്റ്റാറ്റിക്, കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ആൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത്. നിർജ്ജലീകരണം, ചില മരുന്നുകൾ എന്നിവ ഇതിന് കാരണമാകാം. 3, ഹൃദയ സംബന്ധമായ കാരണങ്ങൾ. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്യുന്ന അവസ്ഥ, ഹൃദയാഘാതം, ഹൃദയപേശികളുടെ അസ്വാഭാവികമായ വികാസം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. എന്താണ് ഇതിന്റെ പ്രാഥമിക ചികിത്സ? സ്വയം അനുഭവിക്കാനോ മറ്റൊരാൾക്കിത് സംഭവിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടാകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാഥമിക ചികിത്സ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ കുഴഞ്ഞു വീഴാൻ പോകുമ്പോൾ അയാളുടെ ഭാവവും വിളർച്ചയും കണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ വീണു പരിക്ക് പറ്റാതിരിക്കാൻ അയാളെ സഹായിക്കുക. പിടിച്ച് സാവധാനം നിങ്ങൾക്കും രോഗിക്കും സുരക്ഷിതമായ ഒരിടത്ത് നിലത്ത് കിടത്തുക. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി 2 കാലുകളും ഏതാണ്ട് 1 അടി ഉയർത്തി വയ്ക്കുക. വസ്ത്രങ്ങൾ മുറിയിരിക്കുന്നെങ്കിൽ അയച്ചു കൊടുക്കണം, പ്രത്യേകിച്ചും കോളർ, അത് ഗുണം ചെയ്യും. അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അയാളുടെ 2 തോളിലും തട്ടി ഉറക്കെ വിളിക്കുക. അയാൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. ശ്വാസം എടുക്കുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ വയറും നെഞ്ചും ഉയർന്നു താഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാഡിമിടിപ്പ് അഥവാ പൾസ് നോക്കാൻ അറിയാമെങ്കിൽ മാത്രം നോക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആൾ പ്രതികരിക്കുന്നില്ല, ശ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആരംഭിക്കണം. ശ്വാസവും നാഡിമിടിപ്പും ഉണ്ടെങ്കിൽ അയാളോടൊപ്പം തുടരുക. ബോധം വന്നയുടൻ എഴുന്നേൽക്കാൻ സമ്മതിക്കരുത്. അയാൾക്ക് മനോധൈര്യം കൊടുക്കുക.
ബോധം

0: കിടക്കുന്ന ആളിൻ്റെ മുഖത്ത് വെള്ളമൊഴിക്കുകയോ തളിക്കുകയോ ചെയ്യാൻ പാടില്ല. പൂർണ്ണമായി ബോധം തെളിയുന്നതിന് മുൻപ് വെള്ളം കുടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ് എന്നതാണ്. ബോധം കെട്ടുകിടക്കുന്നയാൾ വയസ്സായ ആളോ ഗർഭിണിയോ ഒരു ഹൃദ്രോഗിയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആളോ ആണെങ്കിൽ, ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഉണരുന്നില്ലെങ്കിൽ, അയാൾക്ക് ശ്വാസതടസ്സമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ബോധം വന്നയുടനെ നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ഉണ്ടെന്ന് അയാൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, വീഴ്ച മൂലം ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല രക്തസ്രാവമുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മോഹാലസ്യം വരുന്നതിന് മുൻപ് മിക്കവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ ചില വല്ലായ്മകൾ തോന്നാറുണ്ട്. ഐശ്വര്യയ്ക്ക് തോന്നിയതുപോലെ ക്ഷീണം, തലയ്ക്ക് ഭാരക്കുറവ്, തലകറക്കം, കൂടുതലായുള്ള വിയർപ്പ്, ഓക്കാനം, വയറിൻ്റെ മുകൾ ഭാഗത്തു വേദന, ശരീരം മുഴുവൻ മരവിപ്പ് തുടങ്ങിയവ. ഈ സമയത്ത് രോഗിക്ക് തന്നെ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് പതുക്കെ മലർന്നു കിടക്കുക. കാലുയർത്തി വയ്ക്കാൻ പറ്റുമെങ്കിൽ നന്ന്. സഹായത്തിന് ആരെയെങ്കിലും വിളിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ അയയ്ക്കുക. ഗർഭിണിയാണെങ്കിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നത് ഗുണം ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരിലും നിമിഷങ്ങൾക്കുള്ളിൽ ബോധം തെളിയും. ബോധം തെളിഞ്ഞാൽ 10-15 മിനിറ്റ് കൂടി ആ രീതിയിൽ കിടക്കുകയാണ് ഉചിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ക്ഷണികവും താനെ ഭേദമാകുന്നതുമായ അവസ്ഥയാണിതെങ്കിലും ചില പ്രധാനപ്പെട്ട ഗൗരവമായ അസുഖങ്ങളുടെ ലക്ഷണം കൂടിയാകാം ഇത്. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. സാധാരണ ചെയ്യുന്ന രക്തപരിശോധനയും ECG കൂടാതെ ചില സന്ദർഭങ്ങളിൽ എക്കോകാർഡിയോഗ്രാഫി, എക്സ്റേ, CT സ്കാൻ, MRI, MRA, EEG തുടങ്ങിയവയും ആവശ്യമായി വരാം. എന്താണ് ഇതിനുള്ള ചികിത്സ? ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെയും ആവശ്യമുണ്ടാവില്ല. മറ്റുള്ളവരിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി രോഗനിർണയം നടത്തിയതിന് ശേഷം അതിനുവേണ്ട ഉചിതമായ ചികിത്സ, അതൊരു പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിൻ്റെ ഡോസ് വ്യത്യാസപ്പെടുത്തുന്നതാവാം, പേസ് മേക്കർ വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ തന്നെയാകാം. ഇത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എങ്കിലും അവരെ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് വിദഗ്ധ ചികിത്സ കഴിവതും വേഗം ആരംഭിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: മോഹാലസ്യം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ

0: ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ യുഎസ് കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് യുഎസ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1017-1800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23 ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.

0: as policy makers, give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I'm also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
1: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക ഒന്നാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി രണ്ടാമതും കോൺഗ്രസ് മൂന്നാമതും തൃണമൂൽ കോൺഗ്രസ് നാലാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും USA തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00.

ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. രഞ്ജിനിയിലെ ആദ്യത്തെ കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ എബ്രഹാം പി ജി. സ്ഥലം കായംകുളത്തിനടുത്ത് വടക്കുള്ള രാമപുരം. റിട്ടയർഡ് അധ്യാപകനാണ്. എല്ലാറ്റിനും ഉപരി ആകാശവാണിയുടെ, പ്രത്യേകിച്ച് എല്ലാ ചലച്ചിത്രഗാന പരിപാടികളുടെയും സ്ഥിരം ശ്രോതാവ്.

രാമപുരത്ത് നിന്ന് എബ്രഹാം പി ജി ആവശ്യപ്പെട്ട ഗാനമാണ് ആദ്യം കേൾക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. ഉയരെ എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസും സിതാരയും പാടിയ ഗാനം.

അടുത്ത കഥ അയച്ചിരിക്കുന്നത് കോട്ടയം കല്ലറയിൽ നിന്നും അംബികാ മനുവാണ്. കത്തിലേക്ക്: പ്രിയപ്പെട്ട രഞ്ജിനി, എന്റെ അച്ഛൻ ഓർമ്മയായിട്ട് 7 വർഷമായി. എന്റെ എല്ലാമായിരുന്ന അച്ഛനുവേണ്ടി സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ സൂര്യനായി തഴുകിയുണർത്തുമെൻ എന്ന ഗാനം കേൾപ്പിക്കണം. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം സത്യം ശിവം സുന്ദരം. ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. പാട്ടു കേൾക്കാൻ പല വഴികളും ഉണ്ടെങ്കിലും ആകാശവാണിയിലൂടെ കേൾക്കുമ്പോൾ വളരെ ആസ്വാദ്യമാണ്. ഇന്ന് എനിക്ക് കേൾക്കേണ്ടത് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഹിമശൈല എന്ന് തുടങ്ങുന്ന പാട്ടാണ്. വച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. സ്നേഹത്തോടെ, രാധാദേവി, തിരുവല്ല. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരി ആലപിച്ച ഗാനമാണിത്. എം ഡി രാജേന്ദ്രന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. തിരുവല്ലയിൽ നിന്നുള്ള രാധാദേവിയുടെ ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈ വെച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: രഞ്ജിനിയിലെ അടുത്ത കഥ അയച്ചിരിക്കുന്നത് ചേർത്തല പാണാവള്ളിയിൽ നിന്ന് മുകുന്ദൻ ജി കൈമൾ, രമാ മുകുന്ദൻ, അഞ്ജു, ആതിര, ഉണ്ണി, കണ്ണൻ, നിള എന്നിവർ ചേർന്നാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ഇത്തവണ ഞങ്ങൾക്ക് വേണ്ട ഗാനം ചുക്ക് എന്ന ചിത്രത്തിലെ ഇഷ്ടപ്രാണേശ്വരി എന്നതാണ്. ഈ ഗാനം ഞങ്ങളുടെ കുടുംബസുഹൃത്തും കുട്ടികളുടെ അധ്യാപകനുമായ അങ്കിരസ് എൻ നമ്പൂതിരിക്കും കുടുംബത്തിനും വേണ്ടി സമർപ്പിക്കുന്നു. സ്ഥലം കൊല്ലം ജില്ലയിലാണ്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ചുക്ക്.

അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എന്റെ പേര് അനിൽകുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തുനിന്നുമാണ് ഈ കത്തയക്കുന്നത്. എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾക്കണം. ചിത്രം കണി കാണും നേരം, ഗാനം നുണക്കുഴി കവിളിൽ. ഈ ഗാനം എന്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ അഖിൽ, മരുമക്കൾ ഗീതു അമയ, കൊച്ചുമോൻ നിവേദ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. കണി കാണും നേരം എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി എ ടി ഉമ്മർ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ് ഈ ഗാനം. മാന്നാറിൽ നിന്നുള്ള അനിൽകുമാർ ആവശ്യപ്പെട്ട ഗാനമിതാ രഞ്ജിനിയിലൂടെ.

ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക J.R. ദിവ്യാ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495569 നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9495569 അതിഥി പിന്നണി ഗായിക J.R. ദിവ്യാ നായർ. അറിയിപ്പ് കഴിഞ്ഞു.

രഞ്ജിനിയിലെ അടുത്ത കഥ അയച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ നിന്നും ആതിര സുരേഷാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണിയിൽ ഒരു കത്തെഴുതുന്നത്. ഏറ്റുമാനൂർ എന്ന സ്ഥലത്തുനിന്നാണ് ഞാൻ എഴുതുന്നത്. ഈ മാസം 21-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ എന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടന് ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഗാനം വെച്ചു തരുമല്ലോ. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ വരമഞ്ഞളാടിയ എന്നു തുടങ്ങുന്ന ഗാനം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സുജാത. സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

0: അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ പത്തനംതിട്ട അടൂർ കൊടുമൺ കിഴക്ക് എരുത്തുവാക്കുന്ന അമ്പാടിയിൽ വീട്ടിൽ വി ടി കുട്ടപ്പൻ. പോലീസിൽ 33 വർഷം സേവനം ചെയ്ത് 1996 ജൂൺ 30 പെൻഷനായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 85 വയസ്സ് കഴിഞ്ഞു. കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിരമിച്ചത്. യേശുദാസ് പാടിയ ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ ആറടി മണ്ണിന്റെ ജന്മി എന്ന ഗാനം രഞ്ജിനിയിൽ കൂടി കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. ഉപേക്ഷ വിചാരിക്കുകയില്ലെന്ന് കരുതട്ടെ. ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം ആർ കെ ശേഖർ. ആറടി മണ്ണിന്റെ ജന്മി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം.
1: ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ജി മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ കത്തിലേക്ക് സ്നേഹമേറിയ രഞ്ജിനിക്ക്. മെയ് മാസം 13 എന്റെ മകൾ ഡോക്ടർ ആര്യ മുരളിയുടെ

37-ാം ജന്മവാർഷികമാണ്. ആയതിനാൽ സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ എന്ന ഗാനം ഞായറാഴ്ച രഞ്ജിനിയിൽ കൂടി കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രസ്തുത പാട്ട് മകൾക്കും ഹസ്ബൻഡ് ഡോക്ടർ മംഗളൻ, അമ്മ ഷീല, അച്ഛൻ ബാലരാജൻ, അനീഷ് കൊല്ലമ്പടി, ബിജു, സുനിത ബിജു എന്നിവർക്കും ആകാശവാണിയുടെ അണിയറ ശില്പികൾക്കും ആദരപൂർവം സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ആര്യാമുരളിക്ക് രഞ്ജിനിയുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഡിസംബർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഈ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ജാസി ഗിഫ്റ്റിന്റെ സംഗീതം.

അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനിക്ക്, ഏറ്റുമാനൂരിൽ നിന്നും സതി കെ നായർ എഴുതുന്നു. എനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം വെച്ചു തരണം. രാജശില്പി എന്ന ചിത്രത്തിലെ അറിവിൻ നിലാവേ എന്നതാണ് ഈ ഗാനം. എന്റെ ഓഫീസിലെ സഹപ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ, സുനിത കെ നായർ, സിന്ധു, ജൂലി, ആതിര, ആശ, ധന്യ ഇവർക്കു വേണ്ടിയും ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കു വേണ്ടിയും സമർപ്പിക്കുന്നു. ONV വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ചിത്ര ആലപിച്ച ഈ ഗാനം രാജശില്പി എന്ന ചിത്രത്തിലേത്. കേൾക്കാം ആ ഗാനം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് വള്ളിക്കോട് നിന്ന് തങ്കച്ചനാണ്. കത്തിലേക്ക്: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ 70 വയസ്സുള്ള ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. വിദേശത്ത് കഴിയുന്ന സേറ സെറീന എന്നീ കൊച്ചുമക്കൾക്കായി ഞാൻ ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. ദയവായി പരിഗണിക്കണം. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിനുവേണ്ടി 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ഈ ഗാനം ഇപ്പോൾ കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, യേശുദാസും സംഘവും പാടിയത്, ചിത്രം നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട്.

അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ ഗോപാലകൃഷ്ണൻ നായർ. കോട്ടയം ജില്ലയിൽ എരുമേലി എന്ന സ്ഥലത്തിനടുത്തുള്ള ചേനപ്പാടിയിൽ നിന്നും എഴുതുന്നു. ധാരാളം യുഗ്മഗാനങ്ങൾ നമുക്കുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ അറബി കടലൊരു മണവാളൻ എന്നു തുടങ്ങുന്ന ഗാനം. ഈ പാട്ട് പൊൻകുന്നത്തുള്ള ഡോക്ടർ ചന്ദ്രശേഖരനും കുടുംബത്തിനും തമ്പലക്കാടുള്ള വി പി ഗോപാലകൃഷ്ണൻ നായർ അവർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണിയിലുള്ള എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ക്ഷേമാന്വേഷണങ്ങളും അറിയിക്കുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ നായർ, ചേനപ്പാടി. ഇന്നത്തെ രഞ്ജിനിയിലെ അവസാനത്തെ ഗാനം ഭാർഗവി നിലയം എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, യേശുദാസും പി സുശീലയും ആലപിച്ചത്. ഗാനമിതാ.

ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. തുടർന്നും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകളയക്കുമല്ലോ. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

ആകാശവാണി സമയം 2:15. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ പാടിയ ഗാനം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര.

ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ജൂനിയർ സീനിയർ.

ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ, ചിത്രം ഫ്രണ്ട്സ്.

മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ S. രമേശൻ നായർ, മോഹൻ സിതാരയുടെ സംഗീതം.

വാനമ്പാടിയുടെ കുലത്തിൽപ്പെടുന്ന അറിയപ്പെടുന്ന നല്ല പാട്ടുകാരാണ് ചെമ്പൻപാടി. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെമ്പൻപാടിയുടെ പാട്ട് വേനൽക്കാലത്ത് പതിവായി കേൾക്കാൻ കഴിയും. ചരൽക്കുന്നുകളിലൂടെയോ വിശാലമായ വരണ്ട പാടങ്ങളിലൂടെയോ നടക്കാനിറങ്ങിയാൽ ഇവയുടെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കില്ല. ഇതുവരെ നിങ്ങൾക്കിവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റിലും എത്രയെത്ര മനോഹര ജീവികളാണെന്നോ ജീവിക്കുന്നത്. അവയെയൊക്കെ കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. അറിയാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കുന്നത്?

0: അവയുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്. ചെറിയ കുറ്റിക്കാടുകളുള്ള ചരൽ പറമ്പുകളോടാണ് ചെമ്പൻപാടിക്ക് പ്രിയം. പെൺ തൂക്കണാങ്കുരുവിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഈ ചെറിയ പക്ഷിയെ തിരിച്ചറിയാൻ അവയുടെ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരവാസിയായ ഈ പക്ഷിയെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമേ അല്ല. തടിച്ചുരുണ്ടതും ചെമ്പിച്ച തവിട്ട് നിറമുള്ളതുമാണ് ഇവയുടെ ദേഹം. പക്ഷിയുടെ പുറത്തുള്ള കറുത്ത വരകൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണാനാകൂ. ചെമ്പൻപാടിയുടെ മാറിലും ചില വരകളും പാടുകളും കാണാനാകും. ഈ കുറിവാലൻ പക്ഷി തൻ്റെ വാലുയർത്തിപ്പിടിച്ചാണ് മിക്ക നേരവും ഇരിക്കുക. ചെറിയ പാറകല്ലിലോ പാതയോരത്തെ സർവേ കല്ലിലോ വൈദ്യുത കമ്പികളിലോ കുറ്റിക്കാട്ടിലോ ഇരുന്ന് ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നതാണ് ഇവയുടെ ശീലം.
1: ചെമ്പൻപാടിയുടെ പാടുമ്പോഴുള്ള കസർത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. കൂടൊരുക്കുന്ന വേനൽക്കാലത്താണ് ഇവയുടെ പാട്ടും കസർത്തും പൊടിപൊടിക്കുന്നത്. ചെമ്പൻപാടി നിലത്തുനിന്ന് നേരെ മുകളിലേക്ക് പറന്നുയരുന്നതോടെയാണ് അവയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ തുടക്കം. മുകളിലേക്ക് പറക്കുമ്പോൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും. 20-30 അടി ഉയരത്തിലേക്ക് പൊന്തിക്കഴിഞ്ഞാൽ ഏതാനും നിമിഷം അവിടെ കാറ്റു ചവിട്ടി നിൽക്കും. പെട്ടെന്ന് ചിറകുകൾ വിടർത്തും. മുകളിലേക്ക് ചിറക് വിരിച്ച് ചിറകനക്കാതെ താഴേക്ക് വട്ടമിട്ട് പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടായിരിക്കില്ല താഴേക്ക് വരുമ്പോൾ കേൾക്കുക. പാടിക്കൊണ്ട് പാരഷൂട്ടിൽ ഇറങ്ങുന്നത് പോലെ ചിറകടിക്കാതെ നിലത്തേക്കിറങ്ങും.
0: ചെമ്പൻപാടിയുടെ ഇംഗ്ലീഷ് പേര് ബുഷ് ലാർക്ക് എന്നാണ്. ശാസ്ത്രീയ നാമം മിറാഫ്ര അസാമിക്ക എന്നും. പുൽവിത്തുകളും ചെറുപ്രാണികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. ധാന്യങ്ങൾ തിന്നുന്ന ഇവ കൃഷിക്ക് ഉപദ്രവം വരുത്തുന്ന കളകളുടെ വിത്തുകൾ തിന്ന് അവ പെരുകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിത്തുകൾ കൊത്തി തിന്നുന്നതിന് അനുയോജ്യമായ കൊക്കാണ് ഇവയ്ക്കുള്ളത്.
2: ചെമ്പൻപാടി ഇവയെ കാണുന്നത് പൊതുവെ സൗത്ത് ഏഷ്യയിലെ ഒരു നാറ്റീവാണത്. എന്ന് വെച്ചാൽ ദേശാടകരല്ല, ഇവിടുത്തെ ഒരു സ്ഥിരതാമസക്കാരാണ് ഈ പക്ഷികൾ.
1: പക്ഷി നിരീക്ഷകൻ എം എ ലത്തീഫ്:
2: കേരളത്തിലും സാധാരണയായി ഇവയെ കാണാം. പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ കേരളം. അപ്പം പെനിൻസുലാർ ഇന്ത്യയിലാണ് പ്രധാനമായി കാണുന്നത്, അതിൽ കേരളത്തിൽ സാധാരണയായി കാണുന്നതാണ്. അവയുടെ ഇംഗ്ലീഷ് പേര് അവയുടേത് ജേർഡൻസ് ബുഷ്ലാർക്ക് എന്നാണ്. പൊതുവെ അവയുടെ വിളികളും പാട്ടുകളും ഒക്കെ ഈ ശബ്ദം നല്ല രസമാണ്, കേൾക്കാൻ സംഗീതാത്മകമാണ്, നല്ല ഇമ്പമുള്ളതാണ്. പിന്നെ അവയെ കാണുന്നതാണെങ്കിൽ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കാണുക. ഞാനും വൈഫും പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് കളമശ്ശേരിയിൽ വെച്ചാണ്. അർബൻ കനോപ്പി കളമശ്ശേരിയിലൊരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനോട് ചേർന്ന് വളരെ വരണ്ട് കിടക്കുന്ന ചില പറമ്പുകൾ, ആ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കൂടുതലും കിട്ടിയത്. കുറച്ച് നാണംകുണികളാണ്, ആളുകളെ കണ്ട വേഗം ചെറിയ കുറ്റിച്ചെടികളുടെ അകത്തേക്ക് കൂടി പോകുക. എങ്കിലും നല്ല ഫോട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തടിച്ച ഒരു ഉരുണ്ട രൂപത്തിലുള്ള ശരീരമാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച്. അതുപോലെ മറ്റൊരു വ്യത്യാസം, മറ്റു ലാർക്കുകളിൽ കാണുന്നത് പോലെ തലയിൽ ഒരു ശിഖ പോലുള്ള ഒരു ഭാഗം ഉണ്ടാവും. അവയുടെ തൂവൽ തന്നെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു ചെറിയൊരു കൊമ്പ് പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഉയർന്ന ഒരു ചെറിയ തൊപ്പി പോലെയൊക്കെ, കൂർത്തൊരു തൊപ്പി പോലെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ്. ചെമ്പൻ പാടികളിൽ മറ്റുള്ളവയെ പോലെ അത് കാണില്ല. പിന്നെ ചിറകുകളുടെ ഒരു ഭാഗം ചെമ്പൻ നിറത്തോടു കൂടിയതാണ്. പക്ഷേ അതിനെ ചെമ്പൻ പാടി എന്ന് മലയാളത്തിൽ വിളിക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ്. ഇവയുടേത് താരതമ്യേന വാല് ചെറുതായിരിക്കും, മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ ചെറിയ വാലു ആയിരിക്കും. ഈ പക്ഷികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടമായിട്ട് അന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾ കാണുമ്പോൾ ഒന്നല്ല, ഒന്നിലധികം പക്ഷികൾ ആ ചുറ്റുവട്ടത്തുണ്ട്. നിലത്ത് നിന്ന് കൊത്തിപ്പെറുക്കി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ നിഴൽ കാണുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവുകയും വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അവയുടെ ഒരു പെരുമാറ്റ രീതി. ഇതുപോലത്തെ ലാർക്കുകൾ എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ല, അപ്പം ഇതിന് ഇന്ത്യക്ക് പുറത്ത് ഇപ്പം പോയ സമയത്ത് കെനിയയിലെ മസായി മരയിൽ പോയ സമയത്ത് ലാർക്കുകൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൊമ്പ് പോലെയുള്ള കിരീടമുള്ള ലാർക്കുകൾ അവിടുന്ന് കണ്ടിട്ടുണ്ട്. ചെമ്പൻപാടിയെ കണ്ടിട്ടില്ല. ചെമ്പൻപാടി കേരളത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്, മറ്റു സ്ഥലങ്ങളിലുണ്ടെങ്കിലും പകർത്താൻ പറ്റിയത് ഇവിടെ നിന്നാണ്.
1: മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് ചെമ്പൻപാടിയുടെ കൂടൊരുക്കൽ കാലം. നിലത്ത് ശത്രുക്കളുടെ ശ്രദ്ധ ആകർഷിക്കാത്തിടത്ത് പുല്ലുകളും നാരുകളും ഉപയോഗിച്ച് പന്തുപോലെയാണ് ഇവ കൂടൊരുക്കുക. കൂടിന് ഒരു പ്രവേശനദ്വാരം ഉണ്ടാകും. വാനമ്പാടി വർഗക്കാരായ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ മനുഷ്യർ തൊട്ടാൽ അവ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്നൊരു വിശ്വാസം പരക്കെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ചെമ്പൻപാടിയുടെ കുഞ്ഞിനെ തൊട്ട അനുഭവത്തെക്കുറിച്ച് പ്രമുഖ പക്ഷിനിരീക്ഷകനായിരുന്ന ഇന്ദുചൂടൻ എന്ന പ്രൊഫസർ കെ കെ നീലകണ്ഠൻ എഴുതിയിട്ടുണ്ട്. പഠന കൗതുകത്തിന് അദ്ദേഹം ചെമ്പൻപാടിയുടെ കൂട്ടിലുണ്ടായിരുന്ന രണ്ടു കുഞ്ഞുങ്ങളിൽ ഒന്നിനെ പുറത്തെടുത്ത് പരിശോധിച്ചു, അതുപോലെ തിരിച്ചുവെക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ കൂട് പരിശോധിച്ചപ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. എന്തായാലും വാനമ്പാടിയുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത്.
0: വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വാനമ്പാടി വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കരിവയറൻ വാനമ്പാടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ താടി മുതൽ ഗുദം വരെ അടിവശമെല്ലാം കറുപ്പായിരിക്കും. ഈ കറുപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മറ്റു പക്ഷികളിൽ നിന്ന് ഇവയെ തെറ്റില്ല. നമ്മുടെ ചന്തകളിലൊക്കെ പാറി നടക്കാറുള്ള അങ്ങാടിക്കുരുവിയെന്നും ചന്തക്കുരുവിയെന്നും വിളിക്കുന്ന പക്ഷിയേക്കാൾ ചെറുതാണ് ഇവ. സമഭുജ ത്രികോണ ആകൃതിയിലുള്ള ഇവയുടെ കൊക്ക് ധാന്യങ്ങൾ പൊളിച്ചു തിന്നാൻ ഏറ്റവും അനുയോജ്യമാണ്. പൂവന് നെറ്റിയും കവിളും വെളുപ്പാണ്. പിടലിക്കടുത്തു നിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കറുത്ത കൺപട്ട താഴോട്ടിറങ്ങി അടിവശത്തുള്ള കറുപ്പിനോട് ചേരുന്നു. തല, കഴുത്ത്, പക്ഷിയുടെ മറ്റു ഉപരിഭാഗങ്ങൾ ഇവയെല്ലാം നേർത്ത തവിട്ട് നിറത്തിലായിരിക്കും.
2: കേരളത്തിൽ നമുക്ക് കാണുന്ന വ്യത്യസ്ത ഇനം വാനമ്പാടികളിൽ പെട്ട ഒന്നാണ് കരിവയറൻ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ആഷി ക്രൗണ്ട് സ്പാരോ ലാർക്ക് എന്നാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ നിറത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ നിറം തന്നെ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ആ വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ ശാസ്ത്രീയ നാമം എറമോപെറ്ററിക്സ് ഗ്രീഷ്യസ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം, ഇപ്പോൾ ഈ പക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം, ആണിനാണെങ്കിൽ തലയുടെ ഭാഗത്ത് കറുപ്പ്, അതുപോലെ തന്നെ കുറച്ചുകൂടി കറുപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് കയറി വരെ എൻ്റെ ശരീരത്തിൽ. പെൺപക്ഷിയാണെങ്കിൽ ഒരു മങ്ങിയ തവിട്ട് നിറാണ് ഭൂരിഭാഗം. അത് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കുരുവിയുടെ ഒക്കെ ഒരു രൂപത്തിലാണ് ഏകദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത് തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്ന് പറയുന്ന ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അവിടെയാണ് കുറ്റിച്ചെടികളും പുൽമേടൊക്കെ ഉള്ള ഒരു തുറസായ സ്ഥലം, അവിടെ കുന്നംകുളത്തുള്ള ഏരിയ ഉണ്ട്. അവിടെ നിന്നാണ് ഫോട്ടോ പകർത്താൻ പറ്റിയത്. മറ്റ് ഒരുപാട് പക്ഷികൾ നമുക്കവിടെ കാണാൻ പറ്റിയ ആ സമയത്ത് ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇതിനെ കണ്ടത്. കേരളത്തിലുള്ള പക്ഷിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് അത്രയും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് കിട്ടിയത് ഈ കുന്നംകുളത്ത് വെച്ചാണ്. ഇനി കരിവയറൻ വാനമ്പാടിയുടെ മറ്റൊരു പ്രത്യേകത അവയുടെ പാട്ടുകളാണ്. മറ്റു വാനമ്പാടികളെപ്പോലെയൊക്കെ പാട്ട് പാടാറുണ്ട്, പക്ഷെ അവ നിലത്തിരുന്ന് പാട്ട് പാടുന്നതല്ല കണ്ടിട്ടുള്ളത്. പൊതുവെ അവർ ആകാശത്ത് പറന്നുയർന്ന് നടക്കുമ്പോഴാണ് പാടുക. അതും പ്രജനന കാലത്ത് പെൺപക്ഷികളെ ആകർഷിക്കാനും അതുപോലെ അതിർത്തി നിശ്ചയിക്കാനൊക്കെ ആയിട്ടാണ് അത്തരത്തിൽ ആകാശത്ത് പറന്ന് പ്രകടനം നടത്താറുള്ളത്. പിന്നീട് മറ്റൊന്ന് നിലത്ത് അവയുടെ ഈ കൂടൊരുക്കുന്നത് ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് കൂടൊരുക്കുക. ചിലപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ കുളമ്പടിയൊക്കെ ഉള്ള ആ കുഴിയായാലും മതി, അവരതിനകത്താണ് കൂടൊരുക്കുക. അത് പുല്ല് അതുപോലെ തന്നെ വേരുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൂടൊരുക്കുന്നത്. സാധാരണ 2 അല്ലെങ്കിൽ 3 മുട്ടകളാണ് അവ ഇടുന്നത്. അതൊരു 11-12 ദിവസം കൊണ്ട് വിരിയുകയും ചെയ്യും.
1: മിക്ക നേരവും നിലത്തു തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണിത്. വാനമ്പാടികളുടെ പൊതു സ്വഭാവവും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. വലിയ പാട്ടുകാരനല്ലെങ്കിലും അഭ്യാസ പ്രകടനത്തിൽ അവയെ മാറ്റി നിർത്താനാവില്ല. അഭ്യാസം തുടങ്ങുന്നത് നിലത്തുനിന്ന് 100 അടി വരെ ഉയർന്ന് പറന്നു ചെന്ന് ചിൽ ചിൽ എന്ന് ശബ്ദിക്കുന്നതോടെയാണ്. എന്നിട്ട് നിലത്തേക്ക് കൂപ്പുകുത്തും. ഏതാണ്ട് നിലത്തിനടുത്ത് വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നിശബ്ദനായിരിക്കുകയും താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ പാടുക എന്നതുമാണ് ഇവയുടെ ശീലം.

കിളിക്കൊഞ്ചൽ ചെമ്പൻ പാടി സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം ധന്യ എം ടി, എൻ ജെ ജോഷിലാൽ, നിർവഹണം സന്ദീപ് സുരേഷ്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 3:00. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനം കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഗീതയും പാടിയതാണ്. രചന കൈതപ്രം, സംഗീതം ബാലഭാസ്കർ.

ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മത്സരം എന്ന ചിത്രത്തിനുവേണ്ടി എം ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496593 1. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496593 1. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബേബി ജോൺ കലേന്താനി രചിച്ച് ജിൻഡോ ജോൺ ഈണം പകർന്ന് വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സ്വർഗം.

ഗാനരചന കൈതപ്രം, സംഗീതം ഇളയരാജ, ഗായത്രി പാടിയത്. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൃഷ്ണ എന്ന ചിത്രത്തിനുവേണ്ടി സിജു തുറവൂർ വരികളെഴുതി മണിശർമ്മ ഈണം പകർന്ന് അഫ്സൽ പാടിയ ഗാനം.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: വരികൾ ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മോഹൻ സിതാര, ചിത്രപാടിയത് ചിത്രം വല്യേട്ടൻ.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം പകർന്നിരിക്കുന്നു. ചിത്രം ഹിറ്റ്ലർ.

ഗോൾ എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് സംഗീതും മൃദുലയും സംഘവും ആലപിച്ച ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ആയുർവേദ ഭിഷഗുരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ കണ്ണൻ കണ്ണേറ്റിയാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രമുഖ ആയുർവേദ ഭിഷഗുരനും സാമൂഹ്യ പ്രവർത്തകനും കഥകളി പ്രേമിയും ഒക്കെയായിട്ടുള്ള കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡോക്ടർ കണ്ണൻ കണ്ണേറ്റിയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ, അതായത് എൻ്റെ ബാല്യകാല്യത്തിൽ തന്നെ അച്ഛന് ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു. അതിരാവിലെ ഒരു 5 മണിക്ക് ഞങ്ങളെ വിളിച്ചുണർത്തു. ഞാനും എൻ്റെ സഹോദരിമാർ, ഞങ്ങൾ 7 പേരാണുള്ളത്. വിളിച്ചുണർത്തി കഴിഞ്ഞ് ഞങ്ങൾ ശരീരശുദ്ധി വരുത്തിയിട്ട് ഹരിനാമകീർത്തനം ചൊല്ലിക്കുമായിരുന്നു. അതുപോലെ തന്നെ അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് തലേദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്ന് സംസാരിക്കുകയും ഞങ്ങളെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരത്ത് വീടിനോട് ചേർന്ന് ഒരു ധന്വന്തരി ക്ഷേത്രം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വൈകിട്ട് ഞങ്ങളെല്ലാം കൂടി സന്ധ്യാനാമം ചെല്ലുന്ന ഒരു രീതി ഞങ്ങൾക്ക് പണ്ട് മുതലേ അച്ഛൻ ശീലിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ ചാങ്ങിയൽ ഗോപിനാഥ പ്രക്കുറുപ്പ് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും ഗീതാ ക്ലാസ്സും ഉപനിഷത്ത് ക്ലാസ്സുകളും പഠിപ്പിക്കുമായിരുന്നു. അത് പഠിക്കാനും കേൾക്കാനും ധാരാളം ആളുകളോട് വരുമായിരുന്നു. അത് കണ്ടും കേട്ടുമൊക്കെയാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. തുടർന്ന് അവിടെ എല്ലാ ആഴ്ചയിലും ഭാഗവത പാരായണവും ഗീതാ ക്ലാസ്സുകളും മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ വന്ന് ചർച്ച ചെയ്യുന്ന ഒരു സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തോട് ചേർന്ന് കഥകളി നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും മേടമാസത്തിൽ ചിത്തിരയ്ക്ക് അവിടെ കഥകളി നടത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ കഥകളി ആചാര്യന്മാരായ ചെങ്ങന്നൂർ രാമപിള്ളയാശാൻ, കുടമാളൂർ കരുണാകരൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂരി തുടങ്ങിയ എല്ലാ ആളുകളും ആ ദിവസം അവിടെ ഉച്ചയ്ക്ക് തന്നെ എത്തി ഞങ്ങളുമായിട്ട് സൗഹൃദ സംഭാഷണം നടത്തി കഥകളി രണ്ട് സന്ധ്യയ്ക്ക്

0: എവിടെയുണ്ടെങ്കിലും അവിടെ മണ്ണൂർക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ഏതാണ്ട് മാസത്തിലൊരു 20 ദിവസം അവിടെ കഥകളി വഴിപാടായിട്ട് നടത്താറുണ്ട്. അവിടെ ഞാൻ പോവുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ കഥകളിയുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അന്നത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അന്ന് ചെങ്ങന്നൂരാശാൻ ഒരിക്കൽ കഥകളിക്ക് വന്നപ്പം അദ്ദേഹം ഊണ് കഴിഞ്ഞിട്ട് വിശ്രമിക്കാനായിട്ട് പോയി. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആശാൻ വിശ്രമിക്കും, നീ ഒരു വിസറി എടുത്ത് വീശിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിസറിയും തന്നിട്ട് അച്ഛൻ പോയി. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. അച്ഛൻ പോയപ്പോൾ പറഞ്ഞു, വൈദ്യർ അങ്ങനെയൊക്കെ പറയും, മോൻ പോയി മോൻ്റെ ജോലി നോക്കിക്കോളാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാൻ നോക്കി. പക്ഷേ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് അധികം താമസിയാതെ ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു സമ്പ്രദായ അച്ഛനുണ്ട്. അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കായിരുന്നു. അങ്ങനെ കഥകളി ആചാര്യന്മാരുമായിട്ടുള്ള ഒരു ബന്ധം, അതിപ്പോഴും ആദ്യത്തെ തലമുറ, പിന്നത്തെ തലമുറ, ഇന്നത്തെ അവസാനത്തെ തലമുറയും, ഇപ്പോഴത്തെ ആ ചെറുപ്പക്കാരുടെ തലമുറയും, എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം പുലർത്താനും നിത്യവും അവരവിടെ വരാനും അവരുമായിട്ട് സഹകരിക്കാനുമൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി.
1: കൊല്ലം ജില്ലയിലെ വളരെ പേരുകേട്ട ഒരു പരമ്പരാഗത ആയുർവേദ വൈദ്യരുടെ മകനാണ് താങ്കൾ. എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ഒരു കുടുംബത്തിൽ പിറന്ന, അപ്പോൾ ആ ഒരു ആയുർവേദ പാരമ്പര്യം, അതേക്കുറിച്ചിട്ടും അതുപോലെ തന്നെ താങ്കളുടെ പിതാവിനെ കുറിച്ചും ആയുർവേദത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ?
0: എൻ്റെ ഒരു ചെറുപ്പത്തിൽ തന്നെ ഞാൻ അച്ഛൻ്റെ സ്വഭാവത്തിൽ വളരെ ആകൃഷ്ടനായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു. ആ ഒരു വൈദ്യ ശ്രേഷ്ഠത കൊണ്ടാണ് അച്ഛനെ ആയുർവേദ കോളേജിൽ വിട്ടത്. ഏതാണ്ട് 1932 അച്ഛൻ പാസ്സായി വന്നതിന് ശേഷം കന്നേറ്റിയിൽ ഒരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ ആ കന്നേറ്റിൽ എന്നുള്ള പേരിൽ അച്ഛനെ കന്നേറ്റിൽ രാഘവൻപിള്ള വൈദ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ അമ്മയും വൈദ്യകലാനിധിയായിരുന്നു. അമ്മ ഗവൺമെൻറ് സർവീസിൽ ആയിരുന്നു. അച്ഛൻ കിട്ടുന്ന സമയത്തൊക്കെ ആയുർവേദ കോളേജിൽ നിന്നും പാസ്സായി വരുന്ന കുട്ടികൾക്ക് അവിടെ താമസിപ്പിച്ച് അഷ്ടാംഗഹൃദയവും മറ്റും ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ അവരെ പഠിപ്പിക്കുകയും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളം അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
1: അച്ഛൻ്റെ അച്ഛനും പരമ്പരാഗത വൈദ്യനായിരുന്നു.
0: അച്ഛൻ്റെ അച്ഛൻ പരമ്പരാഗത വൈദ്യനായിരുന്നു. കാലടി പരമേശ്വരൻപിള്ള സാറ്, കുമരകം പരമേശ്വരൻപിള്ള സാറ് തുടങ്ങിയ ആയുർവേദ ആചാര്യന്മാരൊക്കെ അച്ഛൻ്റെ ഗുരുനാഥന്മാരായിരുന്നു. അങ്ങനെ ഈ കുട്ടികൾക്ക് അച്ഛൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആയുർവേദത്തോട് അന്നു മുതലേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്. അവിടുന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ വീട്ടിൽ വരുത്തി ആയുർവേദ അഷ്ടാംഗഹൃദയം ആദ്യം മുതൽ, രാഗാതി രോഗം തുടങ്ങുന്ന ആ പദ്യം മുതൽ ചികിത്സയുടെ ഉത്തരസ്ഥാനം വരെ ഞങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചത് പിറ്റേ ദിവസം ചോദിക്കുകയും ചെയ്യുന്ന ഒരു ശീലം അച്ഛനുണ്ടായിരുന്നു. അത് കണ്ടും കേട്ടുമാണ് ഞാൻ ആയുർവേദത്തിൽ ആകൃഷ്ടനായത്. അതുപോലെ തന്നെ ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് കോളേജിൽ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ധന്വന്തരി മഠത്തിൽ ചെന്നിട്ട് അവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് ഇങ്ങനെ നിരന്നിരിക്കും. അവരെ നോക്കുക, അവരുടെ രോഗങ്ങൾ കുറിക്കുക, ആ പേപ്പർ നമ്മുടെ CPR നായർ ഡോക്ടർക്ക് അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹം അത് നോക്കി ബാക്കിയുള്ളതും അദ്ദേഹം പരിശോധിച്ച് അദ്ദേഹം മരുന്നുകൾ എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനിൽ നിന്നും കിട്ടിയത്, ബാക്കി കിട്ടിയ ആ ഒരു എൻ്റെ ആ ചികിത്സയുടെ വൈഭവം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ CPR നായരുടെ കീഴിൽ അഭ്യസിച്ച് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യം മുഴുവൻ അച്ഛൻ്റെയും CPR നായർ ഡോക്ടറുടെയും ശിക്ഷണത്തിൽ കൂടി മാത്രമാണെന്ന് എനിക്ക് പറയാൻ കഴിയും.
1: താങ്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു?
0: പ്രാഥമിക വിദ്യാഭ്യാസം കരുനാഗപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ വെച്ചായിരുന്നു. UPSലും ഹൈസ്കൂളിലും അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊല്ലം SM കോളേജിൽ ഞാൻ PDഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് പാസ്സായതിന് ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ പഠിച്ചത്. കരുനാഗപ്പള്ളിയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഹെഡ്മാസ്റ്റർ VA നാരായണപിള്ള MA LT, അദ്ദേഹം ഒരു ഉത്തമ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഗേറ്റ് കടക്കുമ്പോൾ തന്നെ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ നിശബ്ദമായിരിക്കും. ആലോചന ഉപദ്രവിക്കുകയൊന്നുമില്ല, ഒരു നോട്ടം നോക്കുകയുള്ളൂ. അത് നോട്ടം നോക്കിയാൽ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ നിശബ്ദനായി പോകും. അത്ര ഒരു മനോഹരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു VA നാരായണപിള്ള സാർ, MA LT. അദ്ദേഹം താമസിച്ചിരുന്നത്, അച്ഛനൊരു വീടുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ, ആ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെ കൂടുതൽ അടുപ്പം അച്ഛനുമായിട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തിന് എന്നിലും ഉണ്ടായിരുന്നു. ഈ VA നാരായണപിള്ള സാർ എന്ന് പറയുന്നത് പ്രസിദ്ധനായ സിനിമാ നടനും സർവോപരി കലാ പ്രമുഖനുമായിരുന്ന ശ്രീ നെടുമുടി വേണുവിൻ്റെ സ്വന്തം അമ്മാവനാണ് ശ്രീ VA നാരായണപിള്ള സാറ് MA LT. അങ്ങനെ ചെറുപ്പത്തിൽ നെടുമുടി വേണു ചേട്ടൻ വൈദ്യശാലയിൽ വരുവാൻ

0: ആയിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ മുതൽ അത് അദ്ദേഹത്തിന്റെ മരണം വരെ എനിക്ക് അദ്ദേഹമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം, സഹോദര ബന്ധം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: നെടുമുടിയായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ അതിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ?
0: നെടുമുടി വേണുചേട്ടൻ എന്ന് പറയുന്നത്, എനിക്ക് 7 സഹോദരി സഹോദരന്മാരുള്ളത്, അതിൽ ഒരു 8-ാമത്തെ സഹോദരനായിട്ടാണ് ഞാൻ വേണുചേട്ടനെ കാണുന്നത്. മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നതിൻ്റെ ഒരു 7 ദിവസം മുമ്പ് അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് രാത്രിയായപ്പം നെടുമുടി ചേട്ടനെ കാണണമെന്നുള്ളൊരു ഉൾവിളി വന്നു. ഞാൻ എൻ്റെ ഭാര്യയെടുക്കെ പറഞ്ഞു എനിക്ക് വട്ടിയൂർക്കാവി വരെ പോകണമെന്ന് പറഞ്ഞു. അന്നേരം അത് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ ചേട്ടൻ, അല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ആ രാത്രി തന്നെ ഞാൻ അവിടുന്ന് ഞാനും എൻ്റെ ഭാര്യയായിട്ട് ഇറങ്ങി, ഞാനെൻ്റെ അർദ്ധരാത്രിയായി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഗേറ്റ് തട്ടി ഞാൻ ഫോണുകളെ വിളിച്ചപ്പോൾ ആൾ ഇതിൽ നിന്ന് തുറന്നു. തുറന്നപ്പം അദ്ദേഹം അവിടെ കട്ടിലെ ഭാര്യയായിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ കണ്ണാ വന്നത്? ഞാൻ പറഞ്ഞു ചേട്ടനെ ഒന്ന് കാണണമെന്ന് തോന്നി. ആ എന്തോ ഉണ്ട് വിശേഷം? ഒന്നുമില്ല, ഞാൻ പെട്ടെന്നൊരു ഇത് വന്ന് ഞാൻ വന്നതാണ്. ആ 1.5 മണിക്കൂർ അദ്ദേഹം സിനിമാ കാര്യങ്ങളും കഥകളി കാര്യങ്ങളും അതുപോലെ തന്നെ പാട്ടിൻ്റെ കാര്യങ്ങളും നാടൻ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സൗഹൃദമായിട്ട് സംസാരിച്ചു. അവസാനം പറഞ്ഞു ഞാൻ എന്നാ ഇറങ്ങട്ടെ ചേട്ടാന്ന് പറഞ്ഞു. ആകട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ഭാര്യ എൻ്റെ അടുക്ക് പറഞ്ഞു, കണ്ണ ഈ കാണിക്കുന്നത് മുഴുവൻ അഭിനയമാണ്. അദ്ദേഹം ഇവിടെ വേദന കൊണ്ട് കിടന്ന് പൊളയുമായിരുന്നു, കണ്ണനെ കണ്ടപ്പോൾ അത് കാണിക്കാതിരുന്നതാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിൽക്കാം എന്ന്. ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞിട്ടാണ് വീണ്ടും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് അദ്ദേഹം യാത്ര അയച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ ആശുപത്രിയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി 3-ാമത്തെ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു. ആ ഒരു സുഹൃത്ത് ബന്ധം എനിക്കും അങ്ങോട്ടും അദ്ദേഹത്തിന് ഇങ്ങോട്ടും ഉള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.
1: ഈ നമ്മുടെ ആയുർവേദത്തിലേക്ക് വരികയാണെങ്കിൽ, താങ്കളൊരു പരമ്പരാഗത ആയുർവേദ വൈദ്യൻ്റെ പിൻഗാമിയാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പരമ്പരാഗത ചികിത്സാരീതിയും ഇപ്പോൾ പുതിയ ചികിത്സാരീതിയും തമ്മിൽ എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ആയുർവേദം എന്ന് പറയുന്നത് അഷ്ടാംഗ ഹൃദയം, അത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ ആയുർവേദ കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഡിഗ്രി കിട്ടും, പക്ഷേ നമുക്ക് നല്ല ഒരു ആയുർവേദ പിശഗുരൻ്റെ പഠനവും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ കണ്ടു വളർന്നിട്ടുള്ളതെല്ലാം അവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പഠിക്കാൻ വരുന്നവർക്കും അദ്ദേഹം ആയുർവേദത്തിൻ്റെ ആദ്യം മുതലുള്ളത് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ പേഷ്യൻസിനെ നോക്കി പേഷ്യൻസിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് രാഗാതി രോഗാൻ സതതാൻ ഉഷക്താൻ അശേഷകായ പ്രസൃതാൻ അശേഷാൻ ഔത്സുക്യ മോഹ അരതിതാൻ ജുഹാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ എന്ന് തുടങ്ങിയ ആ ശ്ലോകം മുതൽ അദ്ദേഹത്തിന് കിട്ടുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യന്മാരോട് ഈ ആയുർവേദത്തിൻ്റെ ശ്ലോകങ്ങൾ പറയുകയും അതിൻ്റെ രോഗികളെ കണ്ടിട്ട് ആ രോഗത്തിനെക്കുറിച്ചുള്ള സ്വഭാവങ്ങളും രോഗിയെ പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്ത് ദൃഷ്ടിയായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമേ ആയുർവേദത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ.
1: ഇപ്പോഴത്തെ ചികിത്സാ രീതിയിൽ താങ്കൾ തൃപ്തനാണോ?
0: ഇപ്പോഴത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇപ്പം ഈ ആയുർവേദത്തിൻ്റെ തത്വവും മോഡേൺ മെക്കാനിക്കലും, അതായത് ഇപ്പോൾ ബ്ലഡിൻ്റെ ആയാലും മറ്റേ ഇതൊക്കെ ആയാലും അതിൻ്റെ ആ പരിശോധനയും ആയുർവേദവും കൊണ്ട് രണ്ടും കൂടെ പൊരുത്തപ്പെട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെയധികം ഫലപ്രദമായ ഒരു ചികിത്സാ രീതി, രോഗികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സ, പുതിയ പരിശോധനകൾ കൂടിയും ഇപ്പോൾ ബ്ലഡ് റിസൾട്ടായാലും സി ടി സ്കാൻ ആയാലും അതും കൂടെ വെച്ച് നമ്മുടെ ആയുർവേദത്തിൻ്റെ രീതിയിൽ ചികിത്സിച്ച് ആ രോഗം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ആ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ മോഡേൺ ടെക്നിക്ക് ഒരു വിധത്തിലും മോശമല്ല, അത് നമ്മളുടെ ആയുർവേദവുമായിട്ട് കോമ്പിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് രോഗത്തിൻ്റെ ആ വ്യാപ്തിയും രോഗത്തിൻ്റെ ആ സമ്പൂർണതയും അതിനുള്ള ചികിത്സയും നമുക്ക് മോഡേൺ രീതിയിൽ ആയുർവേദത്തോട് ചേർത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഉത്തമമായ വിശ്വാസമുള്ളത്.
1: ഇപ്പം പുതിയ ആയുർവേദ ചികിത്സ സമ്പ്രദായം നേരിടുന്ന ഒരു പ്രതിസന്ധി, ഒറിജിനൽ പച്ചമരുന്നുകൾ ലഭ്യമാകാൻ ഇപ്പം വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും?
0: ഈ പറഞ്ഞത് വളരെ സത്യമാണ്. യഥാർത്ഥത്തിൽ മരുന്നുണ്ടാക്കുന്ന കാര്യം, ഇന്നിപ്പോൾ ഞാൻ ഒരു തലയിൽ പരട്ടാനുള്ള എണ്ണ തന്നെ വേണ്ടൊരു 10-18 ദിവസമായിട്ട് ഒരു മരുന്ന് കിട്ടാത്തത് കൊണ്ട് അതിപ്പോഴും ഉണ്ടാകാതിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് പറമ്പിൽ പോയാൽ നമുക്ക് ഔഷധങ്ങൾ ലഭിക്കുമായിരുന്നു. ഇന്ന് ആ സമ്പ്രദായം മാറി. ഇന്നിപ്പം ഔഷധങ്ങൾ കിട്ടാൻ ഞാൻ തമിഴ്നാട്ടിലും അതുപോലെ മറ്റ് ദൂരദേശങ്ങളിലൊക്കെ ആളിനെ വിട്ടാണ് മരുന്നുണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ആയുർവേദത്തിന്

0: അതിൻ്റെ ആ ഫലപ്രദമായ രീതിയിലുള്ള ആയുർവേദ സസ്യങ്ങൾ ദുർലഭമായിട്ടിരിക്കുകയാണ്. അതൊരു വലിയ ആയുർവേദത്തിന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് എന്ന് ഞാനിപ്പോൾ ഇവിടെ
1: എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനുണ്ടോ?
0: പരിഹാരം നമ്മുടെ പറമ്പുകളിൽ ആയുർവേദ ഔഷധങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അത് തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള മെഡിസിൻ അതിനകത്ത് കിട്ടത്തില്ല. അത് എന്ത് ചെയ്യണമെന്നുള്ളത് ആയുർവേദ സംഘടന, ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള ആ ഒരു പരിഹാരം കണ്ടെത്തും എന്ന് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുള്ളത്.
1: പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ആയുർവേദ മേഖല ഒരു ബിസിനസ്സായിട്ട് മാറുന്നു എന്ന് പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്?
0: ഇന്നിപ്പം ഒരു ബിസിനസ് ലെവലിലേക്ക് ആയുർവേദം മാറിയിരിക്കുകയാണ്. അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഒരു രോഗി വന്നാൽ ആ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആ രോഗിയെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ചികിത്സ നിശ്ചയിച്ച് ആവശ്യത്തിനുള്ള മരുന്ന് കൊടുത്ത് രോഗം ശമനം വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നിപ്പം കൂടുതലും പരസ്യ പ്രവണതയിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ പരസ്യം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് കൊടുത്ത് ആ രോഗിക്ക് ശമനമുണ്ടാകുമ്പോൾ ആ രോഗി ഒരു 10 പേരെടുക്കെ അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാ അനുഭവം പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരസ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇപ്പം നമ്മൾ താങ്കളുടെ ആയുർവേദ ചികിത്സ കൂടാതെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ, അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എൻ്റെ ചെറുപ്പത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ആയുർവേദവും അതുപോലെ എനിക്ക് അന്ന് അഭിനയം ഒരു വലിയൊരു ദൗർബല്യമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം അവിടെ കോളേജിലെ വാർഷികം നടക്കുമ്പോൾ അച്ഛനെയും പരിപാടി കാണുന്നതിന് വേണ്ടി ക്ഷണിച്ചു. അച്ഛൻ വന്ന്, അച്ഛനും അമ്മയും വന്ന് കസേരയിൽ ഇരുന്നു. നാടകത്തിൽ ഞാനുണ്ട്. ആ നാടകത്തിൽ ഒരു കഥാപാത്രം, അയാളൊരു രോഗിയാണ്, ചുമയാണ്. അയാളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകത്തിലില്ലാത്ത ഒരു ഡയലോഗ് ഞാനവിടെ പറഞ്ഞു. അത്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇല്ലയോ താമസിക്കുന്നത്, നീ കേട്ടിട്ടില്ലേ കന്നേറ്റി രാഘവമ്പിള്ള വൈദ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കേട്ടിട്ടില്ലേ? നല്ല കൈപ്പുണ്യമുള്ളവനാണ്. നീ പോയി അദ്ദേഹത്തെ ഒന്ന് കാണ്, തീർച്ചയായിട്ടും അദ്ദേഹം പരിശോധിച്ച് നിനക്ക് മരുന്ന് തരും, പലിക്കും, അതുകൊണ്ട് നീ നാളെ തന്നെ പോകണം എന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ട് അച്ഛൻ പറഞ്ഞു, ഡി തങ്കമണിയാണ്, തങ്കമണി എന്ന് അമ്മയുടെ പേരാണ്, വാ അവനിനിയും എല്ലാം പറയുന്നതിന് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഹെഡ് മാസ്റ്ററുടെ ഒക്കെ യാത്ര പറഞ്ഞിട്ട് അച്ഛൻ പോയി. അങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോൾ 3 വർഷവും എനിക്കവിടെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ വൈരൂപ്യങ്ങൾ എന്ന് പറയുന്ന ഒരു നാടകം, അതൊരു ഹൃദയത്തിൽ തട്ടുന്ന ഒരു നാടകമായിരുന്നു. അതിൽ വിരൂപത കൊണ്ട് സ്വന്തം പിതാവിനെ മകനാണെന്ന് പറയാനുള്ള ആ ഒരു അവസ്ഥ ഇല്ലാതെ ഇവനെ അവഗണിക്കുന്ന ഒരു രംഗം, അത് കണ്ടിട്ട് ഞങ്ങളുടെ അഭിനയം കണ്ടിട്ട് അന്നത്തെ സദസ്സിലിരിക്കുന്നവരെല്ലാം വന്നിട്ട് ഞങ്ങളുടെ ആ സ്റ്റേജിൽ വെച്ച് വളരെയധികം ആശ്ലേഷിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നാടകവുമായിട്ടും അതുപോലെ തന്നെ പാട്ടുകളിലൊക്കെ ഞാൻ വളരെ ആകർഷകനാണ്. അതുപോലെ തന്നെ കഥകളി, കഥകളി എന്ന് പറയുന്നത് ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ വരെ പോയിട്ട് ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പോയി കഥകളി കാണാറുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ദൃശ്യവേദി എന്ന് പറയുന്ന കഥകളി ക്ലബ്ബ്, അവിടെ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ശ്രീനിവാസ സാറാണ്, IAS ആണ്, അദ്ദേഹം കളക്ടറായിരുന്നു തിരുവനന്തപുരം. വൈദ്യശാല വിട്ട് കഴിഞ്ഞാൽ നേരെ അമ്പലങ്ങളിലോട്ട് പോകുന്ന ഒരു പരിപാടി എനിക്ക് അടുത്ത കാലം വരെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സ് 73 കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കഴിയുന്നതും രാത്രി മുഴുവൻ ഉറക്കമറക്കാറില്ല. എന്നാലും ആദ്യത്തെ കഥ കണ്ടിട്ട് വരുന്നൊരു സമ്പ്രദായം ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കഥകളിയും നാടകവും ആയുർവേദവും ഒത്തുകൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് എനിക്കുള്ളത്. അത് എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും അവിടെ കരുനാഗപ്പള്ളി ഒരു കഥകളി ക്ലബ്ബ് ഉണ്ടാക്കാനും ഒരു നാടക സമിതി ഉണ്ടാക്കാനും ഒക്കെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂട്ടായിട്ട് കൂടുന്നുണ്ട്. അതിന് എൻ്റെ ഒരു ആത്മമിത്രം ആദിനാട് തുളസി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹമൊക്കെ എൻ്റെ കൂടെ ഈ അമ്പലത്തിലെ പരിപാടികൾക്കൊക്കെ ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങളിങ്ങനെ കൂടാറുണ്ട്. രാവിലത്തെ മുഴുവനുള്ള ആ ഒരു ബുദ്ധിമുട്ടും ആ വൈകിട്ട് ഞങ്ങളുടെ ഒത്തുകൂടലിൽ വീണ്ടും നമ്മൾ പഴയ യൗവനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാകാറുണ്ട്.
1: താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും കൂടെ പറയാമോ?
0: എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാൻ 5-ാമത്താളാണ്. എൻ്റെ മകൾ ആയുർവേദ ബിരുദധാരിയാണ്. അവളും അവളുടെ ഭർത്താവ് ബിജു, അയാളും ആയുർവേദ ബിരുദധാരിയാണ്. നല്ല രീതിയിൽ അവരൊരു ഹോസ്പിറ്റൽ നടത്തുന്നു. എൻ്റെ മകളുടെ മകൾ അവളിപ്പോൾ രണ്ടാമത്തെ വർഷം ആയുർവേദ കോളേജ് നടക്കുന്നു.
1: നമ്മുടെ ഈ പരിപാടി സായന്തനം മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഒരു ആയുർവേദ ഫിഷകർ എന്നുള്ള നിലയിൽ മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
0: ഞങ്ങളുടെ ഈ ആയുർവേദത്തിൽ 8 അംഗങ്ങളാണ്. കായബാലഗ്രഹ ഊർധ്വാംഗ ശല്യ ദംഷ്ട്ര ജരാവൃഷാൻ, അതിനകത്ത് കായചികിത്സ, ബാലചികിത്സ, ഗ്രഹചികിത്സ, അതുപോലെ വാജീകരണ ചികിത്സ, അതായത് പിന്നെ പ്രായമായവർക്കുള്ള ചികിത്സ ഇത് പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വ്യായാമമാണ് പറയുന്നത്. വ്യായാമം ഏറ്റവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, ഔഷധത്തെക്കാളും പ്രധാനമായിട്ടുള്ളതാണ് വ്യായാമം. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ പല അസുഖങ്ങൾക്കും നമുക്ക് പ്രതിരോധം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരമാണ്. ആഹാരം മിതമായിരിക്കണം, ശുചിത്വമായിരിക്കണം, കൃത്യസമയത്ത് കഴിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തതാണ് ഔഷധത്തിൻ്റെ കാര്യം. അന്നേരം എനിക്ക് പ്രായമുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠയിൽ നിന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അത് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3:30 മുതൽ 5 മണി വരെയുള്ള സമയമാണ്. ആ സമയത്ത് എഴുന്നേൽക്കുക, എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ദേഹശുദ്ധി വരുത്തുക, അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ 4 വശവും തന്നെ നടന്ന് ഒരു ആയാസം ഉണ്ടാക്കുക. അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, ഉച്ചക്കാലത്തത് മിതമായിട്ട് കഴിക്കുക, രാത്രിയിലത്തേത് വളരെ മൃദുമായിട്ട് കഴിക്കുക, അത് കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക. ആ രീതിയിൽ നമ്മൾ തുടർന്നാൽ പല രോഗങ്ങൾക്കും, ഇന്നത്തെ കാണുന്ന രോഗങ്ങളുടെ പ്രധാന കാരണം ഇന്നത്തെ ഈ ആഹാരത്തിൻ്റെ കൃത്യനിഷ്ഠ ഇല്ലായ്മയാണ്. അതുകൊണ്ട് വ്യായാമവും ആഹാരവും, അത് കഴിഞ്ഞിട്ട് മരുന്നും, അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ നിഷ്കർഷതയിൽ തന്നെ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും നമുക്ക് അതിൻ്റെ പ്രതിവിധി കണ്ടെത്താൻ കഴിയും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.
1: അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്ത അതിന് ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: AARുമായിട്ട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.
2: ആയുർവേദ ഭിഷഗുരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ കണ്ണൻ കണ്ണേറ്റിയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനം.

0: സായന്തനം സമാപിച്ചു.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 9495653 ഒരു നമ്പർ കൂടിയുണ്ട്, 9495953 6321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴി ഉറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

ഹായ് ഫ്രണ്ട്സ്, ലവ്ലി സൺഡേ ഈവനിങ്. പ്ലെസന്റ് ക്ലൈമറ്റ് ഹിയർ ഇൻ തിരുവനന്തപുരം. ദ സൺഷൈൻ ആൻഡ് ദ റെയിൻ ഹാസ് മെയ്ഡ് അസ് കൂൾ ആൻഡ് റിലാക്സ്ഡ്, ഇസ്ന്റ് ഇറ്റ്? യെസ്, ഇറ്റ്സ് എ പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ടു എൻജോയ് സം ഗുഡ് മ്യൂസിക്. ടു ഗിവ് യു ഓൾ എ ഗുഡ് സ്റ്റാർട്ട് ടുഡേ, ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ കാസ്കേഡ്സ്, എ വെരി പോപ്പുലർ അമേരിക്കൻ വോക്കൽ ഗ്രൂപ്പ് ഓഫ് ദ 60s. Who created history with their ever enchanting song Listen to the Rhythm of the Falling Rain. Yes, it's a classic song which takes us all to a memorable time when music was everything. Here comes the Cascades. Enjoy and come back.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

കണ്ണൗത്ത് കരുണാകരമാരാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പരിചയം തോന്നില്ല. എന്നാൽ കെ കരുണാകരൻ എന്ന പേര് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പൊതുപ്രവർത്തകനും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു കെ കരുണാകരൻ. 1918 ജൂലൈ 5 ജനനം. വടകര ലോവർ പ്രൈമറി സ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നീട് അണ്ടല്ലൂരിലും ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലും അദ്ദേഹം പഠിച്ചു. രാജാസ് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായെങ്കിലും ചെറുപ്പത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. ലീഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കെ കരുണാകരൻ സ്വാതന്ത്ര്യസമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 4 തവണ കേരള മുഖ്യമന്ത്രിയായി. സ്വാതന്ത്ര്യസമരകാലത്തെ അനുഭവങ്ങളെക്കുറിച്ചും ജയിൽവാസകാലത്തെ ജീവിതത്തെക്കുറിച്ചും കെ കരുണാകരൻ. അദ്ദേഹവുമായി വിജയരാഘവൻ നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.

0: നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ ഏതാണ്ട് 1930കളുടെ അവസാനം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ സ്വാതന്ത്ര്യ സമര സ്മരണകൾ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട്.
1: ഞാൻ ആദ്യമായി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ പരിപാടികൾ, അതോടൊപ്പം തന്നെ അന്ന് പയ്യന്നൂരിൽ നിന്ന് ശ്രീ കളപ്പജി ഉപ്പ് കുറുക്കി അത് വിതരണം ചെയ്യുന്ന ആ പരിപാടിയിലുമാണ് ഞാൻ പങ്കെടുത്തിരുന്നത്. 1937 മുതൽ കോൺഗ്രസ്സിലെ അംഗമായിട്ട് ചേർന്നു. കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തിലെ, അതുപോലെ തന്നെ ദേശീയ വാരത്തിലെ ഒക്കെ പ്രഭാതവേരി, മറ്റ് ചടങ്ങുകൾ. പ്രത്യേകമായ പരിപാടി അന്ന് ഖാദി പ്രചരണമായിരുന്നു. ഖാദി പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ കൂടെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കാറുണ്ട്, സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്, ഖാദി ഹോക്കിംഗ് ഉൾപ്പെടെ. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി പണ്ഡിറ്റ്ജിയെ കാശ്മീരിൽ വെച്ച് അറസ്റ്റ് ചെയ്ത മുൾക്കാണ് സജീവമായിട്ട് ഉപ്പ് കുറുക്കിയിട്ട് മലബാറിലാണ് ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോഴേ എന്തോ ഒരു വലിയൊരു നിധി കിട്ടിയ പോലെ അത് വിതരണം ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷം, താല്പര്യം, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണത്.

0: ഒരു ബഹുജന സമ്പർക്ക പരിപാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സമര പരിപാടികളോ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കാര്യത്തിൽ വളരെയധികം
1: വിമുഖത
0: പിന്നെ താല്പര്യം ഉള്ളവരായിരുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു ചെറുപ്പക്കാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടൊരു മാസ് മൂവ്മെൻ്റ് എന്നുള്ള നിലയിൽ ഒരു മാസ് ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യണം. അന്ന് നാട്ടുരാജ്യ പ്രജാസമ്മേളനമാണ് കോൺഗ്രസ്സിന് പകരമായി നാട്ടുരാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം
1: രൂപീകരിച്ചത്.
0: കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചതിൻ്റെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോഴേ തന്നെ ആ സമ്മേളനം കൊച്ചി ഗവൺമെൻറ് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. ആ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ പോകുമ്പോഴാണ് അന്നത്തെ അധ്യക്ഷനായ ശ്രീ നീലകണ്ഠയ്യരും അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളെ ആദ്യം അറസ്റ്റ് ചെയ്തത്.
1: അന്നത്തെ അറസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായം
0: സാർ, അന്ന് പോലീസുകാരെ വരും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും, കൊണ്ടുപോകും.
1: അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയാൽ പെരുമാറുക?
0: കൊച്ചിയിൽ വലിയ ക്രൂരമായിട്ടുള്ള പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. താരതമ്യേന കൊച്ചിയിൽ ഭേദമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊക്കെ വിട്ടയച്ചു. അതിനുശേഷം ഒരു പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ സമരം എന്ന് പറയാവുന്ന ക്വിറ്റ് ഇന്ത്യ
1: സമരമാണ്.
0: അപ്പം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച ഉടനെ തന്നെ ഞങ്ങൾ ചിലരെ അറസ്റ്റ് ചെയ്യാനുള്ളതായ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഇന്ത്യൻ രാജ്യരക്ഷാ നിയമം അനുസരിച്ച് തടങ്കൽ വെക്കാനുള്ള കൽപ്പന പ്രജാമണ്ഡലം പ്രവർത്തകർ, അതിൽ നീലകണ്ഠയ്യർ, വി ആർ കൃഷ്ണനത്തശ്ശൻ, അങ്ങനെ ചുവര പരമേശ്വരൻ, ഞാനതിൽ എട്ടാമത്തെ ആളായിരുന്നു. എട്ടാമത്തെ വാറണ്ടാണ് എൻ്റെ. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് അറസ്റ്റ് വാറണ്ടുണ്ടെന്ന് അറിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് മിസ് പാപ്പാളി ഞങ്ങളുടെ ഓഫീസിൽ വന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് തന്നെ അവിടെ നിരോധന ഉത്തരവുണ്ട് തൃശ്ശൂർ മണിയൻതാനത്ത്. അപ്പോൾ നിരോധന ഉത്തരവ് ലംഘിക്കണം, ഞങ്ങൾ ഏതായാലും അറസ്റ്റ് വാറണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി പാപ്പാളി ഓഫീസിലേക്ക് അറസ്റ്റ് ചെയ്യാൻ വരുമ്പം ഞാൻ ഒരു കൃത്രിമമായി ഒരു വേഷമാക്കിയിട്ട് നേരെ ചുവട്ടിലേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ പാപ്പാളി അങ്ങോട്ട് കയറിപ്പോയതും ഞാൻ ഇറങ്ങിപ്പോന്നു
1: ഒന്ന് ചേർന്നു
0: ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മണിയണ്ടനാൽത്തടക്കിൽ വന്ന് ഞങ്ങൾ നിയമം ലംഘിച്ചു. നീലകണ്ഠയ്യരും ഞാനും ആയിരുന്നു. എറണാകുളത്ത് ചുവര പരമേശ്വരൻ, ഞങ്ങളെ ക്യാപ്റ്റൻ എന്നാ വിളിക്കുക. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് തടയാനായിട്ട് തൃശ്ശൂരുള്ള ഒരു ഒരു പൗര മുഖ്യനായിരുന്നു മുളക്കൻ ചാക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഓടി മുമ്പോട്ട് വന്നിട്ടൊന്നും ഈ നേതാക്കന്മാരെ വിട്ടയക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കൊടുത്തില്ല. അന്ന് അതിഭയങ്കരമായിട്ട് ലാത്തി ചാർജ് ഉണ്ടായി. സാധാരണ ആളുകളോട് വളരെ ക്രൂരമായിട്ടാണ് ഈ പാപ്പാളി പെരുമാറുക. ആ കാലത്ത് കൊച്ചിയിലെ പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് സ്റ്റേറ്റിലുള്ള മദ്രാസ് സ്റ്റേറ്റിലുള്ള പോലീസുകാരെ കൊണ്ടുവന്നതിന് കാരണം അതിനിടയിൽ ഒരു പോലീസ് പണിമുടക്ക് സംഘടിപ്പിച്ചിരുന്നു.
1: അന്ന് തന്നെ
0: അത് ആ പോലീസ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നതിൽ അത് ഇതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ കോൺഗ്രസ്സുകാരായ ഞങ്ങൾ പലരും അതിൻ്റെ
1: പിന്നിലുണ്ടായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഉത്സാഹവും കൂടെ ആയിരുന്നു. പ്രധാനമായിട്ട് നയിച്ചത് ക്യാപ്റ്റനാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് സർവീസിലുള്ള പോലീസുകാരായിരുന്നു അന്ന്
1: നിയന്ത്രിച്ചിരുന്നു.
0: ഈ മണികണ്ഠനാൽത്തറക്കൽ നിരോധനം ലംഘിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരാദ്യം ചെയ്തത് എം എസ് പിയുടെ ഒരു വലയം തന്നെ തോക്ക് നിറച്ച് ബയനറ്റുമായിട്ട് ആ ചുറ്റുപാടും ശരിക്കും വേലി മതിൽ കെട്ടി മാറ്റി അവർ. ഞാൻ പെട്ടെന്ന് അവരെ പിന്നിൽ നിന്ന് ഒന്ന് തള്ളി അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. അപ്പം അവർ ഈ അറ്റൻഷനിലായിട്ട് അവർക്ക് ഉത്തരവ് കിട്ടാതെ ഉണ്ടോന്നും ചെയ്യാൻ
1: പറ്റില്ല.
0: അതുകൊണ്ട് അതറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നിൽ നിന്ന് പെട്ടെന്ന് ചാടി ഉടനെ തന്നെ ആൽത്തറക്കിലേക്ക് കയറി അതിൻ്റെ മേലെ നിന്ന് പ്രസംഗിച്ചു. പ്രസംഗിക്കുമ്പോഴേക്കും പാപ്പാളി വന്ന് അറസ്റ്റ് ചെയ്തു നീലകണ്ഠയിൽ. അത് കഴിഞ്ഞ് ഞങ്ങളെ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സാധാരണ പോലീസ് സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുവന്നാൽ ഒന്നെങ്കിലും തല്ലാതെ വിടാത്ത ആളാണ് മിസ്റ്റർ പാപ്പാളി എന്നാണ് അന്നത്തെ ഒരു ധാരണ. പിന്നീട് അദ്ദേഹത്തെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത്ര വലിയ ക്രൂരമല്ല എങ്കിലും ഓഫീസറിന് വളരെ വളരെ സ്ട്രോങ് വളരെ കർക്കശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. പിറ്റേ ദിവസം കാലത്തെ വെളുപ്പാൻ കാലത്തെ വണ്ടിക്കാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകാം. എറണാകുളത്താണ് സെർച്ച് ചെയ്ത് ഡീറ്റൻഷൻ ആയതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വേണം വരാൻ. ആദ്യത്തെ ഈ നിയമം ലംഘിച്ചതിനല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്,
1: കരൽ തടങ്കൽ
0: കരൽ തടങ്കലിൻ്റെ ഇതാണ് ഉപയോഗിച്ചത്. അങ്ങനെ ട്രെയിനിന് ഞങ്ങളെ കാലത്തെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചവർ അർദ്ധരാത്രി തന്നെ ഞങ്ങളെ കാറിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കണം.

0: അവരെ പ്രതീക്ഷ ശരിയായിരുന്നു. വിദ്യാഭ്യാസം കാലത്തെ ഉടുപ്പാൻ കാലത്തെ തൃശ്ശൂർ ഭയങ്കര ജനമായിരുന്നു. അങ്ങനെ എറണാകുളത്ത് നിന്ന് ഞങ്ങളെ സബ് ജയിലിലാക്കി, പിന്നെ സബ് ജയിലിന് നേരെ തൃശ്ശൂർ വ്യൂർ സെൻട്രൽ ജയിലിലേക്ക്.
1: അപ്പോൾ ഈ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു സാർ?
0: സെൻട്രൽ ജയിലിൽ ആദ്യം ചെന്ന ഉടനെ തന്നെ സമരമായിരുന്നു, നിരാഹാരം. അവിടെ ചെന്നപ്പോൾ അന്ന് മിസ്റ്റർ മന്നാടിയാരായിരുന്നു ജയിൽ സൂപ്രണ്ട്. മന്നാടിയാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വൈകുന്നേരമായപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു. സാധാരണ ഈ കോൺവിക്സിനുള്ള ഒരു പടച്ചോറ്, പടച്ചോറും പിന്നെ ഒരു പുളിങ്കറിയോ സാമ്പാറോ ആണ് ഒരു ഒരു കറിയും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടി ഒരു രണ്ട് കമ്പിളി, കമ്പിളി വെച്ചാൽ ആവൃത്തികെട്ട കമ്പിളിയാണ്, അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കുള്ള ഭക്ഷണമല്ല, ഞങ്ങൾക്കുള്ള വസ്ത്രമല്ല. ഞങ്ങളുടെ ഡീറ്റെയിൽസിൻ്റെ ഓർഡറിൽ പറഞ്ഞിരുന്നേ, യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഡയറ്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. ഞങ്ങൾ പറഞ്ഞു ഇത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിൻ്റെ ഡയറ്റല്ല, ഇത് സാധാരണ ഈ കോൺവിക്സിനുള്ള ക്രിമിനൽസിനുള്ള ഡയറ്റാണ്, അപ്പോൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിൻ്റെ ഡയറ്റ് എന്താണെന്ന് അറിയണം. അതോടുകൂടെ ഇതറിയാതെ കണ്ട് ഭക്ഷണം കഴിക്കില്ലാന്ന് തീരുമാനിച്ചു. അങ്ങനെ 11 ദിവസം നിരാഹാരം. അതിൽ നിരാഹാരം ക്വാറന്റൈൻ ബ്ലോക്കിലാണ് ഞങ്ങൾ ചെന്ന് ആദ്യം. അത് ഏത് തടവുകാരനെ കൊണ്ടുപോയാലും ആദ്യം ക്വാറന്റൈൻ ബ്ലോക്കിലാണ്. അവിടെ ചെന്നപ്പോൾ മിസ്റ്റർ ഗംഗാധരൻ ഉണ്ടായിരുന്നു, ഡേമോടെ ജയിലിൽ കിടക്കുന്നത് ഗംഗാധരൻ. ഞങ്ങൾ നിരാഹാരവ്രതമാണെങ്കിലും ഗംഗാധരനെ കഞ്ഞി കൊണ്ടുവരുമെന്ന് പറയും, ഞാൻ എൻ്റെ ഭക്ഷണത്തിന് കുറച്ച് തരാം. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിരാഹാരം ആവശ്യമില്ലല്ലോ. നീ ഒരു ഗാന്ധിയൻ അപ്രോച്ചിൻ്റെ ഒരു പ്രത്യേകത. ഗംഗാധരൻ ഇത് പറഞ്ഞ് കേട്ടത് തന്നെ ഒരു ഒരു ഞങ്ങളുടെ ഒരു ധാർമ്മികമായിട്ട് എന്തോ ഒരു
1: ഒരു പാപം കേട്ടവർ
0: കേട്ടതുപോലെ ഒരു ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ 11 ദിവസം 11-ാമത്തെ ദിവസമാണ് അന്ന് ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റാണ് ഇതിൻ്റെയൊക്കെ തീരുമാനമെടുക്കുന്നത്. മിസ്റ്റർ എം എം പോളായിരുന്നു ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്. പോള് ഞങ്ങൾ അയൽവക്കക്കാരാണ്. പോള് വന്ന ഉടനെ ഏ എന്താണ് മിസ്റ്റർ കരുണാകരൻ്റെ നിങ്ങളൊക്കെ ഇങ്ങനെ എന്താ സംഗതി? അദ്ദേഹത്തോട് വിവരമൊക്കെ പറയും. ശരി, ഇപ്പോഴെന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പാകം ചെയ്യാനുള്ള സൗകര്യമാണ്, കിടക്കാനുള്ള സൗകര്യമാണ്, അത്യാവശ്യമുള്ളതൊക്കെ പറഞ്ഞു. അതേ ഉടനെ തന്നെ അതിനുള്ള ഏർപ്പാട് കിളക്കിച്ചു. ഉടനെ മദ്രാസിൽ എഴുതിയിട്ട് അവിടെ എന്താണ് പൊളിറ്റിക്കൽ പ്രസിഡൻസിൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത് വരുത്തി അതനുസരിച്ച് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പും കിട്ടി. അങ്ങനെയാണ് നിരാഹാരവ്രതം ലംഘിക്കാൻ വേണ്ടിയിട്ട് ചായ
1: കുടിക്കുന്നത്.
0: ആ ഇവർ ചായയും എത്തപ്പോഴാണ് കൊണ്ടുവന്നത്? അന്ന് ഇതിൻ്റെ വലിയ വിവരമൊന്നും ഇല്ലല്ലോ. ഞാനീ പിന്നെ നിരാഹാരം അവസാനിപ്പിച്ച് ഏത്തപ്പഴം കഴിച്ചിട്ടാണ്, അതൊരിക്കലും പാടില്ലായിരുന്നു. എന്തെങ്കിലും ലഘുവായിട്ടേ കഴിക്കാൻ പാടുള്ളൂ. എൻ്റെ എൻ്റെ വയറിൻ്റെ ഇന്നത്തെ രോഗത്തിൻ്റെ അസുഖത്തിൻ്റെ
1: മൂലകാരണമായിരുന്നു.
0: ചുങ്ങിക്കിടന്ന കോട്ടിൽ പൊട്ടി
1: പൊട്ടി.
0: പിന്നെ അന്ന് നന്നായിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പോൾ സിഗരറ്റ് വേണമെന്ന് പറഞ്ഞു, അതും കൊണ്ടുവന്നു. ജയിൽ നിയമങ്ങൾക്കൊക്കെ വിപരീതമാണെങ്കിലും മിസ്റ്റർ പോള് സിഗരറ്റും വലിക്കാൻ അനുവദിച്ചു. ജയിൽ ജീവിതം വളരെ വളരെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പ്രസൻ എന്നുള്ള നിലയിൽ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു. ബി ക്ലാസ്സുകാർക്കൊക്കെ 18 ഔൺസ് അരി, മറ്റ് ഉള്ള ആളുകൾക്ക് 23 ഔൺസാണ്. പിന്നെ 10 ഔൺസ് പാല്, 2 ഔൺസാണോ 4 ഔൺസാണോന്നല്ല പഞ്ചസാര, അങ്ങനെ ചായ, എല്ലാ സാധനങ്ങളും, പച്ചക്കറി ഇത്ര, റൊട്ടി
1: റൊട്ടി ഇത്ര, അതിൻ്റെ കണക്കനുസരിച്ച്.
0: അതിനുശേഷം ആളുകൾ നിയമം ലംഘിച്ചു വരുന്ന ആളുകൾ, ശിക്ഷിച്ചു വരുന്ന ആളുകളുണ്ട്, അവർക്ക് ഈ സൗകര്യമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ രണ്ടാമതൊരു സമരം തുടങ്ങി. കിട്ടുന്ന ഭക്ഷണം എല്ലാവർക്കും ഒരുമിച്ച് പൂൾ ചെയ്ത് കഴിക്കാൻ സൗകര്യം ഉണ്ടാവും. കോമൺ കിച്ചൺ, കോമൺ, അതിനുവേണ്ടി ഫാസ്റ്റ് ചെയ്തു. അത് 2-3 ദിവസമുണ്ട്. അതനുവദിച്ചു. അപ്പം അന്ന് സ്റ്റോറിൻ്റെ ചാർജ് എനിക്കാണ്. ഞങ്ങളുടെ ജനറൽ ക്യാപ്റ്റൻ ചൗര പരമേശ്വരൻ, ക്യാപ്റ്റൻ ചൗരയാണ് ഞങ്ങളുടെ ഓവറോൾ
1: ചാർജ്.
0: പിന്നെ അന്ന് കിച്ചണിൽ കാര്യമായിട്ടുണ്ടായിരുന്നൊന്ന് പൊന്നത്ത് നാരായണമേനോൻ, പിന്നെ ഒരു എംബ്രാന്തിരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഓരോ ഘട്ടങ്ങളിലും പിന്നെ കുളിക്കാനുള്ള സോപ്പ് എണ്ണയും കിട്ടാൻ വേണ്ടിയിട്ട്
1: അങ്ങനെ
0: പല, അതായത് ജയിലിൻ്റെ അകത്ത് മിക്കപ്പോഴും സമരമാണ്.
1: ഓരോരോ കാര്യങ്ങൾ
0: അത് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കിതെല്ലാം
1: കിട്ടുമല്ലോ.
0: ഡെറ്റ് ന്യൂസിന് അത്
1: കിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി. സാർ, അപ്പോൾ അന്നോട് ഈ വായിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു? നമ്മുടെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അറിയാനും ഒക്കെ ഉള്ള
0: അതിനെ കടലാസ് തരും. ഇന്ത്യൻ അതൊക്കെ ഒളിച്ച് കടത്തിയിട്ട് വേണം. അകത്ത് സ്ത്രീകളുണ്ട്, അവർക്ക് ഒരു വിവരം അറിയാൻ പറ്റില്ല. അവരെ അവർക്ക് ചില വിവരങ്ങൾ അറിയിക്കുന്നത് ചപ്പാത്തിയുടെ നടുവിൽ ചെറിയ എഴുത്ത് വെച്ച് വിവരം അറിയിക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ മിസ്റ്റർ ധാരാസിംഗ്, ജി എസ് ധാരാസിംഗ്, ധാരാസിംഗ് നല്ല ഭംഗിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. ആ ചപ്പാത്തി 2-3 മടക്കാണ്, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്
1: കൊടുത്തേക്കും.
0: പിന്നെ സന്ധ്യയാകുമ്പോൾ ജയിലിനകത്ത് ലോക്കപ്പിൽ പോകണം,

0: അതിനെതിരായിട്ട് ഞങ്ങൾ സമരം. കുളിക്കാൻ വെള്ളം കിട്ടായിരുന്നു, സമ്മതിക്കില്ല. വെള്ളം കിട്ടാൻ വൈകിയാൽ അങ്ങനെ അത് അതിലടക്കി പിന്നെ ഈ നിയമം ലംഘിച്ചതിനുള്ള കേസെടുത്ത് അഞ്ചു മാസത്തേക്ക്
1: ശിക്ഷിച്ചു.
0: കേസൊക്കെ തൃശ്ശൂർ
1: ജയിലിൽ തന്നെ
0: കൊണ്ടുപോകും. ജയിലിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴേ അന്നത്തെ ഈ സമരം കഴിഞ്ഞതിൻ്റെ സാഹചര്യത്തിൽ പോലീസുകാരെ ചില സൗകര്യം ചെയ്തുതരും. വരുന്ന വഴിക്ക് എൻ്റെ വീട് വരുന്ന വഴിക്കാണ്, അപ്പോൾ വീട്ടിലൊന്ന് കയറും.
1: അതുപോലെ
0: തിരിച്ച് വരുമ്പോൾ പത്മനാഭൻ എംബ്രാന്തിയുടെ ഒരു ഹോട്ടലുണ്ട്, പത്തൻ എന്ന് പറയുന്നത്, തൃശ്ശൂർ പ്രസിദ്ധമായ പത്തൻ. അവിടെ കയറി കാപ്പിയൊക്കെ കുടിയും. പത്തൻ ഞങ്ങൾക്കൊക്കെ സൗജന്യമായിട്ടാണ്, ചാർജൊന്നും വാങ്ങിക്കില്ല. പോലീസുകാർക്ക് പിന്നെ അതിനുള്ള കാശ് ഉണ്ടാവില്ല. അപ്പോൾ പത്തൻ അത് സൗജന്യമായിട്ട്
1: തരും. അഞ്ചു മാസം ശിക്ഷിച്ചു പറഞ്ഞല്ലോ സാർ. അപ്പൊ ഈ ശിക്ഷാവധിക്കാലത്ത് എങ്ങനെയായിരുന്നു?
0: ശിക്ഷാവധിക്കാലത്ത് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു,
1: ക്ലാസ് ഉണ്ടായിരുന്നു.
0: ഈ സൗകര്യങ്ങളൊക്കെ ഡെറ്റിന്യൂ എന്നുള്ള നിലയിലുള്ള സൗകര്യം ഉണ്ടാവില്ല. രാത്രി കൃത്യം 7-6 മണിക്ക് തന്നെ
1: ലോക്കപ്പിൽ
0: പോകണം. ഡെറ്റിനിയായിരിക്കുന്ന കാലത്ത് സിവിൽ ലൈനിലാണ് ഞങ്ങളുടെ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അകത്ത് കൊണ്ട് ശിക്ഷ വന്നപ്പോൾ അകത്തേക്ക് കൊണ്ട്. അതിൽ മറക്കാൻ സാധിക്കാത്ത ചില സംഭവങ്ങളുണ്ട്. ജനുവരി 26 അന്ന് ഞങ്ങളെ ജയിലില് പതാക ഉയർത്താൻ തീരുമാനിച്ചു. അന്ന് അന്ന് സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞ
1: 26
0: റിപ്പബ്ലിക് ഡേ ആക്കിയത്. അപ്പൊ എങ്ങനെയാണ് കൊടി കിട്ടാൻ നിർത്തിയില്ല. അപ്പോഴേ ഞങ്ങള് താമസിക്കുന്ന ബ്ലോക്കിലെ സൂര്യകാന്തി ചെടിയുണ്ട്. അപ്പൊ ആ ചെടി കണ്ടപ്പോ എന്റെ മനസ്സിലൊരു ഐഡിയ പോയി. അപ്പൊ കൊടി കിട്ടിയില്ലെങ്കിലും കൊടി ഉണ്ടാക്കാൻ നമുക്ക് മാർഗമുണ്ടല്ലോ. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല, സ്വന്തമായിട്ട് തന്നെ സ്വകാര്യമായിട്ട് എൻ്റെ മുണ്ട് ചെടിയുടെ പൂവുണ്ട് എൻ്റെ മുണ്ടിൽ ഉരച്ചു നോക്കി. അപ്പം നല്ല സാഫ്രൻ കളർ ഇലയെടുത്തിട്ട് ഉരച്ചു നോക്കി, നല്ല പച്ചയും കിട്ടി. ഞാനിതെല്ലാം പൊട്ടിച്ച് അകത്ത് കൊണ്ടുവന്നു. രാത്രിയായപ്പോൾ എൻ്റെ മുണ്ട് എടുത്തിട്ട് അന്ന് ഞങ്ങൾ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാൻ സമയത്ത് ജയിലിൽ നിന്ന് തരുന്നതിന് പുറമെ, എന്നിട്ട് അതിൽ ഇതിങ്ങനെ ഉരച്ച് നോക്കിയപ്പോൾ അപ്പോൾ എന്നിട്ട് ആ കൊടിയുടെ വ്യവസ്ഥ പ്രകാരം തന്നെ പിന്നെ 3-2 ആ കണക്കിന് മുണ്ട് കയറി ഇത് വരച്ച് വൃത്തിയാക്കി. അപ്പം നീലം മുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ നീലം തിരുവള്ളത്തിലാക്കിയിട്ട് ഞാനൊരു അന്നും ഒരു ചിത്രകാരൻ സുഖമായിട്ട് ചർക്കിയും വരച്ച് കൊടി ഉണ്ടാക്കി വെച്ചു. 26-ാം തീയതി അർദ്ധരാത്രിക്ക് ഒരു നീലകണ്ഠം പൂരി എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനായി, എല്ലാവരെയും കൂടെ വിട്ടിച്ച് അദ്ദേഹം അതിൻ്റെ ടോപ്പിൽ കയറി പതാക ഉയർത്തി.
1: അപ്പോൾ ആരും അറിഞ്ഞില്ല.
0: പിറ്റേ ദിവസം അത്ഭുതമായിരുന്നു ജയിൽ ഓഫീസർ. അന്ന് ഈ ജയിൽ ഓഫീസേഴ്സിൽ ഒരു മിസ്റ്റർ ജോൺ ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് ജയിലറാണ്. ഈ സമരത്തോട് വളരെ അനുഭാവിയാണ്. കാലത്തെ വന്നുകാലം ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം ലേറ്റസ്റ്റ് ഇൻഫർമേഷനൊക്കെ ഒക്കെ തരും.
1: അങ്ങനെയുള്ള ആളുകൾ അപൂർവമായിട്ടൊന്നും ഉണ്ടായിരുന്നല്ലോ എല്ലാ ജയിലുകളിലും ഉണ്ടായിരുന്നു.
0: അതിൽ രണ്ടാളുകൾ മാത്രമേ വളരെ ഒരു ക്രൂവലായിട്ട് പെരുമാറിയിരുന്നുള്ളൂ. ഈ കൊടി ഉയർത്താൻ പോയ അവസരത്തിൽ വളരെ ബഹളമുണ്ടായി എന്ന് മാത്രമെന്ന് മിസ്റ്റർ ധാരാസിംഗിൻ്റെ തൊപ്പി എടുത്തു. അതൊരു വലിയ സംഭവമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീജിയസ് ഫെയ്ത്താണ് ഈ തൊപ്പി. മോറിസ് ഡയസ് എന്ന് പറഞ്ഞ ആളായിരുന്നു അന്നത്തെ ജയിലർ. ഡയസ് ഈ തൊപ്പി എടുത്തു. അത് ഞങ്ങൾ പ്രശ്നമാക്കി, വലിയ സമരമൊക്കെ ആയിരുന്നു. പിന്നെ ഒരു സംഭവം, ഡിക്സൺ അന്നത്തെ ദിവാൻ ജയിലിൽ വരുന്നു, അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രകടനമായിരുന്നു. അന്നും ഈ കുസൃതി കാണിക്കുന്നതിൽ താല്പര്യമുണ്ട്. ഇനി കരി കൊണ്ട് ചുമരുമലൊക്കെ എഴുതി വെച്ചു, ഡിക്സൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം. അദ്ദേഹം AFW Dixon. അതിൻ്റെ ഒരു ഫുൾ ഫോമായിട്ട് എഴുതി വെച്ചു, A Fool from the West. AFW. അതും എഴുതി വെച്ചു. അന്ന് വലിയൊരു ഒരു സംഭവം ഉണ്ടായ ദിവസമാണ്. അങ്ങനെ ജയിൽ ജീവിതത്തിൽ പല
1: അവിസ്മരണീയമായിട്ടുള്ള
0: ഈ കളിക്കാനൊക്കെ സംബന്ധിച്ച് അന്ന് അതൊക്കെ അനുവദിക്കുക എന്നുള്ളത് വളരെ അപൂർവം. ഈ നമ്മുടെ പി ഭാസ്കരനൊക്കെ അന്ന്
1: ജയിലുണ്ടായിരുന്നു.
0: ഞങ്ങളെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വോളിബോളൊക്കെ കളിക്കുക. പിന്നെ ഷീട്ട് കളിക്കാൻ വെച്ചു, പനമ്പിള്ളി, പുതൂര ചുവനും, കണ്ടവാര്. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് മിസ്റ്റർ ഭാഗ്യനാഥൻ,
1: മജീഷ്യൻ
0: ഭാഗ്യനാഥൻ. പിന്നെ വളരെ വളരെ ഡിസ്കഷൻസൊക്കെ, ഓരോ സംഭവം അറിയുമ്പോഴും അതിനെ
1: ഡിസ്കഷൻ.
0: അതിൽ
1: വിദ്യാർത്ഥി
0: നായക്കന്മാർ വന്നു, അതിൽ കൂടുതലാണ് ഈ ഭാഗ്യനാഥൻ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഫോറിൻ സർവീസിൽ നിന്ന് ഇട്ടവരില്ലേ മിസ്റ്റർ അമ്പാടി ദാമോദരൻ, അമ്പാടി ദാമോദരനൊക്കെ അന്നത്തെ ബാച്ചിൽപ്പെട്ട ഡോക്ടർ സെയ്ദ് മുഹമ്മദ് മരിച്ചുപോയ

0: ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഇന്നും ഇന്നുള്ള ചില ആളുകൾ അതിലിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നൊരു പൊതുവാള്, ആ വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ
1: ശക്തമായിരുന്നു.
0: ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴേ ഈ ക്വിറ്റ് ഇന്ത്യ
1: സമരത്തിന്
0: ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ഫെഡറേഷൻ സമ്മേളനം ഉണ്ടായിരുന്നു തൃശ്ശൂർ. അന്ന് പാർവതി കുമാരമംഗലം, പിന്നീട് പാർവതി കൃഷ്ണ, അവരായിരുന്നു അന്നത്തെ ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം. അപ്പം ഞാനന്ന് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ് തൃശ്ശൂർ. അപ്പോൾ ഈ വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇവരന്ന് പീപ്പിൾസ് പാർട്ടി അറിയാം, പഴയ കമ്മ്യൂണിസ്റ്റ്, അതിനെതിരായിട്ട് പീപ്പിൾസ് പാർട്ടി തിയറി അംഗീകരിച്ചുകൊണ്ടുള്ളൊരു പ്രമേയം ഫെഡറേഷനിൽ വരുന്നു മനസ്സിലാക്കിയപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വിദ്യാർത്ഥി വിഭാഗത്തിനൊക്കെ തയ്യാറാക്കി എന്നാണ് ഈ ദാമോദരൻ, ഈ സെറ്റുകാരെല്ലാം കൂടെ ഫെഡറേഷനിൽ ശക്തിയായിട്ട് ഫൈറ്റ് ചെയ്ത്. പക്ഷേ അവരെ പാസ്സാക്കുമെന്നുള്ളത് കൊണ്ട് വാക്കൗട്ടാണ്. അന്ന് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടാണ് ആദ്യമായിട്ടൊരു ദേശീയ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയത്. സ്റ്റുഡൻസ് നാഷണൽ ഓർഗനൈസേഷനാണ് അതിൻ്റെ ആദ്യത്തെ, എസ് എൻ ഒ ആയിരുന്നു ആദ്യം. പിന്നീട് പിന്നെ നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷനായിട്ട് മറ്റ് ഭാഗത്തുനിന്ന് പിന്നെ ആന്ധ്രയിലുള്ള അപ്പറാവ് അവരെല്ലാം കൂടെ ചേർന്നിട്ട്

0: പിന്നെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേക നിയമവിരുദ്ധമായ ലഘുലേഖകൾ തയ്യാറാക്കുക, വിതരണം
1: ചെയ്യുക.
0: ഞങ്ങൾ ജയിലിലുള്ള കാലത്ത് കോഴിക്കോട് നിന്ന് സ്വതന്ത്രഭാരതം എന്നൊരു
1: ദിനപത്രം തന്നെ ഉണ്ടായിരുന്നു,
0: പത്രം പ്രസിദ്ധപ്പെടുത്തിയ അത് അതിൻ്റെ ആളുകൾ
1: കൃഷ്ണൻ
0: നായർ, എൻ വി കൃഷ്ണൻ നായർ, പിന്നെ ഡോക്ടർ കെ ഭീമൻ അവരെല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട്. എൻ വി കൃഷ്ണൻ നായർ ഞങ്ങളുടെ ഈ
1: ഗ്രൂപ്പിലുണ്ട്.
0: പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ഈ സ്വതന്ത്രഭാരതം പിടിച്ചെടുത്തു, പ്രസക്ത കണ്ടു കിട്ടി. അതിനുശേഷം സമരകാഹളം എന്നൊരു പത്രം തുടങ്ങി, അത് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ബാധ്യത എൻ്റെയാണ്. കൊച്ചിയിൽ പ്രിൻ്റ് ചെയ്യാൻ നിർത്തിയില്ല, മലബാറിലും പ്രിൻ്റ് ചെയ്യാൻ നിർത്തില്ല. വളരെ സജീവമായിട്ട് അവർ ഞങ്ങൾ രണ്ട് മൂന്ന് ഇഷ്യൂ കൊച്ചിൻ ഗവൺമെൻറ് പ്രസ്സിൽ അച്ചടിപ്പിച്ചു. അത് മിസ്റ്റർ പി കെ ഡിവറായിരുന്നു അതിന് പ്രധാനമായിട്ടുള്ള സൗകര്യം. അത് കഴിഞ്ഞ് ഞാൻ ഈ തിരുവിതാംകൂറിലെ വക്കത്ത് ഒരു ഗോപാലപ്പിള്ളയുടെ പ്രസ്സുണ്ടായിരുന്നു, വൈക്കം വൈക്കം
1: വൈക്കം.
0: അവിടെ വന്ന് ഈ ഗോപാലപ്പിള്ളയുടെ പ്രസ്സിൽ അച്ചടിച്ച് തൃശ്ശൂരിൽ കൊണ്ടുവരും. എന്നിട്ട് പല ആളുകൾ അവിടെ വരും, അവരെ ഡിഷ് കൂട്ടി അത് മലബാറിലേക്കുള്ള മലബാറിലേക്ക് എല്ലാ ഭാഗത്തേക്കും കൊടുത്തേക്കും. അന്ന് തിരുവിതാംകൂർ നിന്ന് കൊച്ചിയിലേക്ക് വരണമെങ്കിൽ ചുങ്കമുണ്ട്, ചുങ്കത്തിൽ പരിശോധിക്കാതെ വിടില്ല. അപ്പം ഈ സാധനം പരിശോധിച്ചാൽ കെട്ട് ബസ്സിൽ കെട്ടിവെച്ച് എടപ്പള്ളി എത്തുമ്പോൾ പരിശോധിക്കും. അന്ന് ഈ തിരുവിതാംകൂറിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിശേഷിച്ച് താഴെ ഉള്ള ഉദ്യോഗസ്ഥന്മാരിൽ അഴിമതി ഉണ്ടായിരുന്നു. എല്ലാവരും ചില ആളുകൾ അഴിമതിയിൽ വളരെ ശ്രദ്ധയായിട്ടുള്ളത്, നിങ്ങൾ എത്ര തിരുവിതാംകൂർ ചക്രം കൊടുത്താലും അവർക്ക് തൃപ്തിയില്ല. ഒരു ബ്രിട്ടീഷ് രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. തിരുവിതാംകൂർ ചക്രം ഒരു 10 രൂപ കൊടുക്കുന്നതിനേക്കാൾ ഒരു ബ്രിട്ടീഷ് രൂപ
1: കൊടുക്കുക,
0: ഈ സൈക്കോളജി അറിയാവുന്നതുകൊണ്ട് ഒരു സർക്കാർ രൂപ കയ്യിൽ വെച്ച് വിടും, പിന്നെ ചോദ്യമൊന്നുമില്ല സുഖമായിട്ട്. അങ്ങനെ ഒരിക്കെ പത്രം കൊണ്ടുവന്നപ്പോൾ അതവർ ട്രേസ് ചെയ്ത്, അന്ന് പൂങ്കുന്നത്താണ് ഞങ്ങളുടെ ഒരു ഓഫീസുണ്ടായിരുന്നു, പേപ്പർ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോൾ എസ് ഐയും പാർട്ടിയും ഞങ്ങളുടെ ഓഫീസിലേക്കെത്തി. സി എച്ച് ഒ എൻ്റെ അമ്മാവൻ രാമൻ ആയിരുന്നു സബ് ഇൻസ്പെക്ടർ. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മളോട് അനുഭവമുള്ള ആളായിരുന്നു. ഏതായാലും വന്ന് വിട്ടുകഴിഞ്ഞു, രക്ഷയില്ല. ഞാൻ എന്തിനു വെച്ചാൽ ആ കടലാസ് അതേപടി മേശപ്പുറത്ത് വെച്ച്, അതിൻ്റെ മേലെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പർ മാതൃഭൂമി, അത് രണ്ടുപേരുടെ മേലെ വളരെ കെയർലെസ് ആയിട്ടിട്ടു. അപ്പോൾ ഇവർ സെർച്ചിന് വന്നു, സെർച്ച് ഉടനെ താക്കോല് ചോദിച്ചു, പോയി അകത്തൊക്കെ പോയി സെർച്ച് തുടങ്ങി. ഈ മേശപ്പുറത്ത് വയ്ക്കുന്ന കരുതിയില്ല, പരസ്യമായിട്ട് അകത്ത് സെർച്ച് ഇങ്ങനെ വളരെ കൂടി, പിന്നെ അവരതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മെല്ലെ ഈ പത്രക്കെട്ടെടുത്തിട്ട് വെള്ളം കോരുന്ന വലിയ ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റിലാക്കിയിട്ട് കിണറ്റിലിറങ്ങി
1: വെള്ളത്തെ മുട്ടാതെ ഒക്കെ വെച്ചു
0: ഒക്കെ വെച്ചു. ഇവരെല്ലാവർക്കും സെർച്ചൊക്കെ കഴിഞ്ഞു, ഒന്നുമില്ല,
1: തിരിച്ചുപോയി.
0: പിന്നെ ആ ബക്കറ്റ് എടുത്ത് പത്രങ്ങൾ, അതൊക്കെ വാസ്തവത്തിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ജയിൽ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്നൊരു ഒന്ന് രണ്ട് സംഭവങ്ങൾ അതുപോലെ മറക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് സാധാരണ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഈ കോൺവിക്ട് വാർഡറുണ്ട്, സർക്കാർ വാർഡറല്ല, ശിക്ഷിച്ചാൽ ലൈഫ് ശിക്ഷിച്ച ആളുകളാണെങ്കിൽ അവർക്ക്
1: കൊടുക്കുമല്ലോ.
0: അതിൽ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവിക്ട് വാർഡർ ഞങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. കരയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക, പനമ്പിള്ളിയും പുതൂരും ഞങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ് ഈ പാത്രമൊക്കെ അവിടെ വെച്ച് അവൻ തിരിച്ചു പോയി. ഞങ്ങൾ വിളിച്ചു, വരും ഉണ്ണി എന്താണ്? അപ്പോൾ ഈ ഉണ്ണി ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരാളെ തല്ലിയതാണ്, അത് മനസ്സിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു ഒരു കൊലപ്പുള്ളിയുടെ മനസ്സിലും മനഃപൂർവ്വം അല്ല കൊലപാതകം നടക്കുന്നതിൻ്റെ ഒരു വലിയൊരു നല്ല
1: സ്വഭാവമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ 44 കാലഘട്ടം ആകുമ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ളതായ ഒരു മൂവ്മെൻ്റ് ആകുമല്ലോ.
0: അപ്പോഴേ പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ശ്രമിച്ചത് പ്രജാമണ്ഡലം കുറെ കൂടെ മാസ് ഓർഗനൈസേഷനായിട്ട് വില്ല, മറ്റേത് ഞങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും മൂവ്മെൻ്റായി പോയി. അന്നൊരു പ്രതിജ്ഞ എടുത്തു, 500 കമ്മിറ്റിയെങ്കിലും രൂപീകരിക്കണം.
1: രൂപീകരിക്കാൻ കഴിഞ്ഞു.
0: ആ അതിനു വേണ്ടി ഒരു മാസം ഞങ്ങൾ പാടുപെട്ട് ചിറ്റൂർ മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള കൊച്ചി രാജ്യം മുഴുവൻ. ഞാനീ ആദ്യമൊക്കെ സിനിമ കാണാൻ വളരെ താല്പര്യമുള്ള ആളായിരുന്നു, പിന്നെ സിനിമ അതിനെ ഉപേക്ഷിക്കാനിടയായത് ഈ കാലഘട്ടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സിനിമ കാണാൻ സാധിച്ചില്ല. ആ സിനിമയുടെ പ്രാധാന്യം ഗാന്ധിജി കണ്ട സിനിമയായിരുന്നു
1: രാമരാജ്യം.
0: അത് കാണാൻ പറ്റാതെ പറഞ്ഞു. ഇനി സിനിമ നല്ല കാലം വരുന്ന കാലത്ത് കണ്ടാൽ മതി. അങ്ങനെ സിനിമ ഉപേക്ഷിച്ചു.
1: അപ്പൊ ഈ പ്രജാമണ്ഡലമാണ് കൊച്ചി എല്ലാം ഉണ്ടാക്കിയത്. അതിൽ കൂടാണ്
0: പിന്നെ അത് കഴിഞ്ഞു ഞങ്ങള് പിന്നെ ആദ്യത്തെ കൊച്ചി കൗൺസിലിലേക്കുള്ള ഇലക്ഷൻ നടന്നു.
1: അങ്ങനെ സജീവമായിട്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങളായിരുന്നു.
0: പിന്നെ പിന്നീടുള്ള പ്രവർത്തനം ഞങ്ങൾ ജയിലിൽ നിന്ന് വന്ന ഉടനെ ഉണ്ടായിരുന്ന പ്രധാനമായ രണ്ട് പ്രവർത്തനം, ഒന്ന് ഈ കോളറ ദുരിതമായിരുന്ന പ്രവർത്തനം, പിന്നെ അസൂരി ദുരിതമായിരുന്നു, പിന്നെ വെള്ളപ്പൊക്ക 116 വെള്ളപ്പൊക്കം. അതിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായിരുന്നു. ഈ കോളറയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ 44 ഭക്ഷണക്ഷാമം കാരണമാണ്
1: കോളറ
0: ഉണ്ടായത്. ഈ കോളറ രോഗികളെ ഞങ്ങൾ തന്നെ കോളറ രോഗിയുടെ അടുത്തുകൂടെ പോയാൽ അന്ന് ആ ചിന്തയൊന്നുമില്ല. രോഗികളെ ഞങ്ങൾ തന്നെ കൈകൊണ്ടെടുക്കും,
1: ജീവിതം തന്നെ അങ്ങനെ സമർപ്പിച്ചിരിക്കുക,
0: അവരെ പിന്നെ സുഖമാക്കി. അവർക്ക് ഈ കർപ്പൂരം ചേർത്തിട്ടുള്ളൊരു ഒരു മരുന്നുണ്ട്, അത് കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുക, കഞ്ഞിവെച്ച് കൊടുക്കുക. അതിലൊക്കെ ഒരു എന്തൊരു ഒരു വല്ലാത്തൊരു ആവേശമാണ് ഉണ്ടായിരുന്നത്.
1: ആ പ്രവർത്തനങ്ങളൊക്കെയാണ് പിൽക്കാല പ്രവർത്തനത്തിന്
0: ഏറ്റവും ആവേശം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവൃത്തി തീരുമാനിച്ചു. കാരണം 42 ഞങ്ങളൊക്കെ ജയിലിൽ പോയതിന് ശേഷം AITUC നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺട്രോളിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ബ്രിട്ടീഷ്
1: അപ്പോൾ
0: അവർ സമരത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് AITUC നിലപാടെടുത്തു. അതിനെതിരായിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൊഴിലാളി സംഘടന ഉണ്ടാക്കുന്നത്. അത് പിന്നെ അവസാനം 47 ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുവരെ ഞങ്ങൾ കേരളത്തിൽ കേരള ലേബർ കോൺഗ്രസ് എന്ന് പറഞ്ഞ് രൂപീകരിച്ചു. അന്ന് പാമ്പൻ മാധവൻ, KP കുട്ടിയേഷ് നായർ, K കുമാരൻ, CE ഭരതൻ ആ ഭാഗത്ത്, ഇവിടെ തിരുവിതാംകൂറിലെ ഒരു പിന്നെ മാത്യു തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ രംഗത്തും ഞങ്ങൾക്കൊക്കെ ആവേശം നൽകിയിട്ടുള്ള മിസ്റ്റർ ചുവര പരമേശ്വരൻ
1: ക്യാപ്റ്റൻ.
0: ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യൻ, ആകൃതിയിൽ വളരെ ചെറുതാണ്, ഇത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ ഗാന്ധിജിയെ അല്ലെങ്കിൽ അതുപോലെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കഴിച്ചാൽ ഞാൻ കേരളത്തിൽ ഇത്രയും വലിയൊരു മനുഷ്യനെ കണ്ടു.
2: മുൻ മുഖ്യമന്ത്രി K കരുണാകരനുമായി വിജയരാഘവൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ദിലീപ്, MK ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത JA, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് NJ ജോഷിലാൽ.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി സമയം 5:30. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്ര പാടിയ ഗാനം, ചിത്രം വാർദ്ധക്യപുരാണം.

ഇനി പി ജയചന്ദ്രൻ പാടിയൊരു ഗാനം കേൾക്കൂ. ഗൗരിശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് എം ജയചന്ദ്രൻ.

യാത്ര എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഈ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടി അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക: 9495946321, 9496569631. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496569631. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പൂവത്തൂർ CSI ചർച്ച് സ്ക്വയർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം: എന്നെന്നും സഖിയായി, എന്നും നൽ തുണയായി.

0: CSI ചർച്ച് സ്ക്വയർ പൂവത്തൂർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികളുടെ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കംബറിഡ് സ്കോളർഷിപ്പ് സ്കീം. 6:30 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക മേഖലാ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഹസദ് അവതരിപ്പിക്കുന്ന കഥ. അശ്വതി ധന്യ അവതരിപ്പിക്കുന്ന കവിത. 8:00 നാട്ടുചിന്ത്. പെരുമൺ സജീവ് കുമാറും സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM eDrive. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൗരഭം. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യ ഭാഗം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിത്താർ വാദനം. 11:00 സുഭാഷിതം. 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. 6:00 ഉഷമലരി ബാലാമണിയമ്മയുടെ വിജയമാല്യം എന്ന കവിത. ആലാപനം ഐവർഗാല സുരേഷ് കുമാർ. 6:10 അറിയിപ്പുകൾ. 6:15 ഉദയഗീതം. എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറുമെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 28 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിഷയവിദഗ്ധൻ ചന്തു മാധവൻ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. കമുകർ പുരുഷോത്തമൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പെറ്റ് സ്കാൻ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 28 ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തരം. 4:30 മഴവില്ല്. 5:00 അക്ഷരശ്ലോകം. ആലപ്പുഴ വാഗീശ്വരി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 പുരാണ പാരായണം. ജി പ്രസന്നകുമാരി പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM eVidya. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗ രീതികൾ. ഡോക്ടർ ശൈലജ കുമാരി MSമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കെടുക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. RL സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ. അസ്ഥിരോഗങ്ങളും ആയുർവേദവും വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ശോധ് സിന്ധു, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി എം അനന്തകൃഷ്ണൻ അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 സുഭാഷിതം, 11:10 മുതൽ FM ഗോൾഡിലെ പ്രക്ഷേപണം. അറിയിപ്പുകളിൽ കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപം 24.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.6 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSS കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.

0: Over East Uttar Pradesh, East Madhya Pradesh and Vidarbha today. The weather agency also forecast heatwave conditions in isolated pockets over Uttar Pradesh, Madhya Pradesh, Vidarbha, Punjab, Haryana, Chandigarh and Delhi during the next 5 days. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്രമായ നൈപുണ്യ വികസനവും തൊഴിൽ സുരക്ഷതയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ് പദ്ധതിക്ക് NIT തുടക്കമായി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്ര കൈമാറ്റവും നിർവഹിച്ചു. സമൂഹത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഈ പദ്ധതിയിലൂടെ നൈപുണ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അതിലൂടെ ശാക്തീകരിക്കപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള രജിസ്ട്രാർ പ്രൊഫസർ VB സമീർ കുമാർ, NIT കാലിക്കറ്റ് രജിസ്ട്രാർ ഡോക്ടർ സുനിൽ ജേക്കബ് ജോൺ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ശ്രീ ഷാ ഫൈസ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഔദ്യോഗികമായ ധാരണാപത്രം ഒപ്പുവെച്ച് കൈമാറിയത്. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി NIT കാലിക്കറ്റിലും കാസർഗോഡുള്ള കേരള കേന്ദ്ര സർവ്വശാലയിലുമായി ആകെ 1500 ഉദ്യോഗാർത്ഥികൾക്കാണ് വിവിധ കോഴ്സുകളായി പരിശീലനത്തിന് അവസരം ഒരുക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ 4 പ്രധാന കോഴ്സുകളായി 1100 പേർക്കാണ് പരിശീലനം നൽകുക. പെൺകരുത്തിനും വനിതാ സംരംഭത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കേരള കേന്ദ്ര സർവ്വശാലയിൽ പ്രത്യേക കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ 16th ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2025 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. 25 ഫീൽഡ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. വീടുകൾ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുന്ന എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകേണ്ടവരാണ് ഫീൽഡ് ട്രെയിനർമാർ. 2 ഘട്ടങ്ങളിലാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആദ്യഘട്ടം. ഇതിനായി July 1 to 30 വരെയുള്ള ദിവസങ്ങളിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. ഇതിനു മുന്നോടിയായി June 16 to 30 വരെ വ്യക്തികൾക്ക് പ്രത്യേക വെബ് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് വിവരങ്ങൾ നൽകാനും അവസരം നൽകും. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക. 2025 February നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയെ സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ ഉൾപ്പെടെ വിവരങ്ങളും ശേഖരിക്കും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലൂടെ ചർച്ചകളും മാതൃകാ അവതരണവും നടന്നു. പ്രാദേശിക പ്രവർത്തനത്തിലൂടെ ആഗോളമാറ്റം സൃഷ്ടിക്കുക എന്ന ആശയത്തിൽ കടലുണ്ടി, കായണ്ണ, ചെങ്കോട്ടുകാവി, കൊയിലാണ്ടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ BMC വിവിധ ജൈവ വൈവിധ്യ സംരക്ഷണ മാതൃകകൾ അവതരിപ്പിച്ച് ആശയങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ചർച്ചകളും സാങ്കേതിക സെഷനുകളും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാ ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോഴിക്കോട് ബ്ലോക്കും, മികച്ച നഗരസഭയായി രാമനാട്ടുകര നഗരസഭയും, മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷനും, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ അമീദും, റീൽസ് മത്സരത്തിൽ 1st നേടിയ ചേലൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തിൽ ഹരിത ചട്ട പാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. കൂടഞ്ചി ഗ്രാമപഞ്ചായത്തിൽ ഈറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടഞ്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം, പ്രാഥമിക ചികിത്സ, നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, കഠിനാധ്വാന തൊഴിലാളികൾ തുടങ്ങിയ അതീവ ജാഗ്രത ആവശ്യമായ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഹീറ്റ് ക്ലിനിക്കിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. വേനൽക്കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ സേവനവും കൗൺസിലിംഗും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വച്ഛ് സാർവേഷൻ ഗ്രാമീൺ റാങ്കിൽ കേരളത്തിൽ 1st ദക്ഷിണ മേഖലയിൽ 2nd നേടി കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുള്ള മികവാണ് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകുന്ന അംഗീകാരത്തിന് അർഹരാക്കിയത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനം ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിലാണ് ജില്ല 2nd സ്വന്തമാക്കിയത്. സ്വച്ഛ് സർവേഷൻ ഗ്രാമീണ സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗൻവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവയുടെ ശുചിത്വവും ശൗചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ചിരുന്നു. കൃത്യവും സമയബന്ധിതവുമായ IMIS റിപ്പോർട്ടിംഗ് ജില്ലയുടെ പുരോഗതി ദേശീയ വിലയിരുത്തലിൽ പ്രതിഫലിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഇന്ന് രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PMeDrive ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് രാത്രി 8:30. രാത്രി 9:30 അക്ഷര സൗരഭം, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യ ഭാഗം. രാത്രി 9:30 അക്ഷര സൗരഭം പരിപാടി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9495569321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പെറ്റ് സ്കാൻ ഡോക്ടർ റോസ്നാറ ബീഗം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: पुरस्सरं 75 धावनांकाः विनिर्मिताः। अपरतः द्वितीये द्वन्द्वे कोलकाता नाइट राइडर्स दिल्ली कैपिटल्स दलयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ? കാണട്ടെ, വോ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
9: വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിൻ്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്, അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
8: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് ഐഐടി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. സിബിഎസ്ഇ പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി ബി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
8: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും.
8: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്ട്രേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സി ബി എസ് ഇ പുനർമൂല്യം

0: നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വടക്കുംനാഥൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. അവനവന് ആദായം നൽകുന്ന പദ്ധതികളേക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പലർക്കും ആഗ്രഹമില്ലേ? ഒരാട് ഫാം അല്ലെങ്കിൽ കന്നുകാലി ഫാം, അതുമല്ലെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് കരുതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മെ പൊതിയും. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ വേണം, രജിസ്ട്രേഷൻ വേണോ, ലൈസൻസ് വേണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മെ അലട്ടാൻ തുടങ്ങും. പേടിക്കണ്ട, സംശയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഇത് ശ്രദ്ധിക്കൂ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഷിബു ജോർജ്.
1: നമ്മുടെ പാൽ ഉൽപ്പാദനം ചെയ്യുന്ന പ്രസൻസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്.
2: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കള് വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവ് ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പൊ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമേ വരുന്നുള്ളൂ. 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പൊ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല,
1: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
2: കൊടുക്കുന്നില്ല. ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസിങ് യൂണിറ്റ്, അപ്പൊ 50 കോഴികളെ വരെ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാല ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസോ

0: ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിൽ വെരിഫിക്കേഷനും എല്ലാം അവർ നടത്തുന്നുണ്ട്. എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അത്
1: മാൻഡേറ്ററി ആണ്. സർ സൂചിപ്പിച്ച നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ആ സ്ഥിതിയിലും
0: തീർച്ചയായിട്ടും നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ദേവമാർ അലക്കുന്നത് കളിക്കുന്ന
1: ആദ്യമായിട്ട്
2: പരിപാടി സംബന്ധിച്ച സാറിന് എന്റെ ആയിരം നമസ്കാരം.
0: നമസ്കാരം.
2: ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ 60 പൈസ വെച്ചാൽ കിട്ടുമോ? രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ?
0: അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ, ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. ഒരു തുടക്കക്കാരായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അപ്പൊ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തൽ. അപ്പോൾ ഈ ആടുവളത്തലിന് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിന്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിന്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം
1: ലോൺ എടുക്കാൻ വേണ്ടി.
0: പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളത്തിലുള്ള യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന് പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ് കൂടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആവർത്തന ചെലവ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിംഗ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പൊ KCCയുടെ സഹായം തേടാം. ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്ട് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ. സാർ, നമ്മൾ ഈ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക, ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം, അവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്.
1: സർ, ഇപ്പം നമ്മളിപ്പം നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ.

0: അതിനെക്കുറിച്ചൊന്ന്
1: തീർച്ചയായിട്ടും.
0: വിശദീകരിക്കാമോ?
1: അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിൻ്റെ യൂണിറ്റ്, 5 പശുവിൻ്റെ യൂണിറ്റ്, 10 പശുവിൻ്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്. ക്ഷീരശ്രീ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, മുട്ട ഉൽപ്പാദനം, മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി. ഇപ്പൊ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
0: കൊണ്ടുവരാൻ
1: പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
0: പിന്നെ അടുത്ത് വരുന്ന സാർ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്,
1: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികൾ ഉണ്ടായിരുന്നു, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും. NLMന്റെ ഭാഗമായിട്ട് കേരളത്തില് വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തല്, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ള കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്. ആവർത്തന ചെലവുകൾ
0: മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടുണ്ടല്ലേ?
1: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിലെ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
0: അപ്പൊ അത് പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം.
1: വീണ്ടും എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
0: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
1: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ കർഷകൻ ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. കൃഷിസ്ഥലം ഒരുക്കുന്നത് തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
0: ലേബർ കോസ്റ്റ്
1: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. പശുവിന്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പായിട്ട് സംയോജിപ്പിച്ചാൽ
0: ഇതൊരു കർഷകൻ ഇങ്ങനെ ഈ ഒരു സ്കീമില്

0: 10 ലക്ഷം 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്. കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ വാട്ടർ എടുക്കണം. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് തൊഴുത്ത് നിർമ്മിക്കുക, രണ്ട് ഈ പശുക്കളെ വാങ്ങുക. അപ്പോൾ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുക്കളുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമില്ല. 10ൽ കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിലയിരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്തു തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. KCC ആയിട്ട് ബന്ധപ്പെട്ട്
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി, ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിന്റെ 70% തീറ്റയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകളുള്ളത്,
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്.
0: നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചിരുന്നു,
0: അപ്പൊ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കുമതി, കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവെപ്പുകളും എടുക്കണം, അവയ്ക്കാവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു
0: ഇതിന്റെ ആട്ടുകുട്ടികളെ നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടും കുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താരും. കാരണം ഇതിന് എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒരു 1-1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യം ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും. അത് ഇത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ. കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്, പശു വളർത്തലും ആട് വളർത്തലും. അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറേ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.

മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ 9387830718. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: മാങ്ങാണ്ടി അപ്പം രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണ വിഭവമായിരുന്നു മാങ്ങാണ്ടി അപ്പം. മാമ്പഴക്കാലമാകുമ്പോഴേ മാമ്പഴം തിന്ന് വലിച്ചെറിയുന്ന മാങ്ങാണ്ടിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നാം ചിന്തിക്കാറില്ല. വെട്ടിക്കീറാൻ ആവശ്യമായ അത്ര മാങ്ങാണ്ടി ആകുമ്പോൾ അവ വെട്ടിക്കീറി പരുവപ്പെടുത്തുന്നു. മിക്കവരും കർക്കിടക മാസത്തോടെയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. മാങ്ങാണ്ടിയിൽ നിന്നും എടുത്ത പരിപ്പ് വൃത്തിയാക്കിയ ശേഷം നന്നായി ഉണക്കി ചണച്ചാക്കിലോ തുണിയിലോ കെട്ടി വെള്ളത്തിൽ കട്ടുകളയാൻ മുക്കിയിടും. കുറഞ്ഞത് 4 ദിവസമെങ്കിൽ

0: ലും വെള്ളത്തിൽ മുക്കിയിടണം. പണ്ട് പാടവരമ്പിലെ മടവീണ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടുമായിരുന്നു. കട്ടുപോയ ശേഷം പുഴുങ്ങി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കും. അതിൽ നിന്നും ആവശ്യമായവയെടുത്ത് ഇടിച്ചു പൊടിച്ചോ വെള്ളത്തിൽ കുതിർത്തോ നാടൻ തവിടരിയോടൊപ്പം അരച്ചു ചേർത്ത് അപ്പമുണ്ടാക്കുമായിരുന്നു. കൂടാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ശർക്കരപ്പാനിയിൽ ഇളക്കി ചുക്കും ജീരകവും അരിപ്പൊടിയും ചേർത്ത് ശർക്കര വരട്ടിയുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടിച്ചു പൊടിച്ച് തവിടുള്ള അരിയോടൊപ്പം ചേർത്ത് മാങ്ങാണ്ടി പുട്ടും ഒരു വിശേഷ വിഭവമായിരുന്നു. അക്കാലത്തെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഇത്. വയറുകടി, കുടൽപുണ്ണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ആമാശയ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു ഇത്.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം കുരുമുളക്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭങ്ങളുടെ യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.artvm@gmail.com.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ

സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിക്കുന്നു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോൾ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി കാർഡ് ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അതുമല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാകുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടിയിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭിക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുക, അതിനാണ് പ്രോത്സാഹനം നൽകുന്നത്. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാകുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറി രേഖ, ഫോട്ടോ, പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്നുള്ള നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബില്ല് തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in.

CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയുടെ ഒഴിവുണ്ട്. ഇതിനുവേണ്ടി 2026 ജൂൺ 4 തീയതി ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 2027 മാർച്ച് 31 വരെയാണ്. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർക്ക് 35 വയസ്സും സ്ത്രീകൾക്ക് 40 വയസ്സും. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 കുരുമുളക് കൃഷി എന്നതിലും 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 8891054078. ഒരിക്കൽ കൂടി 8891054078. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 45 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്

0: കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 100,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 300,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_ TVM

0: എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27നും 28നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: യുവവാണി.
4: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം.
3: യുവസാഹിത്യം.

0: ഇന്ന് യുവസാഹിതിയിൽ തങ്ങളുടെ രചനകളുമായി രണ്ട് എഴുത്തുകാരുണ്ട്. തന്റെ കഥകളുമായി ഷഹസാദും കവിതകളുമായി അശ്വതി ധന്യയും അവരുടെ സൃഷ്ടികൾ അവതരിപ്പിക്കും. ആദ്യം നമുക്ക് ഷഹസാദിന്റെ കഥകൾ കേൾക്കാം. അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെട്ടാലോ?
1: എന്റെ പേര് എം കെ ഷഹസാദ്. ചെറുപ്പം മുതലേ ധാരാളം കഥകൾ വായിച്ചിരുന്ന ഒരാളാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിച്ചപ്പോൾ അതുപോലെ ഒരു നോവൽ എഴുതാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും സമഗ്രമായ ഒരു കൃതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എഴുത്തിനോടുള്ള ഒരു ആഭിമുഖ്യം അങ്ങനെ പതുക്കെ വളർന്നു വന്നു. ഈ കഥകളൊക്കെ എന്നെ കുറിച്ചുള്ള കഥകളാണ്.
0: ഇനി നമുക്ക് ഷഹസാദിന്റെ കഥകൾ കേൾക്കാം.
1: ഒരു പോലീസുകാരന്റെ കഥ പൂർണ്ണമായിട്ടും, അതിനകത്തൊരു 2-3% മാത്രമേ ഭാവനയുള്ളൂ. ബാക്കിയെല്ലാം യഥാർത്ഥമാണ്, ഞാൻ കണ്ടതാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നതെന്നും അവരുടെ മേലെ വലിയ അധികാരമൊന്നും ഇല്ലാത്ത ഒരു കോൺസ്റ്റബിൾ പോലും എങ്ങനെയാണ് പെരുമാറുന്നതെന്നും നേരിട്ട് എനിക്ക് കാണാൻ പറ്റി. അപ്പൊ അത് അതുപോലെ എഴുതി. അതുമാത്രമാണ് ആ കഥ. ഒരു പോലീസുകാരന്റെ കഥ. ഒരു കഥ പറയുമ്പോഴോ ചരിത്രം എഴുതുമ്പോഴോ അത് മാന്യന്റെ പക്ഷത്ത് നിന്ന് പറയുന്നതോ എഴുതുന്നതോ ആണല്ലോ നമ്മുടെ രീതി. നാടോടികളായ രണ്ട് കൗമാരക്കാരികളെക്കാൾ മാന്യനാണല്ലോ നമുക്കൊരു പോലീസുകാരൻ. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഞാൻ ഒരു പോലീസുകാരന്റെ കഥ എന്ന് പേരിട്ടിരിക്കുന്നത്. പണ്ട്, അധികം പണ്ടൊന്നുമല്ല, ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ട്രെയിനിലാണ്. ട്രെയിൻ അപ്പോൾ ഇന്ത്യയിൽ എവിടെയോ ആണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ഓർക്കുന്നുള്ളൂ. കമ്പാർട്ട്മെന്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. റിസർവ് ചെയ്തവരും ചെയ്യാത്തവരുമായി വലിയ പുരുഷാരം. പിന്നെ ചായ വിൽപ്പന, പേരക്ക വിൽപ്പന, കുക്കുംബർ, പൈനാപ്പിൾ വിൽപ്പന, സമൂസ വിൽപ്പനയൊക്കെയായി കുറച്ചുപേർ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് കടന്നിട്ടുള്ള നാടോടി പെൺകുട്ടികളും. അവർ ഇയർഫോണും മറ്റും വിട്ട് നടക്കുകയാണ്. നല്ല ഉത്സാഹം, ചെറു പുഞ്ചിരി മുഖത്ത്. എന്റെ അടുത്തും വന്ന് ചോദിച്ചു ഇയർഫോൺ വേണോ എന്ന്. ഞാൻ വേദനിപ്പിക്കാതെ നിരസിച്ചു. അവർ എവിടെ നിന്ന് തിരക്കി. കൂട്ടത്തിൽ ചെറുപ്പക്കാരി രാജസ്ഥാനിൽ നിന്നാണ് തങ്ങളെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു, നിങ്ങൾ രണ്ടു പേര് മാത്രമേ ഉള്ളോ? അവൾ പറഞ്ഞു, ഞങ്ങൾ സഹോദരിമാരാണ്. അമ്മയുൾപ്പെടെ അവരുടെ പ്രദേശത്ത് നിന്ന് വലിയ സംഘമായാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. പലരും പല ട്രെയിനുകളിൽ കച്ചവടം നടത്തുന്നു. വൈകിട്ടെല്ലാവരും ടെന്റിൽ കണ്ടുമുട്ടും. അവർ അടുത്ത യാത്രക്കാരന്റെ അടുത്തേക്ക് പോവാൻ ധൃതി വച്ചു. ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് പുറത്തേക്ക് നോക്കി. ട്രെയിനിന്റെ വേഗത കുറഞ്ഞു. വണ്ടി ഏതോ സ്റ്റേഷനിൽ അടുക്കുകയാണ്. ട്രെയിൻ പക്ഷേ പ്ലാറ്റ്ഫോമിലല്ല നിർത്തിയത്, നടുക്കുള്ള ഒരു ട്രാക്കിലാണ്. അപ്പുറത്ത് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ പോലീസുകാരൻ എല്ലാ കമ്പാർട്ട്മെന്റുകളിലേക്കും ജനലിലൂടെ ചൂഴ്ന്നു നോക്കി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിലേക്ക് നോക്കിയ ശേഷം അദ്ദേഹം പതുക്കെ ട്രാക്കിലേക്ക് വന്ന് ഞങ്ങൾക്ക് നേരെ നടന്നു വന്നു. ഇയർഫോൺ വിൽക്കുന്ന പെൺകുട്ടികളുടെ ഇയർഫോണുകൾ വാങ്ങി പുറകെ ചെല്ലാൻ പറഞ്ഞു. അവർ ഇതൊരു സാധാരണ സംഭവമെന്ന മട്ടിൽ പുറകെ പോയി. ട്രാക്ക് മുറിച്ചു കടന്നു. അവരിൽ ഇളയവളെയും കൂട്ടി പോലീസുകാരൻ സ്റ്റേഷന് പിറകിലേക്ക് മറഞ്ഞു. മൂത്തവൾ വിൽപ്പന സാമാനങ്ങളുമായി മുന്നിലെ ബെഞ്ചിലിരുന്നു. വണ്ടി പതുക്കെ നീങ്ങിത്തുടങ്ങി. അവൾ വിഷണ്ണയായി. ഞാനൊരു ഇംഗ്ലീഷ് പത്രം നിവർത്തി ലോകവാർത്തകൾ വായിച്ചു തുടങ്ങി. വണ്ടി നീളത്തിലൊരു ചൂളം മുഴക്കി. മുഷിപ്പൻ എന്ന കഥയിലെ വയസ്സനായ കഥാപാത്രം അയാളും നേരിട്ട് ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് എൻ്റെ മനസ്സിൽ ധാരാളം കാലം അയാളുണ്ടായിരുന്നു. ഒരു 4-5 വർഷം മുന്നേ ഉണ്ടായ അനുഭവമാണെങ്കിലും കോവിഡ് സമയത്താണ് അതും കഥയായിട്ട് മാറിയത്. കഥ മുഷിപ്പൻ. റെയിൽവേ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ അയാളെ കണ്ടുമുട്ടുന്നത്. കൃത്യമായി പറഞ്ഞാൽ കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ. യാത്രകളിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. ചിലപ്പോൾ മിണ്ടിയെന്നും ദീർഘമായ ചർച്ചകളിൽ ഏർപ്പെട്ടെന്നും വരാം. പക്ഷേ പുതിയ അനുഭവങ്ങളുടെ നിരന്തരമായ ആഘാതത്തിൽ പഴയത് നേർത്ത് നേർത്ത് നഷ്ടപ്പെടും. എന്നാൽ ഇദ്ദേഹത്തെ എനിക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. വല്ലാതെ സംസാരിച്ച് ആളുകളെ മുഷിപ്പിക്കുന്ന 70 കഴിഞ്ഞൊരാൾ. എല്ലാ കാര്യത്തിലും അയാൾക്കൊരു അഭിപ്രായം കാണും. നമ്മൾ ചോദിക്കുകയൊന്നും വേണ്ട, അയാൾ ഇടയിൽ കയറി വന്നോളൂ. മുന്നിലും അരികിലും ഇരിക്കുന്നവരോട്, മാറി മാറി വരുന്ന യാത്രക്കാരോടും അയാൾ ചോദിക്കും, എറണാകുളത്തേക്കാണോ? മറുപടി പറയുന്നയാൾ എറണാകുളത്തേക്കാണെങ്കിലും അല്ലെങ്കിലും അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ആണെങ്കിൽ കൂടുതൽ സന്തോഷം, അത്ര തന്നെ. എറണാകുളത്ത് ഇറങ്ങുന്ന ആളാണെങ്കിൽ പിന്നെ അയാൾ ചോദിക്കും, അവിടാണോ ജോലി? അല്ലാത്തൊരാളാണെങ്കിൽ എവിടെ പോയി, എന്താണ് ജോലി? അങ്ങനെ അങ്ങനെ തുടരും കുശലം. ഞാൻ വായിക്കുകയായിരുന്നു. ഇയാളുടെ സംഭാഷണം കാരണം എനിക്ക് വായനയിൽ ശ്രദ്ധ വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. സംഭാഷണത്തിൽ ഇടപെടുവിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചെങ്കിലും ഞാൻ പിടികൊടുത്തില്ല. ഗൗരവം പൂണ്ടങ്ങിയിരുന്നു. എങ്കിലും എന്റെ യാത്രയെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട വിവരങ്ങളൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചു. കുശലാന്വേഷണത്തിന് ശേഷം അദ്ദേഹം സ്വന്തം കുശലങ്ങളുടെ കെട്ടഴിച്ചുറങ്ങി. ആദ്യമായി മകന്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞു വിവരിച്ചു. മകൻ എറണാകുളത്ത് ഏതോ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നും അവിടെ കമ്പനി തന്നെ മകനൊരു വീട് അനുവദിച്ചിട്ടുണ്ടെന്നുമൊക്കെ. എന്തൊരു പൊങ്ങച്ചം പറച്ചിലാണ് ഇയാളുടേത്. മുമ്പിലിരുന്ന് തലകുലുക്കി കൊടുക്കുന്ന മാന്യന്മാർക്ക് അങ്ങനെ തോന്നിയോ എന്നറിയില്ല, പക്ഷേ എനിക്ക് തോന്നി. മകന്റെ ഭാര്യയെക്കുറിച്ചും രണ്ട് പേരക്കുട്ടികളെപ്പറ്റിയുമായി പിന്നീട് അയാളുടെ വിസ്താരം. കേൾവിക്കാർ മാറി മാറി വന്നു. കഥ തുടർന്നുകൊണ്ടുമിരുന്നു. വിരസമായ യാത്രയിലെ നേരം പോക്കെന്ന നിലയിൽ സംഗതി എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധയും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടു. എപ്പോഴോ അയാൾക്കൊരു ഫോൺ വന്നു. മകനായിരുന്നത്രേ. സ്റ്റേഷനിലെത്തിയപ്പോൾ വിളിച്ചാൽ മതി, കാറുമായി വന്നു കൂട്ടാം എന്ന് മകൻ പറഞ്ഞതും തുടർന്ന് കഥയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. മഹത്തായ വായനയ്ക്കിടയിൽ എപ്പോഴോ ഞാനൊന്ന് മയങ്ങിയിരുന്നു. ഉണർന്നപ്പോൾ വണ്ടി സൗത്ത് സ്റ്റേഷനിൽ അടുക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തയ്യാറായി. വണ്ടി നിർത്തുമ്പോൾ തന്നെ ചാടി ഇറങ്ങണം. ഓടിച്ചെന്ന് നാലിലോ അഞ്ചിലോ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന കോട്ടയം പാസഞ്ചർ പിടിക്കണം. തലശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള എന്റെ യാത്രകളിൽ ഒരു പതിവായിരുന്നു തിരക്കു പിടിച്ചുള്ള ഈ ഓട്ടം. ആ വണ്ടി പോയാൽ പിന്നെ കോട്ടയത്തെത്തുക വലിയ പ്രയാസമാണ്. നമ്മുടെ വൃദ്ധനും ഇറങ്ങാൻ തയ്യാറെടുത്തു. വണ്ടി നിന്ന നിമിഷം തന്നെ ഞാൻ ഇറങ്ങിയോടി. കിതച്ച് കുതിച്ച് അഞ്ചാം പ്ലാറ്റ്ഫോമിലെത്തിയപ്പോഴേക്കും കോട്ടയത്തേക്കുള്ള ട്രെയിൻ പോയിരുന്നു. ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിലിരുന്നു. ഇന്റർസിറ്റിയിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാർ മേൽപ്പാലത്തിന്റെ പടിയിറങ്ങി വരുന്നുണ്ട്. അതിൽ നമ്മുടെ വൃദ്ധനുമുണ്ട്. അയാളെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കെ വൃദ്ധൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വണ്ടി വിട്ടുപോയല്ലേ എന്ന ചോദ്യം തുടർത്തുവിട്ടു. അത് ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ഇയാളെന്താ പരിഹസിക്കുകയാണോ എന്ന് ചിന്തിച്ചുപോയി. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി എന്ത് ചെയ്യാനാ മോനെ, അയാൾ വീണ്ടും ചോദിച്ചു. എന്റെ മറുപടി ഞാൻ ഒറ്റ വാക്കിൽ ഒരുക്കി തീരുമാനിച്ചില്ല. പക്ഷേ ഞാനെന്തായാലും ഇവിടെ തന്നെ കിടക്കുക. മകനെ വിളിക്കുന്നില്ല, നേരം ഇത്ര വൈകിയില്ലേ. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. വെറുതെ ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഇനിയും പലതും പറയാനുണ്ടെന്ന് തോന്നി. കോവിഡ് എന്ന കഥ, ആ കഥയിലെ കഥാപാത്രം ആയിട്ടുള്ളയാളും ഞാനും രണ്ടും ഒന്നാണ്. കോവിഡ് ബാധിക്കുന്ന രോഹിത് അദ്ദേഹം അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ കഥയായിട്ട് മാറിയത്. കഥ കോവിഡ്. അവന് കോവിഡൊന്നും വന്നിട്ടില്ലെന്നാണ് അമ്മ പറഞ്ഞത്. രോഹിതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവൻ എന്റെ അയൽക്കാരനാണ്. ഒരു കൗമാരക്കാരൻ, പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. വെളുത്ത് കൊലുന്ന് പൊടിമീശയുള്ള ഒരു പയ്യൻ. എന്റെ വീടിന് മുന്നിലൂടെയാണ് അവൻ സ്കൂളിൽ പോവുകയും വരികയും ചെയ്തിരുന്നത്. വീടിന്റെ വാതിക്കൽ ഞാനുണ്ടെങ്കിൽ അവൻ കൈ ഉയർത്തി കാണിക്കും, പുഞ്ചിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്ന് വരും. ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലാണ് അവൻ അന്ന് പഠിച്ചിരുന്നത്. ഞാൻ മാഷുമാരെ പറ്റി ചോദിക്കും. രവീന്ദ്ര മാഷിനെ പറ്റിയും സാവിത്രി ടീച്ചറെ പറ്റിയും ഒക്കെ. ഒരു പാവൻ ടീച്ചറായിരുന്നു സാവിത്രി ടീച്ചർ. അഞ്ചാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് ടീച്ചർ. അതിമണ്ഡനും അതിനേക്കാൾ വികൃതിയുമായിരുന്നു ഞാൻ അക്കാലത്ത്. പ്രത്യേകിച്ച് ഒന്നും പഠിക്കാൻ വേണ്ടിയായിരുന്നില്ല സ്കൂളിൽ പോയിരുന്നത്, വെറുതെ അങ്ങ് പോയി വരികയാണ്. അങ്ങനെ ഒരു നാൾ കാൽക്കൊല്ല പരീക്ഷ നടന്നു. ശാസ്ത്ര പരീക്ഷയുടെ ഉത്തരക്കടലാസുമായി സാവിത്രി ടീച്ചർ ക്ലാസ്സിൽ വന്നു. എന്നോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിന്നു. എന്നിട്ട് ചോദിച്ചു, എന്താടാ സൗരയുദ്ധം? അനക്ക് അറിഞ്ഞൂടെ ടീച്ചറെ? ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാടോ ഇതിൽ സൂര്യനും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് സൗരയുദ്ധം എന്ന് എഴുതി വച്ചിരിക്കുന്നത്? അയ്യോ, അത് ഞാൻ ഓൻ്റെ നോക്കി എഴുതാ ടീച്ചറെ. ഞാൻ രജനീഷിനെ ചൂണ്ടിക്കാട്ടി. അവൻ എന്നെ ഒരു ഒറ്റുകാരനെ എന്ന പോലെ സൂക്ഷിച്ചു നോക്കി. പതുക്കെ എഴുന്നേറ്റ് നിന്നു. ടീച്ചർ പക്ഷെ അടിച്ചൊന്നുമില്ല, ഇരുന്നോളാൻ പറഞ്ഞു. ഈ കഥകളൊക്കെ ഞാൻ രോഹിത്തിനോട് പറയും, അവനും പറയും കുറേ കഥകൾ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്ത് കുളത്തിൽ നീന്താൻ പോയതും തിരിച്ചു വരുമ്പോൾ ടീച്ചർ കണ്ടതും ഹിന്ദി ടീച്ചർക്ക് പുതിയ പേരിട്ട കാര്യവും അങ്ങനെ പലതും. ഒരു ദിവസം രാവിലെ അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഏട്ടാ, അനക്ക് പ്രച്ഛന്ന വേഷത്തിൽ ഫസ്റ്റ് ഉണ്ട്. ഞാൻ അഭിനന്ദിക്കാനായി അടുത്തു ചെന്നപ്പോൾ അവൻ ഒച്ച താഴ്ത്തി പറഞ്ഞു, അതെനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയുള്ളതുകൊണ്ട് കിട്ടിയതാ. അതെങ്ങനെ? ഞാൻ അത്ഭുതപ്പെട്ടു. അതെനിക്ക് ഇഷ്ടാനായിട്ട് പോയതല്ല. മാഷ് പറഞ്ഞു നീ പോണെന്ന്. ഒരു ബയസന്റെ വേഷം കെട്ടി സ്റ്റേജിൽ വെറുതെ നടന്നാ മതി എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഡയലോഗ് ഉണ്ടേനും, അത് ഞാൻ സ്റ്റേജിലെത്തിയപ്പോൾ മറന്നുപോയി. പക്ഷേ ഞാൻ നന്നായി വിറച്ച് പേടിച്ചിട്ട അങ്ങനെ എനിക്ക് ഫസ്റ്റും കിട്ടി. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അവൻ സ്കൂളിലേക്കും പോയി. വൈകിട്ട് കളിസ്ഥലത്ത് അവനുണ്ടാകും. ചിലപ്പോൾ ഞങ്ങളൊക്കെ കൂടി പുഴയിൽ കുളിക്കാൻ പോകും. ഒരു തെങ്ങിൻ തോപ്പിലൂടെയാണ് യാത്ര. പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് തേങ്ങകൾ പെറുക്കിയെടുക്കും. നീന്തിക്കഴിഞ്ഞ് വിശക്കുമ്പോൾ പൊതിച്ച് കഴിക്കാൻ. ചിലപ്പോൾ ഒന്ന് രണ്ട് തേങ്ങകൾ ഒഴുകി വന്നെന്നും ഇരിക്കും. അതും പിടിച്ചെടുത്ത് പൊതിക്കും. പിന്നൊരു കളിയുണ്ട്. പൊതിച്ച തേങ്ങയുടെ ചിരട്ടയോടുകൂടിയ പൂള് ആഴത്തിലേക്ക് വലിച്ചെറിയും. അത് പോയി എടുക്കലാണ് കളി. അതിലവൻ ബഹുമിടുക്കനായിരുന്നു. പിന്നീട് ഒരു തൊഴിലന്വേഷകനായി നാടുവിട്ടതിന് ശേഷം രോഹിതിനെ നേർക്കുനേർ കാണുന്നത് ഈ ലോക്ക്ഡൌൺ കാലത്താണ്. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവൻ ഉമ്മറത്തിരിക്കുന്നത് കണ്ടു. ഞാൻ കൈ ഉയർത്തി കാണിച്ചു. അവനും സാവധാനം കൈ ഉയർത്തി മുഖത്തൊരു ചിരി വരുത്തി. നടക്കാൻ വരുന്നോ ഞാൻ ചോദിച്ചു. അവനില്ലെന്ന് പറഞ്ഞു. ഞാൻ നടന്ന് തിരിച്ചു വരുമ്പോഴും അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവൻ കണ്ണുകൾ പിൻവലിച്ചു കളഞ്ഞു. ഞാൻ വീട്ടിലേക്ക് നടന്നു. മുറ്റത്തെ ടാപ്പ് തുറന്ന് കൈയും മുഖവും സോപ്പ് ഉപയോഗിച്ച് കഴുകി. ശബ്ദം കേട്ടപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കെ അരികിൽ വന്ന അമ്മയോട് ഞാൻ പറഞ്ഞു അവനെ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. കഥകൾ എന്ന കഥ ഞാൻ സാധാരണ നടക്കാൻ പോകാറുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. ഒരു ബോട്ട് കയറ്റി കോട്ടയത്ത് തന്നെ. കോവിഡ് സമയത്ത് വൈകുന്നേരങ്ങളിൽ ഞാനവിടെ പോകും. ലോക്ക്ഡൗൺ സമയത്ത് ഒരു ദിവസം ഞാൻ പോയിരുന്നപ്പോൾ ഒരു ഭിക്ഷക്കാരനോട് സാമ്യതയുള്ള ഒരാൾ ആണ് അവിടെ വന്നത്, ഇതിലെ കഥാപാത്രം. പക്ഷെ അയാളുടെ ലൈഫിൽ അയാളുടെ ആഗ്രഹങ്ങൾ നമ്മളൊക്കെ പോലെ ഒരാളാവണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ജീവിതം അയാളെ അനുവദിച്ചില്ല, സാഹചര്യം അയാളെ അനുവദിച്ചില്ല. അപ്പോൾ അത് ലോകം അറിയേണ്ടതുണ്ട്. കാരണം അങ്ങനെയും കുറേ ജീവിതങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ടായിരുന്ന കുറേ മനുഷ്യരുണ്ട്. പക്ഷെ അവർക്കത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനൊരു കഥ, കഥകൾ എന്ന കഥയും ഞാൻ എഴുതി. കഥ, കഥകൾ. വൈകിട്ട് ഒന്ന് നടക്കാൻ പോകണമെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇരുന്നിരുന്ന് മടിയായി തുടങ്ങിയിരിക്കുന്നു. ഇന്നാണ് അങ്ങനെ പുറത്തു പോയത്. നടക്കാൻ ഇറങ്ങുമ്പോൾ കയ്യിലൊരു പുസ്തകവും എടുത്തു. ഉയർത്തെഴുന്നേൽപ്പ്. നടന്ന് നടന്ന് ബോട്ട് ജെട്ടിയിലെത്തുമ്പോൾ അവിടെ കനാലിനും നടപ്പാതയ്ക്കും ഇടയിൽ ഇരിക്കാനായി കെട്ടിയുണ്ടാക്കിയ കുഞ്ഞു കോൺക്രീറ്റ് പുരകളിലെ ഇരിപ്പിടത്തിൽ കാറ്റും കൊണ്ടിരുന്ന് വായിക്കുന്നത് മുറിയിലെ അടച്ചിട്ട അന്തരീക്ഷത്തിലെ വായനയേക്കാൾ സുഖകരമാണ്. നടപ്പാതയിൽ ഞാൻ ഒരു റൗണ്ട് നടന്നു. ലോക്ക്ഡൌൺ ആയതിനാൽ അധികം പേരില്ല. എന്നാലും തൊട്ടടുത്ത വീട്ടിലെ സ്ഥിരം നടപ്പുകാരിയായ ചേച്ചി ഇന്നും നടക്കുന്നുണ്ട്. അവരുടെ വായാടികളായ രണ്ടു മക്കളും കൂട്ടുകാരികളും എന്നത്തെയും പോലെ നടപ്പാതയിലൂടെ സാവധാനം നടന്നു പോവുകയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവസരം കിട്ടുമ്പോഴൊക്കെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരിപ്പിടങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ പേർ ഇരിക്കുന്നു. ഒരിടത്ത് കുറച്ചുപേർ ഇരുന്ന് കുടുംബശ്രീ മീറ്റിംഗ് കൂടുന്നു. ഞാൻ മുന്നോട്ട് നടന്നു. തനിച്ചിരിക്കാൻ ഒരിടമാണ് ലക്ഷ്യം. അങ്ങനെ ആരുമില്ലാത്ത ഒരു ഇരിപ്പിടം കണ്ടുപിടിച്ചു. കുറച്ചുനേരം ജലാശയമൊന്ന് ആസ്വദിച്ചു. പുസ്തകം മറിച്ചു. മാസ്ലോവ ഇപ്പോൾ ജയിൽ ആശുപത്രിയിലെ പരിചാരികയായി തീർന്നിരിക്കുന്നു. നെഹ്റുദോവിന്റെ ഇടപെടലാണ്. മാസ്ലോവയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ തുടരുകയാണ് നെഹ്റുദോവ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി ജയിലാശുപത്രിയിൽ എത്തിയതാണ് അദ്ദേഹം. വായിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു. സാധാരണ വേഷം ധരിച്ച ഒരു സാധാരണ മനുഷ്യൻ. അയാൾക്ക് അവിടെ ഇരുന്ന് മദ്യപിക്കണം. എന്നോട് അയാൾ അനുവാദം ചോദിക്കുകയാണ്. പുസ്തകം വായിക്കുന്നത് കണ്ടതിനാലാവണം ഭയങ്കര ബഹുമാനമാണ് അയാൾക്ക്. ഇങ്ങനെ വായിക്കുന്ന ഒരാൾ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടില്ല എന്ന പ്രസ്താവനയും അയാൾ പുറപ്പെടുവിച്ചു. അവിടെ ഇരുന്ന് മദ്യപിക്കാനുള്ള അനുവാദം ഞാൻ കൊടുത്തു. പോക്കറ്റിൽ നിന്ന് മദ്യക്കുപ്പിയും കൂൾ ഡ്രിങ്ക്സും ഒരു പാക്കറ്റ് അച്ചാറും പുറത്തിറക്കപ്പെട്ടു. ഞാൻ ഒന്നും മിണ്ടാതെ അയാളുടെ പ്രവൃത്തികൾ നോക്കിയിരിക്കുകയാണ്. ഒരിക്കലും മദ്യപിക്കരുത്, അയാൾ ഉപദേശിച്ചു. ഇല്ല, മറുപടി ഞാൻ ഒറ്റ വാക്കിൽ ഒതുക്കി. പ്രത്യേക അനുപാതത്തിൽ മദ്യവും കൂൾ ഡ്രിങ്ക്സും കലർത്തി പുതുതായി സൃഷ്ടിക്കപ്പെട്ട പാനീയം അയാൾ ഒറ്റ അടുക്കി വിഴുങ്ങി. എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിച്ചു. അച്ചാറെടുത്ത് നാക്കിൽ വിതറി. ഒരു സീൽക്കാര ശബ്ദം കൂടി. പിന്നീട് അയാൾ പറഞ്ഞു തുടങ്ങി. എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നോ മദ്യപിക്കാൻ. നിന്നെപ്പോലെ വായിക്കാനും പഠിക്കാനുമായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാനൊരു കോളനിയിലാണ് ജനിച്ചത്. ഇപ്പോൾ തെരുവിൽ ജീവിക്കുന്നു. പറയുന്നതിനിടയിൽ തയ്യാറാക്കിയ ലായിനി അയാൾ ഒരിക്കൽ കൂടി വിഴുങ്ങി. പഴയ ശബ്ദങ്ങൾ ആവർത്തിക്കപ്പെട്ടു. അതൊന്ന് ഒതുക്കാൻ വീണ്ടും അച്ചാർ പ്രയോഗിക്കപ്പെട്ടു. നടപ്പാതയിൽ ആളുകൾ നടക്കുന്നുണ്ട്. എനിക്ക് ഇയാളുടെ കൂടെ ഇരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അയാൾ എൻ്റെ മനസ്സ് വായിച്ചെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ ഇരിക്കാൻ പേടിയുണ്ടോ? ഞാൻ ഇല്ലെന്ന് കള്ളം പറഞ്ഞു. നീ ഒരു നല്ല മനുഷ്യനാണ്. എന്നെ പോലെ തെരുവിൽ കിടക്കുന്നവരോടും നീ സാധാരണ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. അതെ, നമ്മൾ പറഞ്ഞു വന്നത്. അയാളൊന്ന് നിർത്തി. എനിക്ക് മനസ്സിലായി, അയാൾ എന്നെ വിടാൻ പോകുന്നില്ല. പറഞ്ഞിരിക്കാനുള്ള പുറപ്പാടിലാണ്. നിങ്ങളുടെ ജീവിതത്തെയും ആഗ്രഹങ്ങളെയും പറ്റി. അതെ അതെ, അയാൾ തുടർന്നു. ഞാനൊരു കോളനിയിലാണ് ജനിച്ചത്. അവിടെ എനിക്കാരും നല്ലത് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരങ്ങളിൽ മദ്യപിച്ചു വരുന്ന അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അയൽക്കാരെ തെറി വിളിക്കാനാണ്. ഞാൻ ഉറക്കെ ഉറക്കെ പുതിയ പുതിയ തെറികൾ വിളിച്ചു പറയുമ്പോൾ അച്ഛൻ സന്തോഷവാനാകും. എന്റെ ആവേശവും കൂടും. അയാളും നിർത്തി. ഞാൻ അയാളെ നോക്കിയിരിക്കുകയാണ്. ആദ്യമായി മദ്യപിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു, നീ മദ്യപിക്കരുത്, അത് നിന്റെ ജീവിതം നശിപ്പിക്കുമെന്ന്. അന്ന് ഞാൻ കേട്ടില്ല. പണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ദസ്തോവ്സ്കിയെ, പെരുമ്പടവത്തെ നീയും വായിക്കണം. പക്ഷെ അന്ധനാവരുത്. നിനക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. നീ ചെറുപ്പമാണ്. എനിക്ക് നിന്നെപ്പോലാവാൻ കൊതിയാവുന്നുണ്ട്. അയാൾ വീണ്ടും മദ്യം അകത്താക്കി. വീണ്ടും സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്വന്തം ശബ്ദത്തിലെ പതർച്ച അയാൾക്ക് സ്വയം അനുഭവപ്പെട്ടു. അതയാൾ എന്നോട് ചോദിച്ച് ഉറപ്പാക്കുകയും ചെയ്തു. ഞാൻ മദ്യപിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതാണ്, അയാൾ പറഞ്ഞു. നേരം ഇരുട്ടിത്തുടങ്ങി. വഴിയിൽ ആരുമില്ല. എനിക്ക് അയാളോട് കൂടി ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ പേടിയായി തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. അത് പറ്റില്ല, അയാൾ തടഞ്ഞു. നമ്മൾ സംസാരിക്കുകയല്ലേ, അതിനിടയിൽ എങ്ങനെയാ പോകുന്നത്? ആ പറഞ്ഞത് കൽപ്പിക്കുന്ന സ്വരത്തിലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം, ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കേട്ടപ്പോൾ അയാളൊന്ന് അടങ്ങി. ഞാൻ എഴുന്നേറ്റു. ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്, അയാൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഞാൻ തലകുലുക്കി സമ്മതിച്ചു. ഞാൻ പെട്ടെന്ന് നടന്നു തുടങ്ങി. പുറകിലൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. കേടാ വണ്ടിയിൽ ഇന്നൊരു അട്ടഹാസവും. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ജീപ്പ് റിവേഴ്സ് എടുത്ത് തിരിച്ചുപോയി.
0: മുഹമ്മദ് റമീസ് ഷഹസാദ് എഴുതി അവതരിപ്പിച്ച കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അടുത്തതായി യുവസാഹിതിയിൽ തന്റെ കവിതകളുമായി എത്തുന്നത് അശ്വതി ധന്യ.
2: നമസ്കാരം, എന്റെ പേര് അശ്വതി. ഞാൻ പിന്നക്കമുകളിലാണ് താമസിക്കുന്നത്. എനിക്ക് പാട്ടുകൾ കേൾക്കാനും കവിതകളൊക്കെ കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. കൂടുതൽ ഞാൻ പഴയ പാട്ടുകളൊക്കെയാണ് കേൾക്കാറുള്ളത്. ഒ എൻ വി സാറിന്റെ ആയാലും വയലോപ്പിള്ളി സാറിന്റെ, മുരുകൻ കാട്ടാക്കട സാറിന്റെ ഒക്കെ കൂടുതൽ കവിതകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കവിത എഴുതി തുടങ്ങിയത്. വിദ്യാസാഗർ സാറിന്റെ സിനിമാ പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കാറുണ്ട്. ആ ഒരു ഇഷ്ടം വെച്ചിട്ടാണ് കവിതകൾ കേൾക്കുമ്പോൾ ആ ഒരു മീനിങ്ങും അർത്ഥവത്തായ ആ വരികളൊക്കെ ചേർന്ന്, അതാണ് എന്റെ ഒരു കവിത എഴുതുന്നതിലുള്ള പ്രചോദനം തന്നെ.
0: ഇനി നമുക്ക് അശ്വതിയുടെ കവിതകൾ കേൾക്കാം.
2: ആദ്യത്തെ കവിതയാണ് മൗനജാലകം. വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും മനസ്സിനകത്ത് സന്തോഷം എന്ന ഒരു വികാരം കിട്ടാനായിട്ട് അതിനു വേണ്ടി ഞാൻ എഴുതിയത് മൗനജാലകം.

ഏകാന്തത. ഏകാന്തതയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകമായിട്ടിരിക്കുന്ന ഒരാളിന്റെ മനസ്സിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങളെല്ലാം കൂടെ ചേർത്താണ്. അത് സൂര്യനും ചന്ദ്രനുമായിട്ടൊക്കെ കമ്പയർ ചെയ്തു അങ്ങനെയാണ് എഴുതിയത്. ഏകാന്തത.

വേറൊരു കവിതയാണ് അമ്മ. അത് നമ്മുടെ അമ്മയെ തന്നെ പൂജിക്കണം, ദൈവത്തെ പോലെ കരുതണം എന്നുള്ള ആ ഒരു ഉപമയായിട്ടാണ് ഞാൻ അമ്മ എന്നുള്ള കവിത എഴുതിയത്. അമ്മ.

0: അശ്വതിധന്യ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് യുവസാഹിതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: യുവസാഹിതി സമാപിക്കുന്നു.
0: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. ആകാശവാണി.
1: നാട്ടുചിന്തയിൽ ഇന്ന് പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.

പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അനിൽ ദേ, വിൻസി, ശശികല, കലാകുമാരി, കുമാർ നെയ്യാറ്റിൻകര, ഗോകുൽ ദേ, തങ്കമണി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
2: 2024 സെപ്റ്റംബർ 29-നാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM ഇ ഡ്രൈവ് പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു.

0: വഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM eDrive പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM eDrive പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും ഇ ഡ്രൈവ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMeDrive.heavyindustries.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9495956321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയം ഫോണിൽ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. സമയം 8 മണി കഴിഞ്ഞ് 34:55. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്ക.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ

0: ജസ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് ഫാൽത്ത മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ഡലമായ പറവൂരിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ലോഹം എന്ന ചിത്രത്തിന് വേണ്ടി റഹിവി അഹമ്മദ് രചിച്ച് ശ്രീവത്സംഗ് ജയൻവേണോൻ ഈണമിട്ട് ഷഹാസമാനും മൈഥിലിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: In these episodes, we provide listeners insights into the work and life of Padma Awardees. To listen to the episodes, tune into 100.1 Akashwani Gold Channel tomorrow from 9:10 a.m. onwards. It can also be heard on News on AIR app and News on AIR official YouTube channel. A four-member medical team from the All India Institute of Medical Sciences, AIIMS, Delhi today conducted second autopsy of the former model turned actor Trisha Sharma in Bhopal in alleged dowry death case. The post-mortem lasted nearly 3 hours under tight security arrangements. After completion of legal formalities, the body was handed over to the family and the last rites were performed at the Bhadbhada Crematorium in Bhopal. 33-year-old Trisha died under suspicious circumstances at her matrimonial home in Bhopal on the 12th of this month. While her in-laws have claimed it is a case of suicide, woman's family has alleged that she was murdered by her husband and in-laws. At the Asian Under-23 Wrestling Championships, Indian grapplers continued their impressive run, securing 3 gold, 2 silver, and 3 bronze medals in Vietnam's Da Nang today. In the women's freestyle event, Mansi Lathera and Kajal Dhocha clinched gold medals, while Sweetie and Neha Sangwan bagged silver medals. Ahilya Shinde added to the tally with a bronze medal finish. In the men's Greco-Roman category, Sumit Dalal won gold, while Neeraj Patel and Rohit Bura secured bronze medals. And in IPL cricket, Rajasthan Royals defeated hosts Mumbai Indians by 30 runs at the Wankhede Stadium today to join Royal Challengers Bengaluru, Gujarat Titans and Sunrisers Hyderabad in this season's playoffs and securing the fourth place in the points table. And now before we end the bulletin, the headlines once again. India and US outline trade agreement, energy security and mobility as key areas of cooperation in high-level talks in New Delhi. BJP candidate Debangshu Panda sweeps West Bengal's Falta Assembly re-poll by over 1 lakh votes. TMC candidate forfeits deposit. West Bengal government directs all district magistrates to set up holding centers for suspected illegal foreigners. Government ropes in IIT Madras and Kanpur experts to fix CBSE re-evaluation portal glitches. In Karnataka, 8 people swept away by strong currents in Tate Hakalu River in Uttar Kannada district. President, Vice President and Prime Minister expressed grief over the loss of lives. Normal life affected due to severe heat wave in central and northwest India. Conditions to continue for the next 7 days. And in Asian Under-23 Wrestling Championships, Indian grapplers clinched 3 gold, 2 silver and 3 bronze medals in Vietnam. And that's all in the news at 9. Good night. ആകാശവാണി.
1: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില വാഗ്വാദങ്ങളുടെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വീരനായിട്ടുള്ള അക്കിലസ് ഗ്രീക്ക് സൈന്യവുമായി പിണങ്ങി നിൽക്കുകയാണ്. ഗ്രീസിലെ വില്ലാളി വീരന്മാരൊക്കെ മുറിവേറ്റ് ഗ്രീക്ക് താവളങ്ങളിൽ കഴിയുകയാണ്. അക്കിലസ് പങ്കെടുത്താൽ മാത്രമേ ഇനി യുദ്ധത്തിൽ ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടാകൂ എന്ന അവസ്ഥയിലാണ് ഗ്രീക്ക് സൈന്യം ഇരിക്കുന്നത്. അക്കിലസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വീരനുമായിട്ടുള്ള പെട്രോക്ലോസ് മരണമടഞ്ഞു. ഇനി അക്കിലസ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കഥ കേൾക്കാം. പെട്രോക്ലോസിന്റെ മരണത്തോടെ നിമിഷ നേരം കൊണ്ട് അക്കിലസിന്റെ രഥവും കുതിരകളും അക്കിലസിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അത് ഹെക്ടർ കൈവശപ്പെടുത്താതിരിക്കാൻ ഓട്ടോമേഡോൺ ചെയ്തതായിരുന്നു അത്. മെനലാവൂസ് ഈ കാഴ്ച കണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞെത്തി. മെനലാവൂസിനോടൊപ്പം പെട്രോക്ലോസിന്റെ ശവശരീരം തിരിച്ചെടുക്കാൻ ഗ്രീക്ക്

പടയാളികളും ഓടിയെത്തി. ഹെക്ടർ പെട്രോക്ലോസിന്റെ ശവശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഗ്രീക്കുകാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നോടി. പെട്രോക്ലോസിന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത പടച്ചട്ടയും തൊപ്പിയും ധരിച്ച് ഹെക്ടർ നിന്നു. അത് പീലൂസ് അക്കിലസിന് നൽകിയവയായിരുന്നു. ഹെക്ടർ വീണ്ടും ശവശരീരത്തിനായി പിന്തിരിഞ്ഞെങ്കിലും യവനവീരന്മാർ ആയുധം കൊണ്ട് അതിനു ചുറ്റുമൊരു വേലി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിച്ചുപോയി. കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന് അക്കിലസ് നോക്കുകയായിരുന്നു. ഗ്രീക്കുകാരുടെ അമ്പരപ്പും വിഹ്വലതയും അദ്ദേഹം കണ്ടു. തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ അദ്ദേഹത്തിന് ആകെ ആകാംക്ഷയായി. അക്കിലസിന്റെ പക്കൽ ഓടിയെത്തിയ ഗ്രീസിലെ പടയാളികൾ പറഞ്ഞു, അക്കിലസ്, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്ങേ അറിയിക്കാനുള്ളത്. നമ്മുടെ വീരനായകനായ പെട്രോക്ലോസിനെ ട്രോജൻകാർ വധിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനായി ഇപ്പോൾ ഗ്രീക്കുകാർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പെട്രോക്ലോസിന് നൽകിയ തലപ്പാവും കവചവും ഹെക്ടർ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും അക്കിലസ് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. അക്കിലസിന്റെ അമ്മ തേറ്റിസ് ദേവി മകന്റെ ഈ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി. അക്കിലസ് പറഞ്ഞു, അമ്മേ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പടച്ചട്ടയും ട്രോജൻകാർ കൈവശപ്പെടുത്തി. ഹെക്ടറിനെ കൊല്ലാതെ ഇനി ഞാൻ ഉറങ്ങില്ല അമ്മേ. തേറ്റിസ് ദേവി പറഞ്ഞു, നീ ഹെക്ടറെ കൊല്ലുകയാണെങ്കിൽ അധികം താമസിയാതെ നീയും യുദ്ധത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ അക്കിലസ് പറഞ്ഞു, എനിക്ക് ഈ നിമിഷത്തിൽ തന്നെ മരിച്ചാൽ മതി. എന്റെ ആത്മസുഹൃത്തിനെ രക്ഷിക്കാൻ എനിക്കായില്ലല്ലോ. അവനെ എനിക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്തത്. ഞാൻ അയാളെ സഹായിക്കാതിരുന്നത് എന്റെ വലിയ തെറ്റാണ്. ഹെക്ടറിനെ എനിക്ക് കൊല്ലണം. ഇവിടെ വന്നതിനു ശേഷം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് ഇടവരുത്തിയ ആ വഴക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. എന്റെ വാശിയും പകയും ഇനി ട്രോജൻകാരോട് മാത്രമായിരിക്കും. എന്റെ പെട്രോക്ലോസിനെ കൊന്ന ഹെക്ടറിനെ ഞാൻ കൊന്നിരിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ തേറ്റിസ് ദേവി പറഞ്ഞു, നിന്റെ തീരുമാനം എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിനക്ക് യുദ്ധം ചെയ്യാൻ എങ്ങനെ കഴിയും? നിന്റെ പടച്ചട്ടയും തലപ്പാവുമൊക്കെ ഹെക്ടർ കൊണ്ടുപോയില്ലേ? തേറ്റിസ് ദേവി അത് പറഞ്ഞപ്പോഴാണ് അക്കിലസ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പടച്ചട്ട ഇല്ലാതെ ഹെക്ടറോടെ എതിരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. തേറ്റിസ് ദേവി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ പോകട്ടെ. ദേവന്മാരുടെ ലോഹപ്പണിക്കാരനായ ഹെഫസ്തൂസിനെ കൊണ്ട് ഞാനൊരു പുതിയ പടച്ചട്ടയും തലപ്പാവും ഉണ്ടാക്കി നാളെ കൊണ്ടുവന്ന് തരാം. അതും പറഞ്ഞ് തേറ്റിസ് ദേവി അപ്രത്യക്ഷയായി. അക്കിലസ് തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ തേറ്റിസ് ദേവി വന്നു. തലേ ദിവസം പറഞ്ഞിരുന്നതുപോലെ നല്ല ഒരു പടച്ചട്ടയും ദേവി കൊണ്ടുവന്നിരുന്നു. അത് കണ്ട് നിർമ്മിടൻകാരുപോലും അത്ഭുതപ്പെട്ടുപോയി. അക്കിലസിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള ആയുധം വന്നെത്തിയിരിക്കുന്നു. അമ്മയോട് നന്ദി പറഞ്ഞ് അയാൾ പടച്ചട്ട വാങ്ങിയണിഞ്ഞു. അങ്ങനെ ട്രോജൻ കടൽത്തീരത്തുകൂടി അക്കിലസ് നടന്നു. ഗ്രീക്കുകാരായ പടയാളികളെയെല്ലാം അക്കിലസ് വിളിച്ചുകൂട്ടി. ഒഡീസിയൂസ്, ദിയമേഡസ്, മെനലാവൂസ്, ആഗ്മെനോൺ എന്നിവരെല്ലാം മുറിവേറ്റ് തളർന്നവരായിരുന്നെങ്കിലും അക്കിലസ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ആകെ ഉന്മേഷമായി. അഗമെനോൺ, നമ്മൾ തമ്മിലുള്ള തർക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട. നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടായ ഭിന്നതയൊക്കെ ഞാൻ മറക്കാം. എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് ഗ്രീക്കുകാരെ മുഴുവൻ ഒരുമിച്ച് നിർത്തി യുദ്ധത്തിന് പോകാം. അപ്പോൾ അയാൾ പറഞ്ഞു, അക്കിലസ്, താങ്കളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത്. പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. നമ്മുടെ വീരനായകനായ അക്കിലസിനെ ഞാൻ വേദനിപ്പിച്ചു. അതിനൊക്കെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അക്കിലസിനോട് മാപ്പ് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്റെ സമ്പത്തിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അക്കിലസിന് നൽകുകയും കൂടി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കിലസിനും സമാധാനമായി. അവർ വളരെ സന്തോഷത്തോടെ നന്ദിപൂർവ്വം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അജയനായ അക്കിലസ് തന്റെ മുന്നിൽ കണ്ട ട്രോജൻ പടയാളികളെയൊക്കെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ശത്രുക്കളുടെ കുന്തമോ അസ്ത്രമോ ഒന്നും അക്കിലസിന്റെ ലോഹപ്പടച്ചട്ടയിൽ പോറൽ പോലും ഏൽപ്പിച്ചില്ല. ട്രോജൻ പടയാളികൾ ആകെ പേടിച്ച് പിന്തിരിഞ്ഞോടി. ചിലർ രക്ഷപ്പെടുവാനായിട്ട് നദിയിൽ ചാടി. അങ്ങനെ അവർ അവിടെ മുങ്ങി മരിച്ചു. പ്രിയാം രാജാവ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് അക്കിലസിന്റെ വിജയ പോരാട്ടം കാണുകയായിരുന്നു. അക്കിലസിന്റെ പരാക്രമം കണ്ട് അദ്ദേഹം യുദ്ധദേവൻ തന്നെയോ എന്ന് പ്രിയാം ശങ്കിച്ചുപോയി. കോട്ടയുടെ വാതിലുകളെല്ലാം തുറന്നിടാൻ രാജാവ് കൽപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ട്രോജൻ സൈന്യങ്ങളെല്ലാം കോട്ടയിൽ അഭയം തേടി. ട്രോജൻ നഗരം രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയന്നോടിയ ട്രോജൻ പടയുടെ പിന്നാലെ അക്കിലസും ഗ്രീക്കുകാരും പാഞ്ഞു ചെന്നു. ട്രോജൻ സൈന്യം മുഴുവൻ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഹെക്ടർ മാത്രം സമരഭൂമിയിൽ നിന്നു. പ്രിയാം രാജാവ് താഴേക്കിറങ്ങി വന്ന് മകനോട് കരഞ്ഞപേക്ഷിച്ചു, കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ജീവൻ രക്ഷിക്കണമെന്ന്. അക്കിലസ് ഹെക്ടറെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ പ്രിയാം വിളിച്ചു പറഞ്ഞു, മകൻ,

ഹെക്ടർ, അക്കിലസ് നിന്നെ കൊല്ലാനാണ് വരുന്നത്. ഓടി ഈ കോട്ടയ്ക്കുള്ളിൽ കയറും, സമയമില്ല, വേഗം വരൂ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. ഹെക്ടറാകട്ടെ അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ അക്കിലസിനെ നേരിടാനായി തന്റെ ഇടത്തോടെ നിന്നു. സംഹരിക്കുവാനുള്ള ആവേശം ബാധിച്ചതുപോലെ അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. ശരിക്കും ഹെക്ടറിന് പേടിയുണ്ടായിരുന്നു, എങ്കിലും വെല്ലുവിളിയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അക്കിലസ് ഹെക്ടറുടെ ശിരസിന് നേർക്ക് കുന്തമെറിഞ്ഞു. ഹെക്ടർ ഒഴിഞ്ഞുമാറി. ഇനി ഹെക്ടറിന്റെ ഊഴമാണ്. അദ്ദേഹം ആഞ്ഞെറിഞ്ഞ കുന്തം അക്കിലസ് പരിച കൊണ്ട് തടുത്തു. അക്കിലസിന്റെ പരിച രണ്ടായി പിളർന്നു. പരിച വലിച്ചെറിഞ്ഞുകൊണ്ട് അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. അക്കിലസിനെ വെട്ടാനായി ഹെക്ടർ വാൾ വലിച്ചൂരിയ നിമിഷത്തിൽ അക്കിലസ് അയാളെ ആഞ്ഞടിച്ചു. ഹെക്ടർ നിലംപതിച്ചു. പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അക്കിലസ് പറഞ്ഞു, ഹെക്ടർ, ഇപ്പോഴെന്തായി നിന്റെ വീരവാദം? എന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന്റെ ഘാതകനാണ് നീ. നീ ജീവിച്ചാൽ എനിക്ക് വിശ്രമിക്കാനാവില്ല, നീ മരിക്കണം. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കെ ഹെക്ടർ അപേക്ഷിച്ചു, അക്കിലസ്, നിങ്ങളോട് ഞാൻ യാചിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതദേഹം എന്റെ ആൾക്കാരായ ട്രോജൻ പടയാളികളെ ഏൽപ്പിക്കണം. വിധിപ്രകാരം എന്റെ ശവശരീരം സംസ്കരിക്കാൻ താങ്കൾ അനുവദിക്കണം. അപ്പോൾ അക്കിലസ് അലറി, സംസ്കാരത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. ഹെക്ടർ അപ്പോൾ മറുപടിയായി, നിങ്ങളുടെ ഇഷ്ടം പോലെ പെരുമാറിക്കൊള്ളൂ, പക്ഷേ നിങ്ങളുടെ ഈ ഹൃദയകാഠിന്യത്തിന് ദൈവം ശിക്ഷ നൽകും. അത് ഞാൻ സത്യം ചെയ്യുകയാണ്. നിങ്ങൾ എത്ര വലിയ ശക്തനാണെങ്കിലും എന്റെ അനുജനായ പാരീസിന്റെ അടിയേറ്റ് നിങ്ങളിവിടെ മരണമടയും. അതും പറഞ്ഞുകൊണ്ട് ഹെക്ടർ അന്ത്യശ്വാസം വലിച്ചു. ഗ്രീക്ക് താവളത്തിലേക്ക് ഹെക്ടറുടെ ശവശരീരം കൊണ്ടുപോകാൻ അക്കിലസ് നിർദ്ദേശിച്ചു. അത് അവർ അനുസരിച്ചു. അന്ന് സന്ധ്യയ്ക്ക് പ്രിയാം രാജാവ് ഒറ്റയ്ക്ക് അക്കിലസിന്റെ അടുത്തെത്തി. തന്റെ മകന്റെ മൃതശരീരം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ആ വൃദ്ധന്റെ ധൈര്യവും പുത്രസ്നേഹവും കണ്ടപ്പോൾ അക്കിലസ് അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് മാത്രം ഹെക്ടറുടെ മൃതശരീരം അക്കിലസ് വിട്ടുകൊടുത്തു. വിധിയാവണ്ണം മകന്റെ ശവശരീരം പ്രിയാം രാജാവ് സംസ്കരിച്ചു. ജയപരാജയങ്ങൾ ആർക്കാണെന്ന് തീരുമാനിക്കാനാവാത്ത വിധം ട്രോജൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോയി നഗരത്തിനുള്ളിലെ പ്രിയാം രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യോഗം നടന്നു. പ്രിയാം രാജാവ് തന്നെയായിരുന്നു യോഗം നടത്തിയിരുന്നത്. പണ്ഡിതന്മാരും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും ശക്തനായിട്ടുള്ള ഹെക്ടർ യുദ്ധത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസ് നമ്മയെല്ലാം കീഴടക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അതിലൊരാൾ പറഞ്ഞു. ട്രോയ് നഗരത്തിൽ നിന്ന് അവർ നമ്മെ തുരത്തി. നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്തിന് തീ കൊടുക്കുന്ന സമയം അധികം ദൂരമാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയാം പറഞ്ഞു, നമ്മളാരും നഗരം വിട്ടുപോകേണ്ട അവസ്ഥ എത്തിയിട്ടില്ല. എത്യോപ്യയിലെ രാജാവായ മെംനോൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും വേഗം വരുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മതി. ശത്രുവിനെ പേടിച്ചോടി അന്യരാജ്യത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ നമ്മുടെ മണ്ണിൽ പടപൊരുതി മരിക്കുന്നതല്ലേ നല്ലത്? യുദ്ധം കൊണ്ട് ക്ഷീണിച്ച പോളിഡെമസ് പറഞ്ഞു, എത്യോപ്യയിലെ രാജാവ് വരുമെന്ന് തന്നെ കരുതുക, പക്ഷെ അദ്ദേഹത്തിന് നമ്മയെല്ലാം രക്ഷിക്കാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പ്? അജയ്യനായ ഗ്രീക്ക് സൈന്യാധിപനാണ് അക്കിലസ്. അയാൾ അദ്ദേഹത്തെയും വധിച്ചെങ്കിലോ? പിന്നീട് എന്താണ് നമ്മുടെ അവസ്ഥ? ഈ 13 മണിക്കൂറെങ്കിലും നമുക്ക് ഹെലനെയും കവർന്നെടുത്ത വസ്തുവകകളെയും തിരികെ കൊടുത്ത് ഗ്രീക്കുകാരോട് സന്ധി ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? പോളിഡെമസ് പറഞ്ഞത് പരമാർത്ഥമാണെന്ന് സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ തോന്നി. പക്ഷെ പാരീസ് മുന്നോട്ട് വന്നു പറഞ്ഞു, പോളിഡെമസ്, നിങ്ങൾ യുദ്ധക്കളത്തിലെ ഭീരുവാണോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരുന്നുള്ളൂ, ബാക്കിയുള്ള ട്രോജൻകാരൊക്കെ യുദ്ധം ചെയ്തുകൊള്ളൂ. ഉടനെ തന്നെ പോളിഡെമസ് അതിന് മറുപടി കൊടുത്തു, പാരീസ് രാജകുമാരാ, നിങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടാണ് ഈ ദുരിതം എല്ലാം ഉണ്ടായത്. പുരുഷാരം മുഴുവനും നശിക്കാൻ മാത്രമേ നിങ്ങളുടെ ഈ പോക്ക് ഉപകരിക്കുകയുള്ളൂ. പാരീസ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. യുദ്ധത്തിനും ദുരന്തങ്ങൾക്കും കാരണം താനാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും ഹെലനെ വിട്ടുകൊടുക്കുക എന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ സമയത്ത് എത്യോപ്യയിലെ രാജാവായ മെംനോൺ വന്നെത്തി. ട്രോജൻ സൈന്യം ആകെ ആവേശത്തിലായി. പിറ്റേ ദിവസം അയാൾ ട്രോജൻ സൈന്യത്തെ നയിക്കുകയും ചെയ്തു. അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നീട് നടന്നത്. ആർത്തിരമ്പുന്ന സമുദ്രങ്ങളിലെ തിരമാലകൾ പോലെ സൈന്യം വ്യൂഹങ്ങൾ അണിനിരന്നു. അക്കിലസ് അസ്ത്രമേതും എത്യോപ്യൻ രാജാവായ മെംനോണിന്റെ സമീപം നിന്ന രണ്ട് ട്രോജൻ സൈന്യ തലവന്മാരെ വധിച്ചു. മെംനോൺ പൈലോസിലെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. വയസ്സനായ നെസ്തോർ അവരുടെ നടുവിൽ നിൽക്കുന്നു. നെസ്തോറിനെ ലക്ഷ്യമാക്കി മെംനോൺ കുന്തമെറിഞ്ഞു. നെസ്തോറിന്റെ ഇളയപുത്രനായ ആന്റിലോക്കോസ് പിതാവിന്റെ മുന്നിൽ ചാടിയെത്തി. കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ചു. ആന്റിലോക്കോസ് മരിച്ചു വീണു. കോപവും ദുഃഖവും

0: സഹിക്കാൻ പറ്റാതെ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് നെസ്തോർ മെംനോണിന്റെ നേരെ എത്തി. ഒറ്റയടിക്ക് അയാളെ കൊല്ലാൻ മെംനോണിന് കഴിയുമായിരുന്നെങ്കിലും അത് ചെയ്തില്ല. നെസ്തോർ തന്റെ പിതാവിന്റെ ഉത്തമ സുഹൃത്താണെന്ന കാര്യം മെംനോണിനും അറിയാമായിരുന്നു. മെംനോൺ പറഞ്ഞു, നെസ്തോർ രാജാവേ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ഇത് കേട്ടതോടെ നെസ്തോർ അവിടെ നിന്ന് പോയി. എന്നിട്ട് അക്കിലസിനോട് പറഞ്ഞു, അക്കിലസേ, എന്റെ മകനെ വധിച്ചവനാണ് മെംനോൺ, നീ അവനെ കൊല്ലണം, അതുമാത്രമാണ് എന്റെ ആഗ്രഹം. അക്കിലസും മെംനോണും തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് പിന്നീട് നടന്നത്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരികളാണ് പറന്നത്. തടഞ്ഞ പരിചയ്ക്ക് മുകളിലൂടെ വീശിയെത്തിയ അക്കിലസിന്റെ വാൾ മെംനോണിനെ മുറിവേൽപ്പിച്ചു. അക്കിലസിന്റെ നേരെ മെംനോൺ കുന്തം പ്രയോഗിച്ചു. അക്കിലസ് തന്റെ തോളിൽ കുത്തിക്കയറിയ കുന്തം വലിച്ചുരിയെറിഞ്ഞിട്ട് വാൾ വീശി. മിന്നൽ വേഗത്തിലാണ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നത്. വാൾ പടച്ചട്ടയിലും ശിരോകവചത്തിലും തട്ടിയുണ്ടാകുന്ന ശബ്ദം കൊണ്ട് അന്തരീക്ഷം വിറങ്ങലിച്ചു. പൊടിപടല മേഘപാളികൾ പോലെ ഉയർന്നു. രണ്ടാളും പൊരിഞ്ഞ യുദ്ധമാണ്. ആരും കീഴടങ്ങുന്ന ലക്ഷണമില്ല, ആരും തോൽക്കുന്ന ലക്ഷണവുമില്ല. ചുറ്റുമുള്ളവരൊക്കെ വികാരഭരിതരായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അതാ അത് സംഭവിച്ചു. അക്കിലസിന്റെ വാൾ മെംനോൺ രാജാവിന്റെ നെഞ്ചിലൂടെ കടന്നു. ശക്തനായിട്ടുള്ള എത്യോപ്യൻ രാജാവ് മെംനോൺ നിലംപതിച്ചു. ട്രോജൻകാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നുപോയി. അവർ പരിഭ്രാന്തരായി. ഗ്രീക്കുകാരാവട്ടെ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ട്രോജൻ സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. അക്കിലസും കൂട്ടരും പിറകെയും കോട്ടയുടെ വാതിൽക്കിലെത്തി. വിജയം തങ്ങൾ കൈവരിച്ചുവെന്നും നിമിഷങ്ങൾക്കകം ട്രോജൻ നഗരം ചുട്ടരിക്കാമെന്നും ഗ്രീക്കുകാർ കരുതി. കോട്ടവാതിലിലേക്ക് കുതിച്ചുപാഞ്ഞ അക്കിലസിന്റെ കണങ്കാലിൽ ഒരു അസ്ത്രം വന്നു പതിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കിലസ് ഭൂമിയിൽ വീണു. പാരിസ് തൊടുത്തുവിട്ട അമ്പായിരുന്നു അത്. കണങ്കാലിൽ ഒഴികെ ശരീരത്തിൽ ഒരിടത്തും ആയുധം പ്രയോഗിച്ച് അക്കിലസിനെ കൊല്ലാൻ കഴിയുകയില്ലായിരുന്നു. അക്കിലസ് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയായ തേറ്റിസ് ദേവി സ്റ്റിക്സ് നദിയിൽ അയാളെ മുക്കിയതിന്റെ ഫലമാണത്. അന്ന് കണങ്കാൽ മാത്രം നനഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അവിടെ മാത്രം ആയുധപ്രഹരമേൽക്കും, അതല്ലെങ്കിൽ അക്കിലസ് അമരനായിരുന്നു. അക്കിലസിന്റെ കണങ്കാലിലെ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മഹാനായിട്ടുള്ള ഗ്രീക്ക് വില്ലാളി വീരൻ മരണമടഞ്ഞു. അങ്ങനെ ഹെക്ടർ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞത് സത്യമായി മാറി. പാരീസിന്റെ അമ്പുകൊണ്ട് അജയ്യനായിരുന്ന അക്കിലസ് മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസിന്റെ മരണത്തോടെ ഗ്രീക്ക് പടയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ട്രോജൻ യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാള സാഹിത്യ ലോകത്ത് വ്യത്യസ്തമായ എഴുത്തുശൈലിയും ആഴമുള്ള ചിന്തകളും കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ ജി ആർ ഇന്ദുഗോപൻ. വാക്കുകളിലൂടെ മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കുകയും ജീവിതത്തിന്റെ സങ്കീർണതകളെ അതീവ സൂക്ഷ്മമായി വരച്ചു കാട്ടുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിന്റെ നിഗൂഢതകളും മനുഷ്യന്റെ ഉള്ളറകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വായനക്കാരുടെ മനസ്സിൽ വേറിട്ട സ്ഥാനം നേടിയവയാണ്. ചരിത്രത്തിന്റെ ഇഴകളിലൂടെ സഞ്ചരിച്ച് രചിച്ച ആനോ എന്ന നോവലിലൂടെ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ജി ആർ ഇന്ദുഗോപനാണ് ഇന്ന് അക്ഷര സൗരഭത്തിന്റെ അതിഥി. അദ്ദേഹവുമായുള്ള സംഭാഷണം ഇനി നമുക്ക് കേൾക്കാം.
1: നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരുകളിലൊന്നായി മാറിയ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ

0: മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ആനോ അടക്കം നിരവധി കൃതികൾ എഴുതിയ ശ്രീ ജി ആർ ഇന്ദുഗോപൻ, സ്വാഗതം.
1: നമസ്കാരം.
0: ആനോ എന്ന നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു ജി ആർ ഇന്ദുഗോപൻ സൃഷ്ടിയല്ല ശരിക്കും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആനോ നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് പോർച്ചുഗൽ വഴി റോമിലെത്തി നമ്മുടെ മാർപ്പാപ്പയുടെ വളരെ പ്രിയപ്പെട്ട ഒന്നായി മാറിയ ഒരു ആനക്കുട്ടിയെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു നോവൽ, ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. എങ്ങനെയാണ് ഈ ഒരു കഥയുടെ തന്തുവിലേക്ക് എത്തിയത്?
1: ഇത് ഒരു അമേരിക്കൻ മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്ററായ സിൽവിയോ ബദനി എന്ന് പറഞ്ഞ ഒരു മഹാനായ ചരിത്ര മ്യൂസിയം സൂക്ഷിപ്പുകാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ വത്തിക്കാനിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ മ്യൂസിയം എന്ന് വെച്ചാൽ 1500-2000 വർഷത്തോളം പഴക്കമുള്ള പഴയ രേഖകളൊക്കെ ഉള്ള സഭയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അവിടെ കുറച്ച് അസ്ഥി കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തിട്ടപ്പെടുത്തിയിട്ടില്ല, എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല, ഒരു പക്ഷേ മാമത്തിൻ്റെതായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, മാമത്തിൻ്റെ ആവാൻ സാധ്യതയില്ല, കാര്യം അത് ഫോസിലൈസ്ഡ് ആയി പോകും, കാര്യം ഇത്രയും 1000 കണക്കിന് വർഷം പുറകോട്ടുള്ളവർ. അപ്പോൾ ഒരു തന്നെ ആനയുടേതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ആന വരാനോ അല്ലെങ്കിൽ മരിക്കാനോ മരിച്ച് അവിടെ വത്തിക്കാനിൽ അന്ന് ഈ പഴയ റോമിലോ ഇവിടെ നിന്ന് അതിനുള്ള സാധ്യത വളരെ കുറവാണ്.
0: അതെ,
1: വന്നിട്ടില്ല എന്നില്ല, പക്ഷെ വളരെ അപൂർവമാണത്. അങ്ങനെ അദ്ദേഹം ഇത് അമേരിക്കയെ കൊണ്ടുപോയി പഠിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഒരു ആനക്കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളാണ്, എല്ലും നട്ടെല്ലിൻ്റെ ഭാഗവും. അങ്ങനെ അദ്ദേഹം ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിയിട്ട് ഒരു പുസ്തകം പുള്ളി രചിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാർ വന്ന കാലയളവിൽ ഇവിടുന്ന് കൊണ്ടുപോയ വെളുത്ത തൊലിയുള്ള ചാൽബിനോ രോഗമുള്ള ഒരു കുട്ടി ആനക്കുട്ടിയുടെ കഥയായിരുന്നു എന്നുള്ളത്. അതിനോടൊപ്പം ഒരു പാപ്പാൻ പോയിരുന്നു തുടങ്ങി വലിയൊരു ചരിത്രം അദ്ദേഹം നമ്മളെ മുന്നിലേക്ക് തുറന്നു വെച്ചു. അതിനൊരു ചരിത്രവും കാലയളവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിലത് പെട്ടു. അപ്പം ഞാനൊരു 10-12 വർഷം മുമ്പ് ഞാനന്ന് മലയാള മനോരമ പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അതിലെഴുതി. എന്നിട്ട് അതേ സംബന്ധിച്ചൊരു നോവൽ എഴുതാനുള്ള ഒരു യാത്ര തുടങ്ങി. ഏതാണ്ട് 10 വർഷത്തോളം എടുത്ത് ആണ് ഈ നോവൽ പൂർത്തിയാക്കിയത്. അത്ര കണ്ട് ഗവേഷണം ആവശ്യമായിട്ട് വന്നു. നമ്മളുടെ കേരളത്തിലെ ആ സമയത്തുള്ള കേരളമായിട്ടില്ല, അന്നേ കാലത്തുള്ള ഈ മലബാർ കൊച്ചി ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു പാപ്പാൻ അവിടെ ചെന്നാൽ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ SSLCയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂളിലോ ഒക്കെയുമായി പഠിച്ച മൈക്കിളാഞ്ചലോ അല്ലെങ്കിൽ പിന്നെ റഫേൽ അങ്ങനെ വലിയ വലിയ പ്രതിഭാശാലികളായ മനുഷ്യർ ഉള്ള ഒരു റൂമിലാണ് ഈ നമ്മളെ മലയാളിയായ ആനക്കുട്ടിയും അതിൻ്റെ ഒരു പാപ്പാനും ചെന്നെത്തുന്നത്. അന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ ആനയായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അവിടുത്തെ പല കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലോ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്താൻ തക്ക വിധം ഉള്ള ഒരു പൊസിഷൻ അന്നത്തെ പാപ്പാന് ഉണ്ടായിരിക്കാം എന്ന് ഊഹിക്കാം. കാര്യം വെച്ചാൽ ഈ ആനക്കുട്ടി അന്ന് ഈ ലോകത്തിലെ രാജാക്കന്മാരുടെയും രാജാവായിരുന്ന ലിയോ 10-ാമൻ മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പെറ്റായി മാറുമ്പോൾ അതിൻ്റെ പാപ്പാന് തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉണ്ടാക്കും. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ നോവൽ സൃഷ്ടിച്ചെടുത്തത്.
0: തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ കാണുന്ന ഒരു ഇന്ദുഗോപൻ നോവൽ അതിൽ ഒത്തിരി വ്യത്യാസമാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗവേഷണങ്ങൾ എൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല ബൃഹത് നോവൽ എന്ന് തന്നെ വിളിക്കാം. ഇത്രയധികം പേജുകളിൽ ഒരു കഥ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു?
1: എഴുതി കഴിഞ്ഞപ്പോഴുള്ള അനുഭവം വളരെ രസകരമായിരുന്നു. പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര ഈ നോവലിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോയി. നമ്മുടെ സഹ നോവലിസ്റ്റ് ആയിരുന്ന ബെന്യാമിനും കൂടെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഈ നോവലിനെ പ്രതി ഞങ്ങൾ തിരിച്ചൊരു യാത്ര നടത്തി ഈ നോവൽ ഉത്ഭവിച്ച സ്ഥലങ്ങളിലേക്ക്. ഇപ്പൊ നോവൽ എഴുതുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മളുടെ കയ്യിലുള്ള മറ്റ് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. കാണുക എന്ന് പറയുന്നതും എളുപ്പമല്ല, 500 വർഷം മുമ്പുള്ള ഒരു സ്ഥലവും അല്ല ഇന്നുള്ളത്.
0: അതെ.
1: പക്ഷെ എന്നിരുന്നിട്ട് കൂടി ഞങ്ങൾ ഈ ആനയെ കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ചു. ഉദാഹരണത്തിന് പോകേണ്ട പോർച്ചുഗലിൽ ചെന്നു, കപ്പൽ യാത്ര സാധ്യമല്ല, വിമാനത്തിൽ പോർച്ചുഗലിൽ ചെന്ന് അവിടുന്ന് കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ഇതിനെ കൊണ്ടുവന്നിറക്കിയ കൊച്ചു കൊച്ചു ദ്വീപുകൾ, സ്പെയിനിന്റെ ഭാഗമായിരുന്ന ഇബീസ, പൾമ പോലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് അന്നത്തെ റോമിന്റെ ഒരു ഭാഗത്തുനിന്ന്, ഇറ്റലിയൊന്നും വന്നിട്ടില്ല, അന്ന് റോമിന്റെ പ്രാന്തപ്രദേശം 100-150 കിലോമീറ്റർ അപ്പുറമുള്ള പോർട്ടോ എർക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർക്കുലീസിന്റെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർട്ടിൽ കൊണ്ടുവന്നിറങ്ങി. അവിടുന്ന് ജൂലിയസ് സീസറൊക്കെ പടനയിച്ച ഒരു ചെറിയ കല്ലുപാകിയ വഴി കൂടെയാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ ആ പാത, ആ കല്ല് പാകിയ പാതയൊക്കെ ഇപ്പോൾ ഉപയോഗപ്രദമല്ല, പക്ഷേ പലയിടത്തും കാട് കയറി കിടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കാലത്തുള്ളൊരു മലയാളിയായ ഒരു ആനക്കുട്ടി ഈ പാപ്പാനും ഇത്രയും ദൂരം അവൻ സഞ്ചരിച്ച് റോമിൻ്റെ റോമനയായി മാറിയ ഒരു കഥ. അന്നത്തെ പല സ്ഥലങ്ങളിലുള്ള പേര് പോലും വയാഡേ, എലിഫൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണ്. അന്ന് മുസോളിനി വരുന്ന കാലം വരെയും ഈ 400-450 വർഷം

0: ആ വഴിയുടെ പ്രധാന പേരത് തന്നെയായിരുന്നു, ആനയുടെ വഴി. അപ്പം അങ്ങനെ അതുവിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും വത്തിക്കാനിലുണ്ട്. അന്നത്തെ കാലത്ത് നിർമ്മിച്ച ചില ഗാർഡൻസിൽ ഇതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ അതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അന്നേ കാലത്തുണ്ടായിരുന്ന പല പല സംഗതികളിൽ പാത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ചിത്രപ്പണികൾ തുന്നി വെച്ചിട്ടുണ്ട്. റാഫേൽ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അത് വലിയ ചുമർചിത്രമായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. റോമിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ നമ്മുടെ ഈ ആനക്കുട്ടിയുടെ പടമായിരുന്നു ചുമർചിത്രമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കവാടം ഇല്ലാതായപ്പോഴും അദ്ദേഹം വരയ്ക്കാനായിട്ട് അതിൻ്റെ കണക്കെടുക്കാനായി റഫേൽ സ്വന്തം കയ്യിൽ കൊണ്ട് വരച്ചത് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ. ഹാനോ ദി എലിഫൻ്റ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. HANNO യഥാർത്ഥത്തിൽ ഹാനോ എന്നുള്ള, അത് ആംഗ്ലിസൈസ്ഡ് ആകുമ്പോഴത്തേക്കാണ് ഹാനോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ആനോ എന്നാണ്. ആനോ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആനെ എന്ന് ഈ പാപ്പാൻ എപ്പോഴും വിളിക്കുമല്ലോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആനയെ ഒരിക്കലും അതിൻ്റെ പേര് ചൊല്ലിയല്ല പാപ്പാൻ വിളിക്കുന്നത്. ആനയെന്ന് വിളിച്ചാലേ ആ ദ്രാവിഡ പദമാണ്, തമിഴിലും ആനയാണ്. ആനയെ എന്ന് വിളിച്ചാലേ അതിൻ്റെ DNA ഇത് കയറത്തുള്ളൂ, ഈ വിളി. അല്ലാതെ അതിൻ്റെ റോമന പേരുണ്ടായിരിക്കും, പക്ഷെ അത് വിളിച്ചാൽ അത് കേൾക്കണമെങ്കിലോ. ആന എടത്താനെ വലത്താനെ എന്ന് പറഞ്ഞാലേ. അപ്പം ഈ ആനപ്പാപ്പാൻ അവിടെ ചെന്നിട്ട് ആന എന്ന് വിളിച്ച് വിളിച്ചപ്പോൾ ആൾക്കാർ കരുതി ഇതിൻ്റെ പേര് ആനയെന്നായിരിക്കും. പക്ഷെ നമ്മൾ റൊണാൾഡോ എന്ന് പറയുന്നു, അവരത് റൊണാൾഡോ എന്നാണല്ലോ ഉച്ചാരണം. ആന എന്നുള്ളത് ആനോ എന്നായിട്ട് മാറി. അങ്ങനെ ചരിത്രത്തിൽ അവൻ്റെ പേര് ആനോ എന്ന് പറഞ്ഞു, നമ്മുടെ ഒരു മലയാളി പേര് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ആ നോവലിനും ആനോ എന്ന് പേരിട്ടത്.
1: വളരെ രസകരമാണ്. നമ്മൾ ഇതുപോലെ നമുക്കൊക്കെ എത്രയോ നൂറ്റാണ്ട് മുമ്പേ കടന്നുപോയ ആനയുടെ വഴിയിലൂടെ അത് നമ്മൾ ഭാവനയിലാദ്യം കണ്ടു, എന്നിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്.
0: അതെ,
1: അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്.
0: വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തം എന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ഞങ്ങൾ ഈ വാസ്കോ ഡ ഗാമയുടെ ജനിച്ച ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ പോയി പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ചില്ലറ പോരാട്ടങ്ങളായിരുന്നില്ല എന്നുള്ളത്. നമ്മൾ അതിശക്തമായിട്ട് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചു. ഒരുപാട് നമ്മൾ ആളുകൾ മരിച്ചു. തുറമുഖങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ട് ഇവരെ നമ്മൾ അനുവദിച്ചില്ല. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിന്നുള്ള ആസ്ഥാനം ഉപേക്ഷിച്ച് ഗോവയിലേക്ക് പോയതും. പിൻകാലത്ത് കേരളം നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ഭാഷ, നമ്മളെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കർ പറയുന്ന ഭാഷ എല്ലാം മലയാളമായതിൻ്റെ കാരണം നമ്മുടെ ഈ പോരാട്ടമായിരുന്നു എന്നുള്ളത് ഈ യാത്രയിലൂടെയാണ് ഞങ്ങൾക്ക് വ്യക്തമായത്. കാര്യം അവിടുത്തെ ഉള്ള ചില ലോക്കൽ ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്, വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ വരവിന് ശേഷം അദ്ദേഹത്തെ പിന്നെ രാജാവ് മാനുവൽ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലേക്ക് കയറ്റിയില്ല. അത്രമാത്രം ക്ഷതവും ക്ഷീണവുമാണ് ഈ കേരള തീരത്തുനിന്നോ അല്ലെങ്കിൽ മലബാർ കൊച്ചി തീരത്തുനിന്നുള്ള നമ്മളുടെ പിന്നെ പടയാളികൾ ആത്മാഹൂതി ചെയ്തുകൊണ്ട് പോരാടിയത്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വന്ന കബ്രാൾ ചെന്നിറങ്ങിയ സ്ഥലം പിന്നീട് അവർ ബ്രസീൽ എന്ന് പേരിട്ടു. ഇന്ത്യയെക്കാൾ ബൃഹത്തായ ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പം സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്, നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പോൾ അടുത്ത കാലത്തൊരു കുറെ കുട്ടികളുടെ ഒരു പരിപാടിയിൽ ഇവർ ചോദിച്ചപ്പോൾ, നമ്മുടെ ഈ ഭാഷ വളരെ ദുർബലമായി പോവുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ദുർബലമായി പോയ ഭാഷകളെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ട്. നമ്മുടെ ഭാഷ ഒരിക്കലും ഇല്ലാതായിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അത്രയും പരീക്ഷണങ്ങൾ അത് നേരിട്ടു, അത് അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു പരീക്ഷണം ഇത്ര കൊണ്ടുണ്ടാകാൻ സാധ്യതയില്ല.
1: തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണം കൂടിയാണത്. അത് പറയുമ്പോഴാണ് അങ്ങ് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അങ്ങയുടെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്.
0: അതെ,
1: വർഷങ്ങളോളം വളരെ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെ ഒന്ന് ഓർത്തെടുക്കാമോ?
0: ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് 90s മധ്യത്തിൽ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ഈ മനുഷ്യനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൈമാറുകയാണ്, ഇന്ന് നമ്മൾ AIയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു.
1: അതെ.
0: അപ്പം അന്ന് ഒരു എഴുത്തുകാരൻ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ 20s തുടക്കത്തിൽ തന്നെ പേപ്പർ ഉപേക്ഷിച്ച് ടൈപ്പിങ്ങിലേക്ക്. അപ്പോൾ അതേ തുടർന്ന് ഞാൻ നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. അപ്പോൾ അങ്ങനെ പിൻകാലത്ത് വലിയ ഗവേഷണങ്ങൾ നടത്താൻ ഞാൻ എൻ്റെ ഒരു 20s പ്രായത്തിൽ തന്നെ ഞാൻ ഈ നാനോ ടെക്നോളജി ഇപ്പോഴും സമ്പൂർണമായി വികസിച്ചിട്ടില്ലാത്ത നാനോ ടെക്നോളജി ആസ്പദമാക്കിക്കൊണ്ട് ഒരു ടെക്നോളജി നോവൽ അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അയോണിക്സ് അല്ലെങ്കിൽ ഐസ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു നാനോ മെഡിസിൻസിൻ്റെ ഒക്കെ ഒരു ആവിർഭാവത്തെ സംബന്ധിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് അതൊക്കെ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഗവേഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ടെന്ന് വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് നന്ദിപൂർവ്വമായി എനിക്ക് ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാനായി പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും. അത് കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് പലപ്പോഴും നമ്മൾ ഈ കൃതികളോട് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിലെ വളരെ സൂക്ഷ്മമായ ചില അംശങ്ങൾ, വ്യക്തികളുടെ ചില സൂക്ഷ്മമായ അംശങ്ങൾ പലപ്പോഴും അങ്ങയുടെ കഥാപാത്രങ്ങളിലൊക്കെ കാണാറുണ്ട്, അതുപോലെ നോവലുകൾ കാണാറുണ്ട്. അവിടെ ഒരു പത്രപ്രവർത്തകന്റെ കണ്ണാണോ പ്രവർത്തിച്ചിട്ടുള്ളത്?
0: പത്രപ്രവർത്തകന്റെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷെ അതിലും സൂക്ഷ്മത വേണ്ട ഒന്നാണ് നമ്മൾ സാഹിത്യവും സാഹിത്യരചനയും നടത്തുമ്പോഴേ. നമ്മളുടെ കയ്യിൽ ദൃശ്യത്തിനുള്ള ഉപാധികളൊന്നുമില്ല.
1: അതെ,
0: എവിടേക്കും ഇരിക്കുന്ന മനുഷ്യർ നമ്മളുടെ മസ്തിഷ്കങ്ങൾ

0: തമ്മിലുള്ളൊരു ഇടപാടാണ് അക്ഷരങ്ങൾ വഴി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ശ്രോതാക്കളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ ജോലി വേലകളെല്ലാം അവർക്ക് തുടർന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇത് പാസീവായിട്ട് ഈ ഹിയറിങ് എന്നുള്ള സംഗതി ബ്രെയിൻ എൻ്റെ പണി എടുത്തുള്ളൂ. അപ്പം അത് അങ്ങനൊരു സൂക്ഷ്മ കലയാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഡേറ്റയിലൂടെ നമുക്ക് ഈ സാഹിത്യത്തെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ആനോ എന്ന് പറഞ്ഞ നോവൽ മൊത്തം വേണമെങ്കിൽ നമുക്ക് വായിച്ചിടാം. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം വായിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും എല്ലാം സാഹിത്യം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കൊണ്ടാണ്, എല്ലാ ഈ ദൃശ്യ കലകൾ അതിൻ്റെ സർവ്വപ്രതാപവും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആത്മനിഷ്ഠമാണ് കൂടുതൽ.
1: അതെ,
0: അതുകൊണ്ടാണ് ഇപ്പോൾ റേഡിയോയുടെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അതിനൊരു ആത്മനിഷ്ഠമായ ഇടമുണ്ട് അതിന്. അതുകൊണ്ടാണ് ആകാശവാണി ഇത്രയും കാലമായിട്ടും ഇതെല്ലാം വന്നിട്ടും തകർന്നു പോകാതിരിക്കുകയും അത് പല അവസരങ്ങളിലും വളരെ മേൽക്കൈ നേടുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ലോകത്തിന്റെ വേഗം കൂടുമ്പോൾ ഇത് അസ്തമിക്കുമെന്ന് വിചാരിച്ചിരുന്ന കലകളാണ് പലപ്പോഴും സാഹിത്യമോ അല്ലെങ്കിൽ ഈ ആകാശവാണി പോലുള്ള ഈ ശ്രോതാവും ശ്രോതാവും തമ്മിലുള്ള കലയും ഒക്കെ. എല്ലാ കാലത്തും സാഹിത്യത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്.
1: തീർച്ചയായിട്ടും. നമ്മൾ ഒന്ന് പുറകിലേക്ക് പോവുകയാണെങ്കിൽ 2008 തസ്കരൻ മണിയൻപിള്ളിയുടെ ആത്മകഥ എന്ന പുസ്തകം അതൊരു ട്രെൻഡ് സെറ്ററായി മാറി അക്കാലത്ത്. കാരണം നമ്മൾ പൊതുവെ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു ചിന്താധാരയിൽ വരുന്ന കാര്യമേ ആയിരുന്നില്ല. വളരെ സാധാരണക്കാരനായ എന്നാൽ ഇതേപോലെ ഒരു മോഷണം ഒരു തൊഴിലായി കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ ഒരു പ്രത്യേക രൂപത്തിൽ അത് സ്വീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആ ഒരു അനുഭവം?
0: അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള അവിടുത്തെ ഉള്ള വളരെ വിപുലമായ പല കുടുംബങ്ങളിൽ പെടുത്ത ഒരാൾ തന്നെ ഒരു മോഷ്ടാവായി മാറി എന്നുള്ളതിൻ്റെ ഒരു ഷോക്ക് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക്. പക്ഷേ അദ്ദേഹം സാധാരണ മനുഷ്യനെന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു. ഒരു സ്വന്തം നാട്ടിൽ മോഷ്ടിച്ചാൽ മാത്രമല്ലേ അയാളെ ആൾക്കാർ ഭയക്കേണ്ടതുള്ളൂ, പക്ഷേ മറ്റ് സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പത്രങ്ങളിലും വാർത്തയായി മാറുകയും സ്വന്തം നാട്ടിലൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു യുക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതം എന്നെ വല്ലാതായത്. അപ്പം ഞാനന്ന് എൻ്റെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ പ്ലസ് ടു അതിനുള്ള കാലത്ത് ഞാൻ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ ഏകാന്തനായിട്ട് അതിൽ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് മറ്റാർക്കുമില്ലാത്ത കഥകൾ പറയാനായിട്ടുണ്ടാവും. ശരിയാണ്, അദ്ദേഹം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെയൊക്കെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സമഗ്രത നമുക്ക് വേണം. എല്ലാവരെയും കൊണ്ട് അത് പറ്റണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സമഗ്രതയുടേതുണ്ട്. എല്ലാ മനുഷ്യരെയും നമ്മൾ അറിയണം, അവരുടെ ദൗർബല്യങ്ങൾ അവരുടെ ദോഷങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ സമീപിച്ച് ഇദ്ദേഹത്തിലേക്ക് കടക്കുന്നതും. ഇത് ഒരു വലിയ പുസ്തകമായിട്ട് ഒരു 500 പേജുകൾ കൂടുതലുള്ളൊരു തസ്കരൻ മണിയമ്പിള്ളയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് ഇത് 10-15 വർഷം മുമ്പ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നത്. മോഷണ കുറ്റത്തിന് പിന്നീടും അദ്ദേഹത്തിനെ പിടിച്ചു ഈ പുസ്തകം ഇറങ്ങിയതിനോട് മുമ്പ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അയാൾ ഒരു കേസിലും പെട്ടിട്ടില്ല. പുസ്തകം ഇറങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പുസ്തകം എഴുതിയിട്ടും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്ന വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനെയല്ല, പുസ്തകമായി അച്ചടിച്ച് ഇറങ്ങിയതിന് മുമ്പുള്ള കാലത്തുള്ളതാണ്. ഇപ്പം ഈ റോയൽറ്റി വെച്ച് 10-17 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോഷ്ടാവല്ലാതായി ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മുടെ മലയാളത്തിലുള്ള വായനക്കാർ വളരെ പോസിറ്റീവായ ആൾക്കാർ. അതിൽ പിന്നെ അങ്ങനെ ഒരു പുസ്തകം വേണമായിരുന്നോ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതം പറയണമോ വായിക്കണോ എന്നുള്ള ചിന്താഗതികളുള്ളവരുമാണ്. അങ്ങനെ വേണമല്ലോ, സ്വാഭാവികമായിട്ട് അതും വേണം. അങ്ങനെ ഒരു ജനാധിപത്യം പുസ്തകത്തിലും എല്ലാം വേണം. പക്ഷേ അതൊരുപാട് പേര് വായിക്കുകയും ആ വായിക്കുന്നവരിൽ നിന്നുള്ളൊരു ചെറിയ തുക റോയൽറ്റി ഇനത്തിൽ അദ്ദേഹത്തിന് ചെല്ലുകയും അതുകൊണ്ട് വ്യക്തിക്ക് ജീവിക്കാനുള്ളൊരു ചെറിയ തുക വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യം.
1: തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു പക്ഷേ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താതെ പോകുന്ന കുറച്ച് ജീവിതങ്ങൾ അത് രേഖപ്പെടുത്തി പോകുക എന്നുള്ളൊരു കാര്യം കൂടി എൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഭൂമി ശ്മശാനം എന്ന അങ്ങയുടെ നോവൽ പുറത്തു വരുന്നു. വളരെ നമ്മളെ സ്പർശിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ജോണലുള്ളൊരു വർക്കാണത്. മനുഷ്യ കുഞ്ഞയെ കൊണ്ട് അച്ഛൻ നടത്തുന്ന യാത്ര അത് വളരെ ഒരു പെക്യൂലർ ഒരു നോവലാണ്.
0: ആ നോവലിനൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ജോലിയിൽ ഞാൻ ട്രെയിനിയായിട്ട് ഞാൻ കയറിയ സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു. കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു പൊതു ശ്മശാനം ഇല്ലായിരുന്നു. നമ്മൾ ഈ കണ്ട കേരളത്തിലെ 10-25 വർഷം കൊണ്ട് പയ്യെ പയ്യെ പയ്യെ കൊണ്ട് വരികയായിരുന്നു. അതിന്റെ അവസാനത്തെ 10-25 വർഷമാണ് കുറച്ചും കൂടെ നമുക്ക് കാണാവുന്ന ഒരു സാമൂഹികമായ ഒരു മാറ്റം. അപ്പൊ അന്നത്തെ സമയത്ത് ഒരു പൊതു ശ്മശാനം ഇല്ല ആ നഗരസഭയിൽ, എല്ലാ സമുദായ ശ്മശാനങ്ങളാണ് ഉള്ളത്.
1: അതെ.
0: അപ്പോൾ ആ ഈ പർട്ടിക്കുലർ സമുദായത്തിലുള്ള അതല്ലാത്ത ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് താമസിച്ചപ്പോ അവിടെ പൊതു ശ്മശാനത്തിൽ സ്ഥലമൊക്കെ ഏറ്റെടുത്തതേ ഉള്ളൂ, അവിടെ ആരും സംസ്കരിക്കാറില്ല. അപ്പൊ അയാളുടെ ഭാര്യ പ്രസവിച്ചപ്പോ ചാവിള്ളയായിപ്പോയി. അപ്പൊ ഇതിനെ ഉറുക്കനും ഒക്കെ ആയിട്ട് വലിച്ചെറിയാമെന്ന് പറഞ്ഞ ഇയാളെ മാനസികാവസ്ഥ അനുവദിച്ചില്ല. പക്ഷെ ഇതിന് മറവ് ചെയ്യാൻ സ്ഥലമില്ല.
1: അതെ.
0: നാട്ടിൽ ഇയാളുടെ സ്ഥലം ഇയാളുടെ പെങ്ങൾക്കും ഒക്കെ കൊടുത്തു, ഇയാൾക്ക് അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഈ മരിച്ച കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇയാൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമായിരുന്നു അത്. എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ നേരെ അനുഭവമായിരുന്നു. അദ്ദേഹം ഇതുമായിട്ട് പോയിട്ടില്ല,

0: പക്ഷേ അയാൾക്ക് ആ വിഷമമുണ്ടായി ഇത് ഉപേക്ഷിക്കാനായിട്ടുള്ള, അതായിരുന്നു ആ അനുഭവം.
1: അത് ഇപ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു
0: അതെ അതെ
1: കാര്യം.
0: അതെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വളരെ പ്രാദേശികമായ ഒരു സംഗതിയാണെങ്കിലും അത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും.
1: അതെ.
0: ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞൊരു നോവൽ, അത് കൊല്ലത്തെ വളരെ പ്രാദേശികമായിട്ട് ഈ തലേന്ന് സ്വർണം കൊണ്ട് കൊടുക്കുകയും ആ പൊന്നിൻ്റെ പൈസ കിഴിച്ച് അപ്പോൾ തലേന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അവിടെ മാത്രം നിലനിൽക്കുന്ന ഒരാചാരത്തെ പ്രതി നമ്മളൊരു നോവൽ എഴുതുകയും ആ നോവൽ പിന്നീട് പൊന്മാൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ സിനിമയായപ്പോൾ അത് ഒ ടി ടിയിലെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനൊരു പാൻ ഇന്ത്യൻ പരിവേഷം ഭയങ്കരമായി കിട്ടി. പല ഭാഷകൾ മാറി ചെന്നിട്ടും അതിനെ കൈയേറ്റത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രാദേശികത അവിടെ നിന്ന് വിട്ടു. നമ്മളുടെ കുടുംബത്തിൽ കാര്യമായി പണമോ സംഗതികളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായിട്ടും
0: അവരുടെ ഒരു അത് നമ്മൾ എഴുതിയ സമയത്തോ ഈ പുസ്തകം എഴുതുന്ന സമയത്തോ ഒന്നും നമ്മളുടെ മനസ്സിൽ വന്നതല്ല. അതാണിപ്പം സന്ദീപ് പറഞ്ഞ സംഗതി. നമ്മൾ വളരെ പ്രാദേശികമായി പൊതുശ്മശാനം ഇല്ലാത്തൊരു നഗരമോ ഇപ്പം ഫിക്ഷണല ആ സംഭവം ഫിക്ഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്നത് ഫിക്ഷനല്ല.
1: അതെ.
0: അപ്പൊ ഫിക്ഷണലായിട്ടുള്ളൊരു സംഭവമായിട്ട് വിചാരിച്ചാൽ പോലും ആ ഇമോഷണൽ കണക്ട് കറക്റ്റ് ആണെങ്കിൽ അത് എഴുതുന്ന ആളിന് കിട്ടണമെന്നില്ല. അയാൾ ഉപയോഗിക്കുന്ന സത്യസന്ധത എന്നുള്ള ഒറ്റ ടൂൾ ഉള്ളത് കൊണ്ടാണ് ഇമോഷണൽ കണക്ട് പിൻകാലത്ത് നിലനിൽക്കുന്നത്. അതായിരിക്കാം അതിൻ്റെ ഒരു രഹസ്യ പൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ലിറ്ററേച്ചറിനും ബാധകമാണ് അത്, ഈ സത്യസന്ധത. അത് ഒരുപക്ഷെ സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ജോലിക്കകത്തും അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്.
1: തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങയുടെ പല സൃഷ്ടികളിലെ നോവലുകളാകട്ടെ കഥകളാകട്ടെ ഇതേപോലെ തന്നെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് നിലനിന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രമേയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പോൾ മണൽ ജീവികൾ വന്നിരുന്നു, മുതലലായിനി, നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു മാനത്തിലേക്കാണ് പലപ്പോഴും നമ്മളെ അത് സ്വാധീനിക്കാറുള്ളത്. അങ്ങ് കൊല്ലത്തെ ഒരു തീരപ്രദേശത്ത് ജീവിച്ച ഒരാളാണ്, വർഷങ്ങളോളം തിരുവനന്തപുരത്ത് ജീവിച്ച ഒരാളാണ്. ഇവിടുത്തെയൊക്കെ ഒരു പ്രാദേശികമായ പല ചരിത്ര സംഭവങ്ങളടക്കം അങ്ങയുടെ കൃതികളിലേക്ക് കടന്നു വരാറുണ്ട്, സംഭവങ്ങൾ കടന്നു വരാറുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു കാരണം
0: അല്ല, ഞാൻ നമ്മൾ നമ്മുടെ രണ്ട് സാധനം ഞാൻ ഇതിന്റെ കഴിഞ്ഞ മറുപടിയുടെ തുടർച്ചയായിട്ട് പറയാം. സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്.
1: അതെ.
0: നമുക്ക് നമ്മളുടെ ലിറ്ററേച്ചറും മറ്റു സംഗതികളും എല്ലാം നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയും നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രചനാരീതി പോലും നമ്മൾ അവിടുന്ന് കടം കൊണ്ടതാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം പടിഞ്ഞാറോട്ട് നോക്കി അവിടുന്ന് മാത്രം അതൊക്കെയാണ് വളരെ വിശിഷ്ടമായ സംഗതികളെ നോക്കി അവരുടെ നോവലുകളിൽ അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, അവരുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്. അങ്ങനല്ല, അവിടുത്തെ കാലാവസ്ഥ അങ്ങനല്ല, ഇവിടുത്തെ ജീവിത രീതികൾ അങ്ങനല്ല, നമ്മുടെ ചിന്താ പ്രക്രിയകൾക്ക് വ്യത്യാസമുണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ യൂണിവേഴ്സലായിട്ടുള്ള ചില എലമെന്റ്സ് കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക്. അപ്പം നമ്മൾ ഒറിജിനലായിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എഴുത്തുകാലം മുതൽ ആദ്യം മുതൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ സന്ദീപ് ചോദിച്ച മണൽ ജീവികൾ എന്നുള്ള നോവൽ എൻ്റെ നാടായ കൊല്ലത്തെ ചവറയിലെ കരിമണൽ പ്രദേശത്താണ്. ലോകത്തിന് ഏറ്റവും ഒറിജിനലായിട്ടുള്ള ലോഹ മണലുകളിൽ ഒന്ന് ആണ് ഈ ചവറയിൽ ഉള്ളത്. ഈ മണ്ണിന്റെ മേൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും അറിയത്തില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷെ ആ മണ്ണിന്റെ മനുഷ്യരുടെ കഥ പറയണ്ടേ, അത് കേരളത്തിൽ നിന്നുള്ളൊരാൾ വന്ന് പറയണ്ടേ എന്നുള്ളത്. ഞാനിപ്പോ ആനോടെ കഥ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പഠിച്ച മൈക്കിളാഞ്ചലോയും ഡാവിഞ്ചിയുടെയും റാഫേലിന്റെയും പെറ്റായിട്ട് അവരെല്ലാവരും ജീവിച്ചിരുന്ന ചത്തുറത്തിന്റെ അകത്ത് ആണ് ഈ ആനക്കുട്ടിയെ കെട്ടിയിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അവനെ അവരുടെ റോമിലേക്ക് വരും. ഡാവിഞ്ചി ഉൾപ്പെടെ മൈക്കിളാഞ്ചലോ ഉൾപ്പെടെ അവനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവന്റെ കഥ പറയണേ ആരെങ്കിലും പോയി, ഞാൻ തന്നെ പറയണമെന്നില്ല, പക്ഷെ ആരെങ്കിലും പറയണ്ടേ. അതുപോലെ മുതലലായിനി എന്ന് പറഞ്ഞ നോവല്, അക്കാലത്ത് നെയ്യാർ ഡാമില് ചീങ്കണ്ണി ഭയങ്കര ശല്യം രൂക്ഷമായിരിക്കുകയും അതിന്റെ ഒരു പരിസരത്തുള്ള മനുഷ്യർ അതിനെ തിന്നെടുക്കാൻ ശ്രമിക്കുകയും അതിന്റെ പ്രശ്നങ്ങൾ കാരണം മനുഷ്യൻ വെള്ളം എടുക്കാനായിട്ട് ഡാമിലിറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരു കഥയാണ്. ഇപ്പൊ അത്രയും ഒരു ശല്യം അതിനെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് ഒറിജിനൽ ആയിട്ടുള്ള തോന്നുന്നത് നമ്മളെ ചുറ്റുവട്ടത്തു നിന്നുള്ള കഥാപരിസരത്തു നിന്നുള്ള ലൈഫാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും. അതുപോലെ അങ്ങയുടെ കൃതികൾ വായിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും. ആ എഴുത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് അതാണ്. മറുവശത്ത് സിനിമയിലും അങ്ങയുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊന്മാൻ അടക്കമുള്ള ചിത്രങ്ങളുടെ തിരക്കഥ, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ 2005 അങ്ങ് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി. അതിനുശേഷം ഒറ്റക്കൈ എന്ന ചിത്രം അത് എഴുതി സംവിധാനം ചെയ്യുകയും അതിന് സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. അത് പക്ഷെ മറ്റൊരു രീതിയിലുള്ള സിനിമാ പ്രവേശം ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു വർക്കുകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സിനിമയിലേക്കുള്ള ആ ഒരു പ്രവേശം, പിന്നെ അതിന് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഇതിലേക്ക് പിന്നെ കടന്നു പോയിട്ടില്ല, അവിടെ എന്താണ് സംഭവിച്ചത്?
0: അത് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഞാനൊരു റൈറ്റിങ്ങിനെ വളരെ സിമ്പിളാക്കി മാറ്റി. സിമ്പിളാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര കണ്ട് ജോലി കൂടുതലെടുക്കുമ്പോഴാണ് കൂടുതൽ സിമ്പിളായിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന കേൾക്കുന്ന ഒരു ഭാഷയിലേക്ക് സാഹിത്യത്തിനെ കൊണ്ടുവരണം എന്ന

0: തോന്നലുണ്ടായിരുന്നു. അല്ലാതെ ഒരു പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരും സാഹിത്യത്തിൽ സംസാരിക്കുന്നില്ല. അവരുടെ ചെറിയ വൊക്കാബുലറി വെച്ച് അവർ മനോഹരമായ ജീവിതം നയിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുതരം ക്ലാസിക്കൽ ഭാഷ കൊണ്ടുവന്ന് ചെലുത്താൻ, അങ്ങനെ എഴുതുന്ന വളരെ മികച്ച രീതിയിൽ എഴുതുന്ന റൈറ്റേഴ്സ് നമുക്കുണ്ട്. ഞാൻ കരുതി എനിക്ക് കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് രീതിയിൽ എഴുതാൻ എൻ്റെ വാസനയിൽ അത് പെടുന്നു എന്നിരിക്കെ ഞാനതിന് ശ്രമിച്ചു നോക്കേണ്ടതല്ലേ എന്ന് തോന്നിയ പ്രകാരമാണ് ഞാനിത്. അപ്പോഴാണ് ഈ ദൃശ്യപരത കൂടുന്നത്. ആവശ്യമില്ലാത്ത തൊങ്ങലുകൾ ഉപേക്ഷിച്ചു തുടങ്ങി. എഡിറ്റിംഗ് ഭയങ്കരമായി ശ്രദ്ധിച്ചു. പിന്നെ ആൾക്കാരുടെ ഭാവന വല്ലാതെ വികസിച്ചിട്ടുണ്ട്.
1: അതെ,
0: അവരുടെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വ്യാപ്തി കൂടി. ഞാനിരുന്ന് വിശദീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതല്ല. അവർക്ക് അത്യാവശ്യം ഇതിന് മനസ്സിലാവാത്ത എന്തെങ്കിലും അവർക്ക് നെറ്റിൽ നോക്കാൻ പറ്റും ഈ സംഗതി.
1: അതെ,
0: അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പിൻവാങ്ങുക എന്ന് പറയുന്നതാണ് മര്യാദ എന്നൊരു ചിന്ത, ശരിയോ തെറ്റോ എന്നറിയില്ല, അതിലേക്ക് ഞാൻ വന്നു. അപ്പോഴാണ് ഈ ദൃശ്യപരത എന്ന് പറയുന്ന സംഭവം കൂടിയതും പുസ്തകങ്ങളുടെ വലിപ്പം ചെറുതായി മാറുകയും ചെയ്തത്. അപ്പോൾ രസം എന്ന് പറഞ്ഞൊരു എലിമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരം പുസ്തകങ്ങളും ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. അതുകൊണ്ടൊക്കെ ആവാം അതിന് പെട്ടെന്ന് എന്താണ് കഥയിലേക്ക് വരുന്നതും പ്രവേശിക്കും മനസ്സിലാക്കിയോണ്ടായിരിക്കാം അതിൻ്റെ പിന്നാലെ ഇതിനെ ദൃശ്യമാക്കാൻ അല്ലെങ്കിൽ സിനിമയാക്കാനൊക്കെ ആയിട്ടുള്ള പല ആവശ്യകതകൾ വന്നത്. ഇത് ഈ റൈറ്റിംഗിലേക്ക് വരാനായിട്ടുള്ള റീസൺ ഞാൻ ഒന്ന് രണ്ടടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ വിമാനത്താവളങ്ങളിൽ കിളിയെ അടിക്കുന്നവരെ സംബന്ധിച്ചുള്ളൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് എലിവാണമെന്നായിരുന്നു. ലോകത്തിലെ പ്രധാന പക്ഷിശല്യമുള്ള വിമാനത്താവളങ്ങളിൽ നമ്മൾ ചെന്നാൽ വിമാനത്താവളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പടക്കം പൊട്ടുന്നതാണ്. അത് ഇതിനെ ഓടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. പിന്നെ പക്ഷി ഇടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പേടി സ്വപ്നമാണ് ഈ ഏവിയേഷൻ രംഗത്തെ. അപ്പോൾ അവരൊരു വാർത്ത കൊടുക്കാനായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമായിട്ട് ബന്ധപ്പെട്ട ദിവസ കൂലിക്കാരാണ്. എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കൂടുതൽ അവരടുത്ത് സംസാരിച്ചു, ചോദിച്ചു, പഠിച്ചു, ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അങ്ങനെ ഇത് മൂന്നാല് മാസത്തിന് ശേഷം ഒരു ദിവസം വീണ്ടും ഈ വാർത്തയെ സംബന്ധിച്ച് ഇവരൊരു റിസൾട്ട് എന്താണെന്ന് അറിയാമെന്ന് കാര്യമായി സംഭവിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമവും കൂടെ പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഥ ഞാനിങ്ങനെ ഒരു മാഗസിനിൽ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരതിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അവർ പറഞ്ഞു, സാറെ വാർത്ത ഒന്നും കൊണ്ടുവന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് പറഞ്ഞ് അവരെ തിരിച്ചുപോയി. അതൊരു വലിയൊരു ഐ ഓപ്പണറായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയത്തില്ല. അപ്പം ഇതൊരു ഉപരി ഇവർക്ക് മനുഷ്യരിലാണ് ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സാഹിത്യം, ഭാഷ കയ്യിലുള്ള ആൾക്കാർ. അപ്പോൾ പലരും ഇതിൻ്റെ കാഴ്ച കുറച്ചും കൂടെ വ്യക്തമായി, പൊടിപ്പും തൊങ്ങലുകളും ചെത്തിക്കളഞ്ഞപ്പോഴത്തെ സ്വാഭാവികമായിട്ടും പലരും അതിനെ പല കൃതികളും സിനിമയായിട്ട് അങ്ങനെ തേടി വന്നു, തേടി വരുന്നതാണ്.
1: അതെ,
0: അപ്പോൾ അങ്ങനെ തേടി വന്നു. നമ്മളതിൻ്റെ ചിലർക്ക് അതിൻ്റെ കഥയുടെ റൈറ്റ്സ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ കൊടുത്തു, തിരക്കഥയിൽ കൂടെ നിൽക്കണമെന്ന് പറയുന്നവരോട് അങ്ങനെ നിന്നു. അങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
2: നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം തുടർന്ന് കേൾക്കാം അക്ഷര സൗരഭത്തിന്റെ അടുത്ത അധ്യായത്തിൽ.
3: അക്ഷര സൗരഭം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി

പ്രിയ ശ്രോതാക്കളെ, ഹലോ. പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുന്നത് പിന്നണി ഗായിക JR ദിവ്യ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. മൊബൈൽ നമ്പറുകൾ 9495964321, 9495964321. അതിഥി പിന്നണി ഗായിക JR ദിവ്യ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്.

ഗീതസരണി. സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.artvm@gmail.com.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: സത്യമറിയാനുള്ള ത്വര മനുഷ്യ സഹജമാണ്. സത്യമറിഞ്ഞവരെ ജ്ഞാനികളെന്നാണ് വിളിച്ചു പോരാറ്. എന്താണ് ജ്ഞാനികൾക്കറിയാവുന്ന സത്യം? തന്നെത്താൻ അറിഞ്ഞവരാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞു പോരാറുണ്ട്. ഞാൻ എന്നെ തന്നെ അറിയുന്നതാണ് ജ്ഞാനം എന്ന് സാരം. അപ്പോൾ ഞാനല്ലാത്തതിനെ അറിയുന്നതൊന്നും ജ്ഞാനത്തിൽ പെടുകയില്ലേ? ഇതിനുത്തരം പറയണമെങ്കിൽ ഞാൻ എന്നെ അറിയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. സത്യത്തെയാണല്ലോ നമുക്കറിയേണ്ടത്. എന്താണ് സത്യം? ഉണ്ട് എന്നുറപ്പുള്ളതേതോ അതാണ് സത്യം. അങ്ങനെ ഉറപ്പുള്ള എന്തുണ്ട്? കാണുന്നതൊക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നും. ആകാശത്ത് നോക്കിയാൽ നീലമേലാപ്പ് കാണാം. അങ്ങനെയൊന്ന് അവിടെ ഇല്ലെന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് മാത്രം കാണാതിരിക്കുകയുമില്ല. നേരിട്ട് കാണാവുന്നതിൽ ഏതാണ് ഉള്ളത് ഏതാണ് ഇല്ലാത്തത് എന്ന് തീരുമാനിക്കാനാവുന്നില്ല എന്ന് വന്നിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നവയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്നവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അങ്ങനെയാണെങ്കിൽ ഉണ്ടെന്ന് തീർച്ചയുള്ള എന്തുണ്ട്? അങ്ങനെ തീർച്ചയുള്ള ഒന്നേ ഉള്ളൂ, അവരവർ ഉണ്ട് എന്നുള്ളത്. അതായത് ഞാൻ ഉള്ളതാണ് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ അറിഞ്ഞാൽ സത്യത്തെ അറിഞ്ഞതായി. അതുകൊണ്ടാണ് സ്വയം അറിഞ്ഞവരെ ജ്ഞാനികളായി കണക്കാക്കുന്നത്. ഞാൻ എന്നെ അറിയുക എന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് വിളിക്കുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരാഭരണം ഞാൻ സ്വർണമാണ് എന്നറിയുന്നത് പോലെയുള്ള അറിവാണത്. സ്വർണമെന്ന വസ്തുവാണ് ആഭരണമായി രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഞാനായി രൂപപ്പെട്ടിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. വാസ്തവത്തിൽ അതാണ് ഞാൻ. ഞാൻ സ്വർണമാണ് എന്ന് ഒരു മാല അറിയുമ്പോൾ ആ സ്വർണം എന്ന സത്യം തന്നിൽ മാത്രം ഇരിക്കുന്നതായിട്ടല്ല അറിയുന്നത്. ആ സ്വർണം തന്നെയാണ് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്നത് എന്നും അറിയും. അതായത് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്ന സ്വർണത്തെയാണ് തന്നിൽ സത്യമായി കാണുന്നത്. അതുപോലെ ഞാൻ ആ സത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞവൻ സകല ഭൂതജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സത്യത്തെയാണ് തന്നിൽ കാണുന്നത്. അതായത് ഞാൻ ആരാണ് എന്നറിയുന്നവൻ സകല ലോകങ്ങളെയും അതിൽ ഭൂതജാലങ്ങളെയും തന്നിൽ കാണും. അതുകൊണ്ടാണ് തന്നെത്താൻ അറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു പോരുന്നത്. ഈ വിശ്വാകാരത്തോടുകൂടി വിരിഞ്ഞു നിൽക്കുന്നതാണ് പരമമായ സത്യം. അതിനെ ഞാൻ അഥവാ അഹം എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുന്നു. ആ വലിയ ഞാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായ കൊച്ചു ജ്ഞാനികളായി രൂപം പകർന്നിരിക്കുന്നതെന്ന് സാരം. എന്നെ അറിഞ്ഞു കഴിഞ്ഞ ഞാൻ സകല ലോകങ്ങളെയും എന്നിൽ കാണുമെന്ന് കണ്ടു കഴിഞ്ഞു. ആ എന്നെ ഞാനിനി എവിടെ കാണും? ഭഗവാനാകുന്ന ഞാനിൽ, പരമസത്യമാകുന്ന ഞാനിൽ കാണും. അതായത് സകല ലോകങ്ങളെയും തന്നിലും തന്നെ ഭഗവാനിലും കാണുന്നവനാണ് ജ്ഞാനി. ഈ തത്വം വെളിവാക്കിക്കൊണ്ട് ഗീത പറയുന്നു, യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമയി. സകല ഭൂതജാലങ്ങളെയും അവരവരിലും അവസാനം അവരവരെ എന്നിലും ഭഗവാനിലും കാണുന്ന അറിവാണ് എല്ലാ ആശയക്കുഴപ്പങ്ങളെയും ഇല്ലാതാക്കുന്നത്. ഈ യോജിച്ചിരിക്കുന്ന ഭാവം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ജ്ഞാനയോഗി. പരമമായ ആ സത്യമെന്തെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു കാര്യം തീർച്ച, നമ്മളായും നമ്മുടെ ബുദ്ധിയായും ബുദ്ധി നടത്തുന്ന ചിന്തയായും ഒക്കെ രൂപം പകർന്നിരിക്കുന്നത് ആ സത്യമാണ്. അപ്പോൾ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സത്യത്തെ എങ്ങനെ കണ്ടെത്താനാവും? അത് ചിന്തയ്ക്കതീതമായ ആശ്ചര്യമാണ്. ആ സത്യത്തിന് മാത്രമേ ഉണ്മയുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ അതാണ് ഞാൻ എന്ന് കണ്ട് അതായി വർത്തിക്കാൻ ആർക്കും സാധിക്കും? ചിന്തിച്ച് കണ്ടെത്താനാവാത്തതാണ് സത്യമെന്നറിയുകയും അതേസമയം ആ സത്യമായി സദാ വർത്തിക്കുകയും ചെയ്യുന്നവരാണ് ജ്ഞാനികൾ എന്ന് സാരം.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.

का ये रूप नया है।